0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അവിട്ടം ദിനാശംസകൾ. മൂന്നാം ഓണമാണ്. ഓണത്തിന്റെ അലയൊലികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല, അതേ രീതിയിൽ നിൽക്കുകയാണ്. ഏവരും എല്ലാവരും തിരുവോണം ഗംഭീരമായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. വിത്ത് ഓണസദ്യ. ഓണം എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ആഘോഷവും ഒപ്പം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്? ഒരുമയുടെ, ഒത്തൊരുമയുടെ, ഒത്തുചേരലിന്റെ ഓർമ്മപ്പെടുത്തൽ. ലോകത്തെവിടെ മലയാളി ഉണ്ടായാലും ഓണം ആഘോഷിക്കാതെ പോകില്ല. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നാം ഈ ഒരു ദിവസത്തെ വരവേൽക്കുന്നത് ഇരു കൈകളും നീട്ടിക്കൊണ്ടാണ്. അവിടെ ജാതിയില്ല, മതമില്ല, പ്രായഭേദമന്യേ ഏത് ദേശം കാലം ഒന്നുമില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന ഒരു ഉത്സവം. അതിന്റെ മഹാത്മ്യം ഒന്ന് വേറെ തന്നെയല്ലേ? അതുപോലെ പൂക്കളം. പൂക്കളത്തിൽ നിന്നുള്ള ഓരോ പൂവിനും കണ്ണിന് കൗതുകം. അതിൻ്റെതായ നിറവും ഭംഗിയും നമുക്ക് എത്ര വാഴ്ത്തിയാലും പാടിയാലും കവികൾക്ക് ഇനിയും പാടി തീർന്നിട്ടില്ലാത്തൊരു വിഷയമാണ് ഓണം. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ, അത് മനോഹരമായ ഒരു പൂക്കളമായി മാറുമ്പോൾ, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നിറയുന്നത്. മാവേലിയുടെ കാലത്തെ പോലെ നമുക്ക് എല്ലാവർക്കും തുല്യതയും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ലോകം, ഒരു സ്വപ്ന ലോകം എല്ലാവരുടെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ നമുക്കത് കൈക്കൊമ്പിളിൽ കിട്ടുന്നതുവരെ നാം ആ സ്വപ്നം ഒരു അമൂല്യ നിധി പോലെ കൊണ്ടുപോകണം. തലമുറകൾ എത്ര കൈമാറിയാലും നാം ഇന്നിവിടെ ഇത് സംസാരിക്കുന്നു, നമ്മുടെ കുട്ടികൾ ഇത് മനസ്സിലാക്കണം, അവരത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ബന്ധങ്ങളെല്ലാം ഒരിക്കൽ കൂടി പുതുക്കാനും ഓരോരോ വിഷ്, ചെറിയ ഹാപ്പി ഓണം വിഷ് ഇട്ടോളൂ, ചെറിയ പിണക്കങ്ങളൊക്കെ എൻ്റെ ഇടയിൽ കടന്നോട്ടെ, കുഴപ്പമില്ല, ഒരു വിഷൊന്ന് വിട്ടോളൂ, പിണക്കങ്ങളൊക്കെ മറന്ന് സ്നേഹത്തോടെ കൈകോർക്കാനും ഒരു നല്ല നാളെ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അത് ആഞ്ഞു വിശ്വസിക്കുക. ആ ഓർമ്മപ്പെടുത്തലാണ് ഓണം. വൺസ് അഗെയിൻ, ഹാപ്പി തേർഡ് ഓണം. ദിസ് ഇസ് ജയ വിത്ത് യു. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
5: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
6: You are tuned into Home 92.2 FM. Home is a feeling.

ഓണത്തെ കുറിച്ച് പാടിയാലും പറഞ്ഞാലും തീരില്ല കഥകൾ. മുത്തശ്ശി കഥകൾ തൊട്ട് നമുക്ക് പഴയ കവിതകൾ, നമ്മൾ പഠിച്ച പാഠപുസ്തകത്തിലൊക്കെ ഓണത്തെക്കുറിച്ചുള്ള കവിതകൾ, ഇന്നും പല സ്ക്രീൻഷോട്ടുകളും വീഡിയോ മെസ്സേജസും വരുമ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് പെട്ടെന്ന് തന്നെ പാഞ്ഞു പോകുന്ന ഒരു കവിത മനസ്സിലേക്ക് ഓടി വന്നു. എന്താണെന്ന് ആ കവിതയുടെ പേര്, അത്തം പത്തിന് പൊന്നോണം. ഇത് ചില പാഠപുസ്തകങ്ങളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ സിലബസിൽ അതുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നാട്ടില് അത്തം പത്തിന് തിരുവോണം, അതെല്ലാവർക്കും അറിയാം. അത്തം തൊട്ട് 10 ദിവസം കൂട്ടുമ്പോഴാണ് മെയിൻ ഓണം വരുന്നത്. പക്ഷേ 2026 അതിന് തെറ്റുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കലണ്ടറിൽ ഇപ്രാവശ്യം അത്തം വന്നത് കർക്കിടകത്തിലാണ്, ചിങ്ങപ്പുലരിയിലല്ല. അപ്പോ കർക്കിടം അത്തം കൂട്ടുമ്പോ 11-ാം ദിവസത്താണ് നമ്മൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചത്. അതൊരു ഭയങ്കര അതിശയം തോന്നുന്നു കേട്ടോ. ആ ഒരു കാലത്തിന്റെ കുസൃതി എന്ന് വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് ഒഴിയാം. കാൽക്കുലേഷൻ ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഇപ്രാവശ്യം അത്തം 11-ാം ദിവസമായിരുന്നു തിരുവോണം. പോട്ടെ, സാരമില്ല, നമുക്ക് ആഘോഷിച്ചാൽ മതിയല്ലോ. അപ്പോ ആ പണ്ടത്തെ കവിത ഇങ്ങനെയാണ്: അത്തം പത്തിന് തിരുവോണം, മുറ്റം ചെത്തിയൊരുക്കേണം, പത്തായത്തിലെ പുന്നല് ചിത്തിരനാളിലെടുക്കേണം. അത്തം ചിത്തിര, അവിടെ എത്തിയല്ലോ നമ്മള്. അടുത്ത നാള് 3-ാം നാള് വരുന്നത് ചോതിയാണ്. ചോതിയിൽ എന്താ നമ്മുടെ ജോലി? ചോതി പുഴുങ്ങി, പുഴുങ്ങി എന്ന് വെച്ചാൽ നെല്ല് പുഴുങ്ങിയാണ് കേട്ടോ. പക്ഷെ കവിതയിൽ ഇങ്ങനെ പാടി വരുമ്പോ ചോതി പുഴുങ്ങി വിശാലമുണക്കി അനിരം നാളിൽ കുത്തേണം. നെല്ല് കുത്തിയെടുക്കുക, പറ നിറയെ നെല്ല് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഇനി കേട്ടനാൾ വരികയാണ്. കേട്ടയ്ക്കല്ലോ നെട്ടോട്ടം, അവിടെ നമ്മുടെ സ്പീഡപ്പ് തുടങ്ങിക്കഴിഞ്ഞു. തിരുവോണത്തെ വരവേൽക്കാനുള്ള സ്പീഡപ്പ് കേട്ടനാളിലാണ് തുടങ്ങുന്നത്. കണ്ടത് കടിയത് വാങ്ങിയണം. അന്ന് നമ്മൾ ചന്തയിൽ അല്ലെങ്കിൽ അങ്ങാടിയിൽ മാർക്കറ്റിൽ പോകുമ്പോൾ അത് വാങ്ങി ഇത് വാങ്ങിയും എന്തൊക്കെ, നമുക്ക് ലിസ്റ്റൊന്നും ഇല്ല. എന്താ കാണുന്നത് അതങ്ങ് വാങ്ങിക്കൂട്ടുക. കൂടുതലും വാങ്ങുന്ന എന്താ, നമുക്ക് വെജിറ്റബിൾസ് ആയിരിക്കും. നല്ല പച്ചക്കറികൾ മാർക്കറ്റിൽ സുലഭമാകുന്ന ഒരു കാലം. അപ്പോ ഇതെല്ലാം വാങ്ങും, കണ്ടതും കടിയതും വാങ്ങണം. മൂലം നാളാണ് പിന്നെ വരുന്നത്. മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ട് നിറയ്ക്കണം. അപ്പോഴേക്കും പൂ സമൃദ്ധിയായിട്ട് നമ്മുടെ പറമ്പുകളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കും. ആ പൂക്കളെല്ലാം ശേഖരിക്കാൻ ഓടിപ്പോകുന്നൊരു കുട്ടിക്കാലം ഇന്നും മായാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത നാൾ വരുന്നത് പൂരാടമാണ്. പൂരാടത്തിൻ പൊടിപൂരം, ഇടിപൊടി താളത്തുടിമേളം. അത് കുറച്ച് പ്രാസം ഒപ്പിച്ച കവി എഴുതിയതാണ്. ഡെഫിനറ്റ്ലി ഇതെല്ലാം വള്ളത്തോൾ കവിതകളിൽ വരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യണം. പൂരാടം, പൂരാടത്തിൽ പൊടിപൂരം, ഇടിപൊടി താളം തുടിമേളം. ഇനി ഇഞ്ചിയും അഞ്ചുവിധം പൂരാടത്തിന് ഒരുങ്ങേണം. ഒരുവിധം അച്ചാറ് വകകളെല്ലാം നമ്മൾ പൂരാടം ദിവസമാണ് ഒരുക്കി വെക്കുന്നത്. കാരണം പ്രിസർവ് ചെയ്ത് വെക്കാലോ, അതോ കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചാൽ ചിപ്സ് ഉണ്ടാക്കുന്നതും അതുപോലെ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതും അച്ചാറ് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ആ ഒരു പൂരാടം നാള്, മൂലം പൂരാടം നാളുകളിലായാൽ ബാക്കി വരുന്ന ദിവസങ്ങൾ മെയിൻ ഐറ്റത്തിനായിട്ട്, മേജർ കളിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി അടുത്ത എന്താ, അച്ചാറും എല്ലാം ഒരുക്കി കഴിഞ്ഞാൽ ഒന്നാം ഓണം അത് ഉത്രാടം. ഉത്രാടം എത്തി, ഫസ്റ്റ് ഓണം അല്ലേ. പക്ഷേ മെയിൻ ഓണം വരുന്നത് പിറ്റേന്നാ. അതുകൊണ്ട് ഉത്രാടം നാള് ഉച്ചതിരിഞ്ഞ

0: എന്നാൽ വെപ്രാളം ഉത്രാടപ്പാച്ചിലില്ലേ, അത് തന്നെയാണ്. ആ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, കിളി പോയി നടക്കുന്ന ഒരു അവസ്ഥയാണ്. വീട്ടിലെ വീട്ടമ്മമാർക്ക് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കണം. കാരണം അന്ന് നമ്മൾ ഈ പറഞ്ഞ ഫോൺ വിളിച്ച് ഓർഡർ ചെയ്യുന്ന സമ്പ്രദായമല്ലോ, എല്ലാം നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കണം. ഉരുളിയൊക്കെ നമ്മുടെ തട്ടുമ്പുറത്തിരിക്കുന്ന ഉരുളിയൊക്കെ കഴുകി തുടച്ച് റെഡിയാക്കി വെക്കണം ഒരാഴ്ച മുമ്പേ തന്നെ. ഒന്നാം ഓണം അത് ഉത്രാടം, ഉച്ച തിരിഞ്ഞാൽ വെപ്രാളം, വെപ്രാളത്തിൽ ഇരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
4: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
0: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
6: Turilala nada da thom tada thom tada thobina yottera nrittirade kradakukuthokuku thogada datiga taalaku thuhala ganarade dhukukutu dhukkada dhimiti mitathwini dheera mrudangani nadarade

0: You're listening to Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഓണത്തെ കുറിച്ച് പാടിയാലും പറഞ്ഞാലും എഴുതിയാലും പിന്നെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്താലും റീല് ചെയ്താലും തിരില്ല. അതിനുവേണ്ടി നാം പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഏറ്റവും വൈബ്രന്റ് കളർഫുൾ ആയിട്ട് ഓണം റീൽസ് ആരാണ് ഇടുന്നത്, ഓണം ഫോട്ടോസ് ആരാണ്? താങ്ക് യു സോ മച്ച് ലിസ്ണേഴ്സ്. ഹോം 92.2 FM-ന്റെ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജുകളിൽ FB പേജുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ RJ's-ന്റെ ഗംഭീരമായ ഓണം ഫോട്ടോഷൂട്ടിന്റെ പിക്ചേഴ്സ്. ഓ, എത്ര ബ്യൂട്ടിഫുൾ! നോക്കിയാലും നോക്കിയാലും മതി വരാത്ത അത്ര രീതിയിലുള്ള കോസ്റ്റ്യൂംസ്, ജുവലറി, ഫോട്ടോഗ്രാഫി എല്ലാം ചേർന്ന്, ഈവൻ പൂക്കളം, പൂക്കളത്തിനുള്ള പൂക്കൾ തന്നത് പെരുമാൾ സ്റ്റോഴ്സ്. ഇവിടെ 30 വർഷമായിട്ട് പൂക്കൾ UAE-യിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവരെല്ലാം ചേർന്ന് നമ്മൾക്ക് വേണ്ടി, ഓണത്തിന് വേണ്ടി വട്ടം കൂട്ടി എടുത്ത ഫോട്ടോസ് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു. താങ്ക് യു ബിബിൻ, മെസ്സേജ് കണ്ടു കേട്ടോ. എന്തായാലും പ്രോഗ്രാം കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പോൾ ആ ഒരു നിറവും ഓണക്കോടിയുടെ പുതുമയും വാഴയിലയിലെ സദ്യയുടെ രുചിയും ഇതെല്ലാം ചേരുമ്പോഴാണ് നാം ഓണം, ഈ വർഷത്തെ 2026 ഓണം ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് ആഘോഷിച്ചു, ഒരു സമാധാനം കിട്ടുന്നത്. മാവേലി മന്നൻ വരവായി വന്നു പോയിട്ടുണ്ടാവും, ഞങ്ങളുടെ സ്റ്റുഡിയോയിലും വന്നിരുന്നു, നിങ്ങൾ ഫോട്ടോസും വീഡിയോയും കണ്ടു കാണും. ഈ ഒരു പാരമ്പര്യത്തിന്റെ രുചി പകരാൻ ഇറ്റ്സ് മൈ സ്പോൺസേർഡ് ഷോ ഹിയർ, ഗ്രീൻ ഫാം വേക്കപ്പ് കോൾ വിത്ത് ജയ. ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞു. നിങ്ങളുടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് ഗ്രീൻ ഫാമിന്റെ മട്ട അരി മുതൽ ഓണസദ്യയ്ക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അവരുടെ പ്രോഡക്ട്സ് വാങ്ങി എല്ലാ ലീഡിംഗ് സ്റ്റോഴ്സിലും, ലൂലുവിലായാലും നെസ്റ്റോയിലായാലും അതുപോലെ മെയിൻ ലീഡിംഗ് ഗ്രോസറി ഷോപ്സിലെല്ലാം, പിന്നെ ഓൺലൈൻ www.greenfarmuae.com ഇതിലെല്ലാം തന്നെ അവർ ഈ പറഞ്ഞ ഓർഡർ ചെയ്ത് സദ്യക്കുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള കംപ്ലീറ്റ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഈവൻ പപ്പടം മുതൽ, ശർക്കര മുതൽ, വെളിച്ചെണ്ണ മുതൽ, പിന്നെ ലെന്റിൽസ്, പരിപ്പ് വർഗ്ഗങ്ങൾ മുതൽ, എല്ലാ അരി മുതൽ, എല്ലാം വെജിറ്റബിൾസ് ഒഴിച്ച് ഇതെല്ലാം ചേർന്ന് സദ്യ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് പേര് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ എ വെരി വെരി ഹാപ്പി ഓണം. ഈ ഓണത്തിന് പാരമ്പര്യവും അതുപോലെ ഓർമ്മകളുടെ സമൃദ്ധിയും നമ്മുടെ മനസ്സുകളിൽ നിറയട്ടെ. Wishing you once again happy Onam from the entire family of Home 92.2 FM. Wake up, call Vijaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
6: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
7: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.

0: Bazaar of Sand Dunes brought to you by Lulu. Onam ivadeyanu.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിന്നൽ പ്രളയത്തിൽ വിറച്ച നേപ്പാൾ. 800+ പേരെ കാണാനില്ല. മരണസംഖ്യ 200+ കാണാതായവരിൽ മലയാളികളും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെയായി 170+ പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. പ്രളയത്തിൽ അകപ്പെട്ട 133 ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 പേർക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. മലയാളി സംഘം നിലവിൽ സുരക്ഷിതരാണെന്നാണ് വിവരം. നേപ്പാളിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപ് അടക്കമുള്ള 36 മലയാളി ടൂറിസ്റ്റ് സംഘവും അപകടമേഖലയിൽ കുടുങ്ങി. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അപകടത്തിൽ 105 ഇന്ത്യൻ പൌരന്മാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് വിവരമില്ല. ഈഷ ഫൗണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചും ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ടിബറ്റിൽ നിന്നുള്ള ഭോട്ടെക്കോഷി നദിയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നു. ഇരച്ചെത്തിയ വെള്ളം റിസുവ, ദാദിങ്, നുവാക്കോട്ട് ജില്ലകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. നദിയിലൂടെ പ്രളയജലം ഇരച്ചെത്തിയതോടെ നിരവധി കെട്ടിടങ്ങളും വീടുകളും നിമിഷങ്ങൾക്കുള്ളിൽ നിലം പൊത്തുകയാണുണ്ടായത്. ബസ്സുകളടക്കമുള്ള നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. 2015 ഭൂകമ്പത്തിന് ശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായും തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800+ പേരെ കാണാതായെന്ന് നേപ്പാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 466 പേർ വിനോദസഞ്ചാരികളാണെന്നാണ് നേപ്പാൾ സർക്കാർ പറയുന്നത്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലെ ഭൂചലനമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പറയുന്നു. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതേസമയം നേപ്പാളിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നു. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായതെന്ന് USGS വ്യക്തമാക്കുന്നു. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുന്നു. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിൽ അതീവ ജാഗ്രത. ബീഹാറിൽ 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയിടങ്ങളിലായി NDF സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. ഈ അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പു നൽകി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ച നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖരാലുമാണ് ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശി അദ്ദേഹം. തിരുവനന്തപുരം മുട്ടടയിലായിരുന്നു താമസം. സംസ്കാരം ശനിയാഴ്ച പാമ്പാടിയിൽ നടക്കും. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ വിഷയങ്ങളേറെ കൈകാര്യം ചെയ്ത വ്യക്തി കൂടിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് XL കുറിച്ചു. യുഎയിലെ പൊതു സ്കൂളുകളിൽ 2 ക്ലാസ് വരെ ഇനി ഹോംവർക്കില്ല. 9 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക 50-50 മൂല്യനിർണയ സ്കീമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദവാർത്ത 8 മണിക്ക്.
3: FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, Station Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. അങ്ങനെ ഒരു ഓണം തിരുവോണം ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ മൂന്നാം ഓണത്തിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
3: യെസ് വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ അങ്ങനെ നല്ല രസമായിട്ട് നമ്മൾ തിരുവോണമൊക്കെ ആഘോഷിച്ചു അല്ലേ. ഓണത്തിന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടക്കട്ട എന്ന് പറയും. കാരണം എല്ലാ വിഭവങ്ങളും കൂടി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ബാക്കി വന്ന എല്ലാ വിഭവങ്ങളും ചേർത്തിട്ട് തിരുവോണ ദിവസം അതിനങ്ങനെയാണ് പറയുന്നത്, അവിട്ടക്കട്ട. കേരളത്തിലെ ഓണദിനങ്ങളിലെ ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ അവിട്ടക്കട്ട. വിവിധ പ്രദേശങ്ങളിൽ ഓണക്കാടി, കാടിയോണം, പഴംകൂട്ടാൻ എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. തിരുവോണ നാളിലെ ഓണസദ്യയിൽ മിച്ചം വരുന്ന ചോറും കറികളൊക്കെ രാത്രി ഒന്നായിട്ടിട്ട് വെച്ച് മറുനാൾ അവിട്ടത്തിനെടുത്ത കഴിക്കുന്ന ഒരു വിഭവമാണ് ഇത്. അതായത് നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയുന്നതിന്റെ വേറൊരു രൂപവും. അതെ, പല വീടുകളിലും ഇതായിരുന്നു അവിട്ട ദിനത്തിൽ പ്രധാന ആഹാരം. കാരണം എല്ലാം ബാക്കി വന്നിട്ടുണ്ടാവുമല്ലോ, അത് കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവിട്ടക്കട്ട എന്നാണ് ഇതിന് പറയാറുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസവും ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. മൂന്നാം ഓണത്തിനും വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പക്ഷെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, നമ്മൾ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ അയൽ രാജ്യത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടായത്. നേപ്പാളിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു മിന്നൽ പ്രളയം ഉണ്ടാകുന്നു. മലയാളികൾ, ഇന്ത്യക്കാർ ഒരുപാട് പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 800-ലധികം പേരെ കാണാനില്ല. മരണസംഖ്യ 200-നോട് അടുക്കുന്നു. 36 മലയാളികൾ എറണാകുളത്ത് നിന്ന് പോയിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ് നിലവിൽ എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈഷ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ഒരു 77 പേർ പോയിട്ടുണ്ട്. അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് 36 പേരെ കാണാനില്ല. അവരെ കുറിച്ചുള്ള വിവരവും ലഭിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ ഇന്ത്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും അവരെന്തായി എന്നും അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ നേപ്പാളിന് വേണ്ടുന്ന എല്ലാ സഹായവും വിമാനം വഴി നമ്മുടെ ഇന്ത്യ എത്തിക്കുന്നുണ്ട്. മരുന്നാവട്ടെ, കമ്പിളി ആവട്ടെ, ഷെൽട്ടർ ആയിക്കോട്ടെ, എന്ത് കാര്യമാണോ വേണ്ടത് അതിനെല്ലാം നമ്മുടെ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തിന് എല്ലാ സഹായം നൽകുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ സമയവും നമുക്ക് മരണസംഖ്യ കൂടുന്ന ആ വാർത്ത വരുമ്പോൾ അതൊരു ആശങ്കപ്പെടുത്തുന്നത്. 800-ലധികം പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്.
2: 133 ഇന്ത്യക്കാരെയാണ് ഇപ്പൊ കാണാതായിരിക്കുന്നത്. നേപ്പാൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ തന്നെ തെരച്ചിലും കാര്യങ്ങളും ഒക്കെ തുടക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ നരേന്ദ്രമോദി എക്സിൽ കൂടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ദൃശ്യമൊക്കെ കാണുന്ന ഒരു ഏരിയൽ ദൃശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഏരിയൽ ദൃശ്യത്തിന് കാണുന്ന മുമ്പും പിമ്പും ആയിട്ടുള്ള ഒരു ദൃശ്യം കാണുമ്പോൾ അറിയാം എത്രത്തോളം വ്യാപ്തിയിലാണ് ഒരു പ്രളയം ഉണ്ടായത്. ആ വന്ന വഴികളിൽ കണ്ടതിനെ എല്ലാം എടുത്തുകൊണ്ട് പോയി. പാലങ്ങളെയൊക്കെ ഒരു ഈർക്കിൽ കമ്പൊടിക്കുന്ന പോലെ രീതിയിലാണ്.
3: 40 കിലോമീറ്ററോളം റോഡുകളെ ഇല്ല, 19 പാലങ്ങൾ തകർന്നു. അപ്പൊ ഒരു പ്രളയം എത്ര വലിയ മിന്നൽ പ്രളയമാണ് ഉണ്ടായിരുന്നത്. ആദ്യം പറഞ്ഞു ഒരു ഭൂചലനം ഉണ്ടായി, ഒരു പ്രകമ്പനം ഉണ്ടായി അതിന്റെ ഭാഗമാണ്. പക്ഷെ US സ്റ്റേറ്റ് ജിയോളജിക്കൽ വകുപ്പ് പറയുന്ന ഉരുൾപൊട്ടിയതാണ്, പ്രകമ്പനം ഉണ്ടായിട്ടില്ല. അതായത് ആ പ്രകമ്പനം ഉരുൾപൊട്ടലിന്റെ ആണ്, അല്ലാതെ ഭൂചലനം ഉണ്ടായിട്ടില്ല എന്ന് US ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ കാരണങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവമായിട്ട് വരുന്ന വാർത്ത. പക്ഷെ നമ്മുടെ ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് സഹായവുമായിട്ട് മുന്നോട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ചമ്പാവത്ത് ജില്ലയിൽ നമ്മുടെ ഇന്ത്യയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ബീഹാറിലേക്ക് 9 ടീം NDRFനെ തന്നെ അയച്ചിട്ടുണ്ട്. ഇതിൽ 2 ടീമുകളെ പശ്ചിമ ചമ്പാറിലേക്ക് അയച്ചിട്ടുണ്ട്. 11 ടീമുകളെ ഉത്തർപ്രദേശിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഒരു പ്രദേശത്ത് ഒരിടത്തും മഴ പെയ്യാതിരുന്നിട്ടും നദികൾ കരകവിഞ്ഞൊഴുകി. നിമിഷങ്ങൾക്കകം പ്രളയമുണ്ടായതിന് പിന്നിൽ ഗ്ലോഫ് അഥവാ ഹിമ തടാക വിസ്ഫോടനം എന്ന പ്രതിഭാസമാണ് ഈ മിന്നൽ പ്രളയത്തിന് പിന്നിലെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതകളും പാലങ്ങളും ജലവൈദ്യുത പദ്ധതികളും ഒക്കെ ഈ പ്രളയത്തിൽ തകർന്നു. നേപ്പാളിലെ പ്രധാന വ്യാപാര കേന്ദ്രമുണ്ട്, റിസുവഗഡി, ടീമുറെ, സാഫ്രുബേസി, ആ പ്രദേശങ്ങളൊക്കെ നിമിഷങ്ങൾക്കകം വെള്ളത്തിനടിയിലായി. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ, അടിയന്തര മരുന്നുകൾ ഒക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനം നേപ്പാളിലെത്തിയിട്ടുണ്ട്. വൻ രക്ഷാ ദൗത്യത്തിനായിട്ട് ഇന്ത്യ MI-17 ധ്രുവ് ഹെലികോപ്റ്ററുകളൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ 2015 നേപ്പാളിനെ പിടിച്ചു കുലുക്കിയ ഒരു ഭൂകമ്പം നമ്മൾ കണ്ടിരുന്നു. അതിലും മേലേക്ക് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യക്കാരൊക്കെ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു എന്ന വാർത്ത, കുറേ പേരെ കാണാനില്ല എന്ന വാർത്തയൊക്കെ നമുക്ക് വല്ലാതെ ആശങ്കയുണ്ടാകുന്നു. ഒരു തുള്ളി മഴ പോലും പെയ്യാതെ നേപ്പാളിൽ എങ്ങനെ ഇങ്ങനെ മഴയുണ്ടായി? നിമിഷങ്ങൾക്കകം എല്ലാം ഒലിച്ചുപോയി. അതിർത്തിയിലെ വ്യാപാര പാതകൾ, അണക്കെട്ടുകൾ, അതിനെയാണ് ഈ ഗ്ലോഫ് എന്ന് പറയുന്നത്. അതായത് ആകാശത്ത് കരിമേഘങ്ങൾ ഒന്നും കാണാനുണ്ടാവില്ല. താഴ്വരകളിൽ പേമാരിയോ ഒന്നുമില്ല. മലനിരകളിൽ നിന്ന് ഇരച്ചെത്തിയ ഈ കൂറ്റൻ മലവെള്ള പാച്ചിലാണ് ഗ്ലോഫ്, അതായത് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ് ഫ്ലഡ് അഥവാ ഹിമ തടാക വിസ്ഫോടനം എന്ന് പറയുന്നത്. റിസ്വയിൽ സംഭവിച്ചത് ഇതാണ്. ഇന്നലെ രാവിലെ 8 മണിയോടെ ഭോട്ടെക്കോഷി നദിയിൽ അപ്രതീക്ഷിതമായിട്ടൊരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നു. ഈ സമയം റിസ്വ ജില്ലാസ്ഥാനത്തോ പരിസരത്തോ ഒരു ഭാഗത്തും മഴ പെയ്തിരുന്നില്ല എന്ന് പ്രാദേശിക ഭരണകൂടവും പറയുന്നുണ്ട്. ചൈനയുമായുള്ള നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതയാണ് ഈ റിസ്വ ഗുഡി അതിർത്തി എന്ന് പറയുന്ന സ്ഥലം. ടിമുറെ അതുപോലെ ബത്രാവതി ആ പ്രദേശങ്ങൾ നിമിഷങ്ങൾക്കകം വെള്ളത്തിനടിയിലായി. അതായത് ഒരു തുള്ളി മഴ പെയ്യാതെ ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗം മുഴുവനും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. 111 MW റിസർവഗടി പദ്ധതി, ചിലിമെ, തുഷീലി 3A ഉൾപ്പെടെ 10-ലധികം ജലവൈദ്യുത പദ്ധതികൾ തകർന്നിട്ടുണ്ട്. പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് ഈ റിസുവിൽ നിന്ന് ഏതാണ്ട് 36 km അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 5100 m ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലെൻഡെ നദിയിലേക്ക് കൂറ്റൻ മഞ്ഞുമല ഇങ്ങനെ ഇടിഞ്ഞു വീണതാണ് ഈ ദുരന്തത്തിന് ഇടയാക്കിയത്. അതായത് ഹിമപാതത്തിൽ നദീതടം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി. തുടർന്ന് അവിടെ രൂപപ്പെട്ട കൂറ്റൻ ജലസംഭരണി പെട്ടെന്ന് തകർന്ന് താഴേക്ക് കുതിച്ചൊഴുകുകയായിരുന്നു എന്നാണ് കാഠ്മണ്ഡു സർവകലാശാലയിലെ പരിസ്ഥിതി ഗവേഷകൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ റീജൻ ഭക്ത പറയുന്നത്. അപ്പോൾ പ്രളയത്തിന് തൊട്ടുമുമ്പ് ഈ തിബറ്റൻ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായെന്ന് US പറയുന്നുണ്ട്. പക്ഷേ ആ ഭൂചലനം ഒന്നും കാര്യമായിട്ട് ഇതിന്റെ ഇടയാക്കിയിട്ടില്ല. ഇത് ഹിമപാതം തന്നെയാണെന്നാണ് വാർത്ത.
2: നേപ്പാളിലെ വാർത്തകൾ എല്ലാ പത്രങ്ങളിലും തന്നെ കാര്യമായിട്ട് തന്നെ ഫ്രണ്ട് പേജിൽ ആദ്യത്തെ വാർത്തകൾ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓണ ദിവസം നമ്മുടെ അയൽരാജ്യത്തിന്റെ ഇത്തരം സംഭവം കേൾക്കാൻ ഇടയായത് നമ്മളെ ഒരുപാട് വിഷമിച്ച ഒരു കാര്യം കൂടെ.
3: സന്തോഷത്തിൽ അല്ലെങ്കിൽ ആഹ്ലാദത്തിലൊക്കെ നമ്മുടെ കേരളത്തിൽ കുറച്ചൊക്കെ മഴ മാറി നിന്നിട്ട് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് വലിയ രീതിയിൽ ആഘോഷം നടക്കുന്ന സമയത്താണ് നമ്മുടെ അയൽരാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷേ നമുക്ക് നമ്മുടെ ഇന്ത്യയെ ഓർത്തിട്ട് എപ്പോഴും അഭിമാനമുള്ളത് ഇതാണ്. ഏത് രാജ്യത്തിന് എന്ത് നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഓടിയെത്താൻ ആദ്യം എത്തുന്നത് നമ്മുടെ ഇന്ത്യയാണെന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ്. അങ്ങും ഇങ്ങും നോക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഹെലികോപ്റ്ററുകളെ, നമ്മുടെ വിമാനങ്ങളെ എത്തിച്ചിട്ട് മരുന്നും അത്യാവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ നയതന്ത്രമാണ്. അത് വലിയ രീതിയിൽ വിജയിക്കുന്നുണ്ട്. എന്തായാലും RSSന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് US കമ്മീഷൻ വീണ്ടും രംഗത്ത് വന്നൊരു വാർത്ത ഇന്ന് പത്രങ്ങളുടെയൊക്കെ പ്രധാന വാർത്ത. ഇന്നലെ വാർത്ത വന്നിരുന്നു, ഇതിന് ആ ഒരു അപ്ഡേഷൻ വാർത്തയും വന്നിട്ടുണ്ട്. അതായത് ഇന്ന് മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന വന്നിരിക്കുന്നത്. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ പരിപാടിക്ക് മുന്നോടിയായാണ് കമ്മീഷന്റെ ആ പ്രസ്താവന. അതായത് ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും തുടരുന്നു. അതിനാൽ മോഹൻ ഭഗവത്തിന് നൽകിയ വിസ റദ്ദാക്കുന്നതടക്കം RSS നേതാക്കൾക്കും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ US ഭരണകൂടം തയ്യാറാകണമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മുൻപ് നമുക്കറിയാം നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച ഒരു രാജ്യം കൂടിയായിരുന്നു US. പിന്നെ ഇരു കൈ നീട്ടിട്ട് ആ രാജ്യം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ മോഹൻ ഭഗവത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത്
2: വന്നിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ നമ്മുടെ ചെന്നൈയില് ചിങ്ങത്തിൽ ചെന്നൈ മലയാളികൾ പിടിച്ചെടുക്കുക എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അത്തത്തിന് മുൻപേ പൂക്കളവ് വിട്ട് ഒരുപാട് അതിനകത്ത് എനിക്കൊന്ന് തമിഴ്നാട്ടിൽ നിൽക്കുന്ന മലയാളികൾക്ക് കുറച്ചുകൂടെ ഈസി അവൈലബിലിറ്റി ആണ് പൂക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ വരുന്നതിനെക്കാട്ടിൽ ഒരു പക്ഷേ വൈഡ് റേഞ്ച് ഓഫ് പൂക്കൾ അവിടെ കിട്ടാൻ.
3: പാലക്കാട് കോയമ്പത്തൂർ അതിർത്തി അങ്ങോട്ട് വരുന്ന തൃശ്ശൂർ വരെ ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ മാർക്കറ്റ് ശരിക്കും ഒരു നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പൂത്തെരുവ് പോലെ തോന്നുന്നു.
2: അല്ല ആക്ച്വലി അതിനെ പറയുന്ന വെച്ചാല് തമിഴ്നാട്ടില് പക്ക ഒരു ഓണച്ചന്ത ഒഴുക്കി തമിഴഴകമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് എന്ത് രസമെന്നറിയാ സ്ട്രീറ്റ് കാരണം കോയമ്പേട് മാർക്കറ്റ് എന്നാണ് അതിന്റെ പേര്. കോയമ്പേട് മാർക്കറ്റ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പൂച്ചന്ത തന്നെ ഒരുക്കിയേക്കുന്ന നമുക്ക് കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്.
3: ഇന്നലെ നമ്മുടെ ഇവിടെ ദുബായിലും ഗൾഫിലെ എല്ലാ ഭാഗങ്ങളിലും മാവേലി വരുന്നതും ഓണസദ്യയും ഓണപ്പൂക്കളൊക്കെ ആയിട്ട് ബർജുമാനിലൊക്കെ നല്ല ആഘോഷങ്ങൾ തന്നെ നടന്നിരുന്നു. എല്ലാ ഓഫീസുകളിലും ഇന്നലെ ആരും പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. ഏതാണ്ട് ഉച്ചയായപ്പോൾ തന്നെ എല്ലാവരും ആഘോഷം കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ടിട്ട് എല്ലാവരോടും ഓഫീസിൽ നിന്ന് പൊയ്ക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
2: ഇന്നലെ റോഡിൽ വളരെ തിരക്ക് കുറവായിരുന്നു. ഞാൻ ഇന്നലെ ഒരു 12 മണി സമയമായപ്പോൾ ഞാൻ ഒരു നമ്മുടെ സുഹൃത്തിന്റെ ഹോട്ടലിൽ വിളിച്ച സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടൽ ശൃംഖലയാണ് അവർ വിളിച്ചു പറഞ്ഞു ഇതുവരെ 750 ഡൈനിങ് കഴിഞ്ഞു. 12 മണിക്ക് കഴിഞ്ഞു
3: കൊണ്ടുവന്ന
2: സമയം ഒരു 1 മണി അല്ലേ? അപ്പൊ ആ സമയം കൂടെ 750 പേര് അവിടെ കഴിഞ്ഞേക്കാണ്. അവര് ഒരു സീസണിൽ 14,000 സദ്യയാണ് ഒറ്റ ദിവസം അവര് സെല് ചെയ്യുന്നത്. പക്ഷേ ഡൈനിങ് ഞാനപ്പോ വിചാരിക്കായിരുന്നു ആൾക്കാർ അത്രമാത്രം പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഓണസദ്യയിലേക്കും ഓണക്കളി ഒരുപാട് പണ്ടത്തെ പോലെ അല്ലേ ഒരുപാട് ഒരുപാട് കൂടി. നാട്ടിലെ പഴയ ഒരു നാട് സെറ്റപ്പിനെക്കാട്ടി കൂടുതൽ നമ്മളിപ്പോ ഇവിടെ ഓഫീസുകൾ ഓണാകാശങ്ങളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
3: യെസ്, എന്തായാലും നമ്മുടെ കേരളത്തിലെ വാർത്തയിലേക്ക് പോകുമ്പോൾ പി എം ശ്രീയുടെ പേരിൽ എൽ ഡി എഫിന് നാണം കെടുത്തി. 5000 വോട്ടെങ്കിലും ഉണ്ടോ? സി പി ഐക്കെതിരെ പരസ്യമായിട്ട് സി പി എം രംഗത്ത് വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവരുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോറാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള സി പി എം സി പി ഐ തർക്കം പരസ്യമായ പോരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചതിന് സി പി ഐ മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ സി പി ഐയുടെ വലുപ്പത്തെ ചോദ്യം ചെയ്തിട്ട് സി പി ഐ നേതാക്കൾ രംഗത്ത് വന്ന ഒരു വാർത്തയാണ് വളരെ സജീവമായിട്ട് ഇന്ന് പത്രത്തിലുള്ളത്. 200,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി ഐക്ക് ഒറ്റയ്ക്ക് 5000 വോട്ട് കിട്ടുമോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വല്യേട്ടൻ പാർട്ടി ആണെങ്കിലും സി പി ഐ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്തും ജയിക്കില്ല എന്നതാണ് ഒരു വാസ്തവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി മറ്റവരെ കുറ്റം പറയാം, പക്ഷെ നമ്മൾ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്നുണ്ടോ എന്നുള്ളതാണ് സി പി ഐ ചോദിക്കുന്നത്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ചോദിച്ചുകൂടെ? പ്രതിപക്ഷ ഉപനേതാവ് പദവി ഞങ്ങൾ ചോദിക്കുന്നു, അത് പരസ്യമായിട്ട് നിങ്ങളുടെ ഒരു നേതാവ് എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെയോ പ്രതികരണം നടത്തുന്നത്? അത് മുന്നണിക്കകത്ത് നടത്തേണ്ട കാര്യമല്ലേ? മുന്നണി മര്യാദ പാലിക്കണ്ടേ എന്നാണ് ചോദിച്ചത്.
2: ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന തലക്കെട്ട്. ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ ഓടി തിരിച്ചെന്നതാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഓരോ വാർത്തകളും നോക്കാം. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: Stay connected with Home 92.2 FM. Home, it's a feeling. It's a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യ സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ.
1: It's a feeling. It's a feeling.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യ സ്ഥാനത്ത്

0: WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home
2: is a feeling.
1: Amone, yenda idu? Vandide AC adichu
3: poyalo. Idakka
4: vandi nere andraslike vittu. Ee choodathu nammada budget odukana quality parts andrasle ullu.
1: Ambane. എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് ഇൻ.
5: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരോ ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
5: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
6: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
7: അതെന്താ
6: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 250 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 കാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
7: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
5: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽനഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
8: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഇസ് എ ഫീലിംഗ്.
9: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. മിനി പത്മ പത്രങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ മിനി പത്മ.
10: യെസ്, വെരി ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് വാർത്തകളുടെ ലോകത്തേക്ക്, പ്രസ് ക്ലബിലേക്ക്. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിലെ സ്വന്തം സൈന്യം എന്ന് വിശേഷിപ്പിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, പി എച്ച് കുര്യൻ, നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി. അദ്ദേഹം വിടവാങ്ങിയ ഒരു വാർത്ത വരുന്നുണ്ട്. മഹാപ്രളയകാലത്ത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വഹിച്ച ഒരു മനുഷ്യൻ. പി എച്ച് കുര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലവും നമ്മൾ മലയാളികൾക്ക് ഹീറോ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. 2018 മഹാപ്രളയകാലത്ത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വഹിച്ചാണ് അദ്ദേഹം നമ്മുടെ മലയാളികൾക്ക് മുന്നിൽ ഒരു നായക പരിവേഷത്തിലെത്തിയത്. 86 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് പദവികളിൽ സേവനം അനുഷ്ഠിച്ചു. ഭരണ പരിചയം, മികച്ച നേതൃപാഠവുമാണ് അദ്ദേഹത്തിന് കേരളത്തിന്റെ ഭരണരംഗത്ത് വളരെയധികം വ്യത്യസ്തനാക്കിയത്. 1959 കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ് അദ്ദേഹം ജനിച്ചത്. രസതന്ത്രത്തിൽ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ 3 ഗവേഷണത്തിനു ശേഷമാണ് അദ്ദേഹം 86 അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വരുന്നത്. ഔദ്യോഗിക ജീവിതത്തിലുടനീളം കളക്ടർ, ലേബർ കമ്മീഷണർ, പ്രോജക്ട് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി തുടങ്ങി ഒരുപാട് പദവികളിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. 2009-12 കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ്സ്, ഡിസൈൻ, ട്രേഡ് മാർക്സ് എന്നിവയുടെ കൺട്രോളർ ജനറലായിട്ട് പ്രവർത്തിച്ചു. ഇത് പറയാൻ കാരണം, വില കൂടിയ ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് നിർദ്ദേശം അല്ലെങ്കിൽ അനുമതി നൽകിയ തീരുമാനം ആഗോളതലത്തിൽ തന്നെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അത് നടപ്പാക്കിയ മനുഷ്യന്റെ പേരാണ് പി എച്ച് കുര്യൻ. കേരള സർക്കാരിന്റെ വിവര സാങ്കേതിക വ്യവസായ വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ വ്യക്തി, ഡിജിറ്റൽ ഭരണ സംവിധാനങ്ങൾ വ്യാപിപ്പിച്ച വ്യക്തി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യത ഉറപ്പാക്കാനായിട്ട് രൂപീകരിച്ച കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ. 2018 നൂറ്റാണ്ടിന്റെ മഹാപ്രളയകാലത്ത് കേരളത്തിന്റെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, NDRF എല്ലാ കേന്ദ്ര ഏജൻസികളെയും, സംസ്ഥാന പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും ഒരൊറ്റ ശൃംഖലയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ കേരളത്തിൽ രക്ഷാപ്രവർത്തനം നിയന്ത്രിച്ചത് അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള മികവാണ്. പ്രളയത്തിൽ ഔദ്യോഗിക രക്ഷാസേനകൾക്ക് എത്തപ്പെടാൻ കഴിയാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് ബോട്ടുമായിട്ട് ഇറങ്ങാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് ഔദ്യോഗികമായിട്ട് അഭ്യർത്ഥിച്ച ഒരു ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ. അത് ഫലപ്രദമായിട്ട് അവരെ കേരളത്തിന്റെ സൈന്യം, സ്വന്തം സൈന്യം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ച ഒരു മനുഷ്യനാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സിവിൽ സർവന്റ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിട വാങ്ങുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉള്ളിൽ പോലും ഒരു നൊമ്പരം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം.
9: തീർച്ചയായിട്ടും ആ കാലമൊക്കെ നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ, കാരണം വളരെ അടുത്ത് തന്നെയായിരുന്നു നമുക്ക് ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടത്. നമ്മൾ വളരെ അടുത്ത് തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു വാർത്ത, 3,400 ഉമ്മ വെച്ച് ഒരു 5,500 രൂപ പിഴയിട്ടു കാറുടമ. പിടിച്ചത് വൻ പുലിവാൽ എന്നുള്ളൊരു കാര്യം കൂടെ

0: പത്രങ്ങളുടെ പേജിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണം കടം പണം നൽകിയില്ല, രാത്രി വീട്ടിൽ കയറി ഐഫോൺ കവർന്ന സംഘം പിടിയിലെന്നുള്ള
1: പണം
0: ചോദിച്ചു കടം കൊടുത്തില്ല,
1: കടം കൊടുക്കാത്തോണ്ട് വീട്ടിൽ പോയിട്ട്
0: ഐഫോൺ എടുത്തു. നമ്മുടെ ഒരു ഭാഗത്ത് തൂഫാൻ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ളവർക്ക് കർശന നിയമം. അതായത് ഇപ്പൊ ഇതുണ്ടല്ലോ, ഇപ്പൊ ഈ ഉമ്മ വെച്ച കേസിൽ ഒരു 5,500 രൂപ വഴി കൊടുത്തെങ്കിൽ അതിനും കുറച്ചുകൂടെ കൊടുക്കും. ഈ പിഴ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഒരു ലെയിൻ ഡിസിപ്ലിന് 400 തരുന്നത് നമ്മുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ
1: ഉമ്മ വെച്ചതിന് 5,000 രൂപയുള്ളൂ, അതാണ് ഒരു കഷ്ടം. 5,000 ഒതുങ്ങിയാൽ പോരാ.
0: അല്ല, അതൊരു പാഠത്തിന് വേണ്ടിട്ട്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടല്ല, അത് ഇവിടെ ഇൻസ്റ്റാൾമെന്റ് അപ്പൊ ഇത്തരത്തില്. അതുപോലെയാണ് ഈ അക്രമം കാണിക്കുന്നതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല.
1: വീട്ടിൽ കയറിയിട്ട് ഒരു പണം പിന്നെ കടം ചോദിച്ചതിന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറുക, അത് ഭവന ഭേദന, എന്നിട്ട് ഐഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ എന്താ പറയാ, കടുത്ത ശിക്ഷ കൊടുക്കേണ്ട വകുപ്പിലേക്ക് തന്നെ. ഇതൊക്കെ മയക്കുമരുന്നിന്റെയും മറ്റൊക്കെ ഒരു ഇതിലായിരിക്കും ചെയ്യുന്നതും. കാരണം ധൈര്യം വേണ്ടേ, യഥാർത്ഥ കള്ളനൊന്നും ആയിരിക്കില്ല ഇതുപോലെ ഈ പിന്നെ ലഹരിക്കടിമയായിട്ട് പണാവശ്യത്തിന് ചെയ്യുന്ന ആൾക്കാരായിരിക്കും.
0: അതാണ് അപ്പൊ അതും ഒരു വാർത്തയിലായിട്ട് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകാൻ ആ സൈനിക നീക്കം മോദി നിർദ്ദേശിച്ച പ്രകാരമാണെന്ന് ജനറൽ അനിൽ ചൗഹാൻ
1: അങ്ങനെ
0: പറഞ്ഞേക്കുന്ന ഒരു വാർത്തയും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം, നമുക്ക് എല്ലാ ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഇന്ത്യ വലിയൊരു അഭിമാന രീതിയിൽ നടത്തിയിരിക്കുന്ന ഒരു ഓപ്പറേഷനുമായിരുന്നു.
1: സ്ത്രീകളിലൂടെ ഇന്ത്യൻ ആർമിയിലെ വനിതകളിലൂടെ അതിന് മറുപടി കൊടുത്തു എന്നതാണ് ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യം. സിന്ദൂരം നഷ്ടപ്പെടുത്തിയവർക്ക് സിന്ദൂരം അണിഞ്ഞ സ്ത്രീകളിലൂടെ മറുപടി എന്നാണെന്ന് ഇന്ത്യ പറഞ്ഞത്.
0: അതെ അതെ, തീർച്ചയായിട്ടും. പണ്ട് ഈ ഓണക്കാലം ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം വരുമ്പോൾ രാവിലെ ഒരു കാപ്പി എടുത്ത്, അതാണ് നമ്മുടെ ശീലം, കാപ്പി എടുത്ത് ഉമ്മർത്തേക്ക് വരുമ്പോഴാണ് പത്രമില്ല നമ്മുടെ നാട്ടിൽ മാത്രമല്ല. അപ്പോ ഞാനിപ്പോ ഇന്ന് രാവിലെ വന്നപ്പോഴും ഇനിയിപ്പോ ഇവിടെ
1: സംസാരിക്കാൻ
0: ഇവിടെ വാർത്ത കുറവാണ്. ഇവിടെ ഇന്നലത്തെ വാർത്തകളൊക്കെ കൊടുത്തേക്കുന്നത്.
1: പക്ഷെ അത് എന്ത് സങ്കടാന്നറിയാം, നമ്മൾ ഈ രാവിലെ ഈ പറഞ്ഞ പോലെ ഒരു കപ്പ് പിന്നെ ചായ കാപ്പിയൊക്കെ ആയിട്ട് ഉമ്മർത്തു ആ പടിക്കെട്ടിലൊക്കെ ഇരുന്നിട്ട് ഈ പത്രം നോക്കി പത്രം വന്നില്ല എന്ന് പറയുമ്പോ ചായയുടെ ഗ്ലാസ്സിൽ നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് ബിസ്ക്കറ്റ് വീണു പോകുന്ന അതേ ദുഃഖമാണ്, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ബിസ്ക്കറ്റിനെ. അത് വലിയ ആത്മദുഃഖമാണ് കേട്ടോ. അപ്പൊ അതുപോലത്തെ സംഭവത്തിലൂടെ ഞാനും അക്ഷയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പല വാർത്തകളും കടന്നു വരുന്നുണ്ട്. പക്ഷേ പഴയതായാലും പുതുതായാലും മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം വീണ്ടും ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നതാണ് വാർത്ത. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ഇക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ വിഷയത്തിന് നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ ആവശ്യമെന്ന് പറയാം. അതുകൊണ്ട് ടി എം ജിക്കൊപ്പം മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ വിഷയം ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം അനിവാര്യം, സാധ്യതകളും കടമ്പകളും പൊതുജന അഭിപ്രായവും പ്രധാന ഘടകം തന്നെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് മൂവാറ്റുപുഴയെ ജില്ലയാക്കണമെന്ന് പറയുന്നു. മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് മുസ്ലിം ലീഗും പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ജില്ലകൾ പതിയെ പെട്ടെന്ന് വരുന്നില്ല, പതിയെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വൻ വളർച്ചയാണെന്നുള്ളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നരേന്ദ്രമോദിക്ക് 200 ചില്ലാനം % ആണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഗ്രോത്ത് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ആണെങ്കിൽ അതുപോലെ തന്നെ 100 ചില്ലാനം % അവരുടെയും ഒരു ഗ്രോത്ത് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനമന്ത്രിമാരും യൂസ് ചെയ്യാത്ത തരത്തിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഈ കഴിഞ്ഞ കാലഘട്ടം അത്രയും അദ്ദേഹം വളരെ നന്നായിട്ട്.
1: ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ അതിനെക്കുറിച്ചൊരു സ്റ്റോറിയൊക്കെ പ്രധാനപ്പെടുത്തി. അതേപോലെ രാഹുൽ ഗാന്ധിയും വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലെ. എനിക്കൊന്നും ഈ ജൻസി പ്രക്ഷോഭ സമയത്തൊക്കെ അക്ഷയ് പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ തങ്ങൾക്കെതിരായിട്ട് വരുന്നതിനെ പ്രയോജനപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി. രാത്രി പാതിരാത്രി നമ്മൾ ജൻസികൾ ഉറങ്ങാത്ത ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം ഇട്ടതൊക്കെ ഇതിന്റെയൊക്കെ ഒരു PR അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻസ്റ്റയും നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു തെളിവാണ്.
0: 289% മോദിയുടെ വളർച്ച, രാഹുലിന്റെ 180% ഈ രണ്ട് വ്യക്തിത്വങ്ങളും കൈവരിച്ചിരിക്കുന്നത്.
1: ഇത്തിരി വളർച്ചക്കുറവുണ്ട് രാഹുൽ ഗാന്ധിക്ക് അല്ലേ. ഇന്ത്യ നേരിടാൻ വേറിട്ട തന്ത്രവുമായി പാകിസ്ഥാൻ, പുരുഷന്മാരുമായി കളിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വാർത്ത സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഏഷ്യാകപ്പിന് വേണ്ടി അസാധാരണമായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് പാകിസ്ഥാന്റെ വനിതാ ക്രിക്കറ്റ് ടീം. പുരുഷന്മാരുടെ ടീമുമായിട്ട് പരിശീലന മത്സരം കളിച്ചുകൊണ്ടാണ് അവരുടെ തയ്യാറെടുപ്പ്. ലാഹോറിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് യുവതാരങ്ങളും പരിചയ സമരം അടങ്ങുന്ന പുരുഷന്മാരുടെ ടീമിനെതിരെ വനിതകൾ 20 ഓവർ സന്നാഹ മത്സരങ്ങൾ കളിച്ചത്. കരുത്തരായ എതിരാളികൾക്കെതിരെ കളിച്ച് മത്സര പരിചയമുണ്ടാക്കുക, സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കും തുടങ്ങിയ കാര്യങ്ങളിലുള്ള കഴിവ് വളർത്തുകയാണ് ഈ കളികളിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും എല്ലാ ദിവസവും കേന്ദ്രവും ഗവർണറുമായി ഏറ്റുമുട്ടുക എന്നത് സർക്കാരിന്റെ അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനോടും ഗവർണറോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് തനിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ സ്മൂത്തായിട്ട് പോകാതെ അദ്ദേഹത്തിന്റെ കാര്യം നോക്കിയിട്ട് പോകുന്ന ഒരു ചിട്ട ഇത് ആയതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ നോക്കുന്ന സമയത്ത് ഒരു ക്വാറൽ നമുക്കറിയാം.
1: ആരിഫ് മുഹമ്മദ് ഖാനെ അപേക്ഷിച്ചിട്ട് പുതിയ ഗവർണർ കുറച്ചുകൂടി സമാധാന പ്രിയനും കുറച്ചുകൂടെ എല്ലാ കാര്യത്തിലും ഒരു ഫ്ലെക്സിബിൾ ആണ്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു വിഷയം ഉണ്ടായിരുന്നു, അതായത് വിളിച്ചു വരുത്തി പിന്നെ ഡി ജി പിന്നെ അങ്ങനെയൊന്നും വിളിച്ചു വരുത്താൻ പാടില്ല, അത് നിങ്ങളുടെ ചുമതല അല്ല എന്ന് വി ഡി സതീശൻ പറയേണ്ട അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും ഗവർണറോട് യുദ്ധം വെട്ടണമെന്ന് ഒരു കാര്യമില്ലല്ലോ. അത് നേരത്തെ ഉള്ള സർക്കാർ യുദ്ധം വെട്ടിയിട്ടുണ്ടാവും, അതിനൊരു സമാനമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഇനി വി ഡി സതീശൻ സർക്കാർ 3 മാസമായിട്ടുള്ളൂ, ഗവർണറും ചിലപ്പോൾ ഉണ്ടാതിരിക്കുന്നതായിരിക്കും. ആവട്ടെ, കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രതികരിക്കുകയോ എതിർക്കുകയോ ചെയ്യാമെന്നായിരിക്കും. ക്രിക്കറ്റ് ലോകത്ത് നിന്നുള്ള വാർത്ത, ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4th ഞെട്ടുന്ന ഒരു ക്യാച്ച് എടുത്ത് ഇന്ത്യക്ക് തിരിച്ചുകൊടുത്ത് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ. ഒരുവേളെ കയ്യിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന മത്സരത്തെ ഒരു പരിധിവരെ കയ്യിൽ ഭദ്രമാക്കിയത് ശുഭ്മാൻ ഗില്ലിന്റെ ആ ഒരു ക്യാച്ചായിരുന്നു. 42nd ഓവറിൽ കെമെന്തോ മെൻഡീസിനെതിരെയാണ് ഗിൽ ക്യാച്ച് എടുത്തത്. പ്രസിദ്ധ് കൃഷ്ണയുടെ ഒരു ഷോർട്ട് പിച്ച് ഉയർത്തിയടിക്കാനുള്ള കെമെന്തോവിന്റെ ശ്രമം ഗില്ലിന്റെ കൈകളിലാണ് അവസാനിച്ചത്. ഒരു മനോഹരമായിട്ടുള്ള ക്യാച്ചായിരുന്നു അത്. നമ്മുടെ ഇന്ത്യ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. സ്കോർ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 1st ഇന്നിംഗ്സ് 9 നഷ്ടത്തിൽ 503 ഡിക്ലെയർ ചെയ്തിരുന്നു. ശ്രീലങ്ക ഫോളോ ഓൺ ചെയ്തു 290 1st ഇന്നിംഗ്സ്. 2nd ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യാണ്, 6 നഷ്ടത്തിൽ 229 എന്ന നിലയിലാണ് കൊളംബോ ടെസ്റ്റിൽ ശ്രീലങ്കയുള്ളത്. 2nd ടെസ്റ്റിലും ശ്രീലങ്ക തോൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ അമൃത് ഭാരത് 3 AC നോൺ AC കോച്ചുകൾ ട്രെയിൻ ആദ്യ സെറ്റ് പുറത്തിറങ്ങി എന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ ഈ അമൃത് ഭാരത് രാജ്യത്തെ ഏറ്റവും ദീർഘ ദൂരം ഓടുന്ന സർവീസ് ഉള്ള ഒരു ട്രെയിൻ ആണ്. അത് നോൺ AC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് 22 കോച്ചോ മറ്റോ ആണ് അതിനുണ്ടായിരുന്നത്. അപ്പൊ ഇതിപ്പോ AC കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു റെയിൽ രംഗത്തും വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ, അല്ല അത് മാറ്റങ്ങൾ വേണം, കാരണം എത്രയോ നാളായിട്ട് ആ ഒരു ഒരേ രീതിയിലുള്ള പോകുന്ന ഒരു ഇതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോംസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ തന്നെ മൂടി പിടിപ്പിക്കണം. അത് നമ്മുടെ ഒരു ലോഞ്ച് ഫെസിലിറ്റിയിലേക്ക് വരണം, കൂടുതൽ വിദേശികൾ ട്രെയിൻ യൂസ് ചെയ്യാനായിട്ട് വരണം, അവിടെ ഒരുപാട് ബിസിനസ് മേഖലകൾ നടക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്നാൽ കുറേയധികം പുതിയ ട്രെയിനുകളും കോച്ചുകളും ഒക്കെ തന്നെ ആഡ് ഓൺ ചെയ്യുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു വാർത്ത തന്നെയാണ്.
1: യെസ്, നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളിലെ ആദ്യ പേജിൽ ന്യൂ ക്ലാസ് റൂം പോളിസി, സ്കൂൾ ടു ലിമിറ്റ് യൂസ് ഓഫ് ഡിവൈസ് ഇൻ കോർ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിൽ ഡിവൈസുകളുടെ നിയന്ത്രണം കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. അതുപോലെ ഹോംവർക്കുകൾ ചില കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, 50-50 ആ അനുവാദത്തിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് ഏറ്റവും അധികം ദേഷ്യം വരുന്ന സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യമാണ്. സ്കൂളിൽ പോയിട്ട് ഇത്രയും സമയം പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ടീച്ചർ പറയും നാളെ ഇത് ചെയ്തുകൊണ്ടിരണം. അപ്പം നമ്മുടെ ജീവിതം മുഴുവൻ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ എന്ന് നമുക്ക് സങ്കടമുണ്ട്. വേഗം എഴുതി തീർക്കും, വേഗം ചെയ്ത് തീർക്കും, തന്നെ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വിചാരിക്കും കളിച്ചിട്ട് വന്നിട്ട് ചെയ്താൽ പോരുന്നു, പക്ഷെ കളിച്ചിട്ട് വന്നിട്ട് ആ നമുക്ക് ക്ഷീണാവും, ഭക്ഷണം തരും, ഉറങ്ങിപ്പോവും നമ്മൾ. പിറ്റേ ദിവസം രാവിലെ ഒരു അംഗമുണ്ട് അമ്മയായിട്ട്, കാരണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ചീത്തയായിരിക്കും. അതിന്റെ എല്ലാ പ്രശ്നവും അനുഭവിക്കുന്നത് നമ്മുടെ അമ്മമാരാണ്.
0: മാത്രമല്ല ഇനിയിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രാഫിക് നമുക്കറിയാം, 31st മുതൽ 3 ഞാനിങ്ങനെ ആലോചിക്കും എന്താകും രാവിലത്തെ സിറ്റുവേഷൻ, 6:30 മുതലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കൂടാനുള്ള ചാൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ അത് എഹഡായിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. ഇന്ന് ഇന്നൊക്കെ ഇച്ചിരി ശാന്തമുണ്ട് കേട്ടോ റോഡ്. എനിക്കൊന്നും ഇന്ന് പലരും അവധിയാണോന്ന് എനിക്കറിയില്ല, നാട്ടിൽ പോയിട്ടുള്ളവർ, കാരണം നാളെ ഹോളിഡേ ആണ്. അപ്പൊ അതുകൊണ്ട് കമ്പയിൻ ചെയ്തെടുത്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അപ്പൊ എന്നാലും അത് വളരെ ആയിട്ട് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
1: യെസ്, ഒരു വാർത്ത കൂടി പറയാം. മദർ ഫൈൻ ദിർഹംസ് 80,000 ഫോർ ലീവിംഗ് ചൈൽഡ് വിത്ത് നാനി ഡിസ്പൈറ്റ് ഫാദേഴ്സ് ഓഫർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. അവരെ നാനിയുടെ കൂടെ വിട്ടിട്ട് പോയതിന് 80,000 ദിർഹംസ് ആണ് ഇവിടെ യുഎയിലൊരു കോടതി അമ്മയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.
0: ശരി, എന്തായാലും ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ മിക്ക പത്രങ്ങളിലും ഇന്നുള്ളത്. ബാക്കി വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓരോ മണിക്കൂറിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഹോ 92.2 FM അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടേയിരുന്നത്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽബഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ. മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
0: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
1: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, രാവിലെ എന്താണ് ട്രാഫിക് സിറ്റുവേഷൻ? കൂടുതലായിട്ടുണ്ടോ? എനിക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോടി മാത്രം ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് കാണുന്നുണ്ട്. അജ്മാലിലെ ചെറിയ ഏരിയയിലും ഒരു ചെറിയ സ്ലോ മൂവിംഗ് ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗുരുതരമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും തന്നെ ഇല്ലാന്ന് തോന്നുന്നു. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയണം. ഇന്ന് നമുക്ക് വീക്കെൻഡ് കൂടെയാണ്, എല്ലാവർക്കും വീക്കെൻഡാണ്. സോ അതിൻ്റെ ഒരു ചെറിയ ചെറിയ തിരക്കുകളുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്താണെങ്കിലും ഇന്ന് എല്ലാവരും ഓഫീസിലുണ്ടാവും, കാരണം അടുത്തൊരു 3 ദിവസത്തെ ലീവ് കൂടെയാണ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, എനിവേസ് നമ്മുടെ പൊതുവെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ കാണുന്നുള്ളൂ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. 0585829 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
1: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ஒன்னாம் ஓணம் வீட்டில், രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
2: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
1: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
2: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
1: മാർക്കൻസേവ് മുഹേസിന അൽക്യുസേസ്.
2: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയും നിത്യയും നിങ്ങളോടൊപ്പം.
1: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
3: പൊന്നോണം വിത്ത് മാക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
4: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
5: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
4: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
6: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
4: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
7: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഇസ് എ ഫീലിംഗ്.
10: Sand Dunes with Akshay on Home 92.2 FM.
11: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
12: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
12: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
13: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
14: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
15: Affordable and immediate. That's the power of radio advertising.
16: For our special packages, call now or WhatsApp to 055-666-5859.
17: That's 055-666-5859.
18: Home 92.2 FM. Home is a feeling.
19: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
20: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
21: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: ദിസ് ഓർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: Sandunes with Akshay on Home 92.2 FM.
1: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: എനിക്ക് മെസ്സേജ് ഒരാൾ അയച്ചേക്കാണ്, രാവിലെ തൊട്ട് പണിയെടുത്ത് എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഏത് മൂഡ് സോങ് വന്നപ്പോഴാണ് ഒന്ന് മൂഡ് മാറി ആവേശം വരുന്നതായതെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മമ്മാബു ബെൻസിമ എന്നാണ്. വാട്ട് എ നെയിം, എന്ത് പവർഫുൾ നെയിമാണ് മമ്മാബു ബെൻസിമ. എന്താണേലും താങ്കളുടെ മെസ്സേജ് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മെസ്സേജ് എനിക്ക് ഓണാശംസകൾ, ഓണത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇവിടെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഇന്നലെ ഈ റൗണ്ട് അടിക്കുമല്ലോ ഞാൻ, എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് വിശേഷ ദിവസങ്ങളുണ്ടല്ലോ. ഒന്നാം നമുക്ക് ഫോണിൽ നമുക്ക് കുറേ പേര് വിഷയം കാണും, നമ്മളെ വിഷയം കുറേ പേര് ഇങ്ങോട്ട് നമുക്ക് ഫോർവേഡ് മെസ്സേജുകൾ വരും. അപ്പോൾ ഈ റിയൽ മെസ്സേജ് ഏതാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ എനിക്ക് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. അതോ ഈ ചില ആൾക്കാർ ഇങ്ങനെ പടപടപടപടപടേ, അപ്പം നമ്മളൊരു മെസ്സേജ് എന്നാണ് വിശേഷം എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കും, അപ്പോൾ എനിക്കെന്നല്ലേ അയച്ചേ. അങ്ങനൊരു തോന്നൽ ചില സമയത്ത് നമ്മൾ ഈ വിഷയം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പലപ്പോഴും അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിയലായിട്ട് വിഷയം ഉണ്ട്, ഒരു മിസ്സായി പോകാറുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ കോർത്ത് വെച്ച് കുറേ പേരെ ഞാൻ ഇന്നലെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ അവസ്ഥകൾ ഉണ്ടാകാറുണ്ടോ? ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഫാക്ടറി മെഷീൻ ഗൺ അടിക്കുന്ന പോലെയാണ് ഓണം വിഷയം, ടപ്പേ ടപ്പേ ടപ്പേ ഇവിടുന്ന് അവിടുന്ന് എല്ലായിടത്തോട്ടും അടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്ന് വാട്സാപ്പ് നമുക്ക് റെഗുലർ ചാറ്റ് ചെയ്യേണ്ട ആ വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസ് കുറച്ച് ദിവസം കാണത്തില്ല, അടിയിൽ പോയി കിടക്കും. അത് ഇനിയൊന്ന് മേലിലേക്ക് പൊന്തി വരണം. വാട്സാപ്പ് ഒരു സ്പെഷ്യൽ ഫീച്ചറങ്ങാണ് ഉണ്ടാക്കിയിരുന്നത് ഈ ഫെസ്റ്റിവൽ സീസണിന് മാത്രം, അല്ലെങ്കിൽ ഈ ഫോർവേഡ് മെസ്സേജ് അയക്കുന്നത് മാത്രം ഒരു ടാബിലേക്ക് മാറ്റാൻ പറ്റുന്ന വല്ല, അത് അടിപൊളിയല്ലേ. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു. നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്ന മെസ്സേജോ വിച്ച് മേക്ക് സെൻസ്, നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ വളരെ നല്ലതാണ്. എന്താണേലും ഓണം, അങ്ങനെ ഒരു തിരുവോണം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ആഘോഷങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ബിഗ് ഗുഡ് മോർണിംഗ്. ഞാൻ നേർന്നു കൊള്ളുന്ന ഒരു ഗംഭീര സോങ്ങിലേക്ക് പോകുന്ന, എനിക്ക് എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് സോങ്ങാണ്. പ്രത്യേകിച്ച് ഒരു ഉത്സവ മേളം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഗംഭീര ഒരു പാട്ടാണ്. തെങ്കാശി പട്ടണത്തിലെ ഗോലുമാല എന്ന് പറയുന്ന സോങ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. അക്ഷയാണ് നിങ്ങളുടെ from Home 92.2 of. ഇന്ന് നമുക്ക് കുറേയധികം ഗസ്റ്റുകളും നമ്മുടെ ഷോയിൽ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിന്നൽ പ്രളയത്തിൽ വിറച്ച് നേപ്പാൾ. 800+ പേരെ കാണാനില്ല. മരണസംഖ്യ 200+ കാണാതായവരിൽ മലയാളികൾ. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇറാൻ. 2 ഇന്ത്യൻ ടാങ്കറുകളും കരിംപട്ടികയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 160 പേർ ഇതിനകം മരിച്ചുവെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. പ്രളയത്തിലകപ്പെട്ട 143 ഇന്ത്യക്കാർ ഉൾപ്പെടെ 800+ പേർക്കായി തെരച്ചിൽ തുടരുന്നു. 36 മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയതാണ് ഇവർ. കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപടക്കമുള്ള 36 മലയാളി ടൂറിസ്റ്റ് സംഘമാണ് അപകടമേഖലയിൽ കുടുങ്ങിയത്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി BD സതീശൻ അറിയിച്ചു. അപകടത്തിൽ 105 ഇന്ത്യൻ പൌരന്മാരെ കാണാതായിട്ടുണ്ടെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് വിവരമില്ല. ഈഷ ഫൗണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചും ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ടിബറ്റിലെ ഭോട്ടെക്കോഷി നദിയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നു. ഇരച്ചെത്തിയ വെള്ളം റിസുവ, ദാദിംഗ്, നുവാക്കോട്ട് ജില്ലകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയതാണ് അപകടത്തിനിടയാക്കിയത്. നദിയിലൂടെ പ്രളയ ജലം ഇരച്ചെത്തിയതോടെ നിരവധി കെട്ടിടങ്ങളും വീടുകളും നിമിഷങ്ങൾക്കുള്ളിൽ നിലം പൊത്തുകയാണ് ഉണ്ടായത്. ബസ്സുകൾ അടക്കമുള്ള നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. 2015 ഭൂകമ്പത്തിന് ശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിത്. റോഡുകളും ഗതാഗത മാർഗങ്ങളും പൂർണ്ണമായി തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800+ പേരെ കാണാതായെന്ന് നേപ്പാളിലെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. 466 വിനോദസഞ്ചാരികളാണ് ഉള്ളതെന്ന് നേപ്പാൾ സർക്കാർ. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമസേനയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററുകളും റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമെന്നായിരുന്നു നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ആദ്യം പറഞ്ഞത്. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്നാൽ നേപ്പാളിൽ വൻ നാശനഷ്ടം വിധിച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ജിയോളജിക്കൽ സർവേ. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായതെന്ന് USGS പറയുന്നു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുന്നു. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, കുശിനഗർ എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതയാണുള്ളത്. ബീഹാറിൽ 5000 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയയിടങ്ങളിലായി 9 NDRF സംഘങ്ങളെ വിന്യസിച്ചു. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. ഈ അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിയെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി SJ അറിയിച്ചു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ പ്രധാനമന്ത്രി ബലീന്ദ്ര ഷൈക്കാണ് ഉറപ്പ് നൽകിയത്. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ച് നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിനും വിദേശകാര്യമന്ത്രി SJ നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി XL കുറിച്ചു. ദുഷ്കരമായ വേളയിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തകളിലേക്ക്. ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയായെങ്കിലും വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ. നിയമപരമായി ഹൈക്കോടതിയുടെ എതിർപ്പില്ലാതെ നടപ്പാക്കാൻ സാധിക്കുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ്. പിടികിട്ട പോലീസ് കുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയെന്ന് സൂചന. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാനാണ് നീക്കം. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ട പോലീസ് കുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. സംസ്കാരം ശനിയാഴ്ച പാമ്പാടിയിൽ നടക്കും. ജനപക്ഷത്തുറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി അധികാരം എങ്ങനെ വിനിയോഗിക്കാമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി BD സതീശൻ അനുശോചിച്ചു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചയാളാണ് അദ്ദേഹമെന്നും ക്യാൻസർ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിലും വലിയ ഇടപെടൽ നടത്തിയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കൌമാരക്കാരിൽ ആസക്തി ഉണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ ടെക് ഭീമൻ മെറ്റ വൻ നഷ്ടപരിഹാരം നൽകാൻ ധാരണയായി. US വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, ഏതാണ്ട് 1.71 ലക്ഷം കോടി നൽകാൻ തയ്യാറാണെന്ന് മെറ്റ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കസിം ഗരിബാബാദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളും അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും കഴിഞ്ഞ ദിവസം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കപ്പലുകളിൽ 2 ഇന്ത്യൻ ടാങ്കറുകളും ഇന്ത്യൻ പതാകയുള്ള ഒരു LNG ടാങ്കറും എണ്ണ ടാങ്കറുമാണ് ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ പട്ടികയിലുള്ള ചില കപ്പലുകൾ ഇന്ത്യയിലേക്ക് ചരക്കെത്തിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ പതാകയിലുള്ള ടാങ്കറുകളാണെന്ന സൂചന. ഒരു പാകിസ്ഥാനി ടാങ്കറും ഇറാൻ തയ്യാറാക്കിയ പട്ടികയിലുണ്ട്. ഹോർമുസ് തുറക്കുന്നതിൽ ചർച്ച നടക്കുമ്പോഴാണ് 2 ഇന്ത്യൻ ടാങ്കറടക്കം 50 ചരക്ക് കപ്പൽ ഇറാൻ കടലിടുക്ക് കടക്കാൻ അനുമതിയില്ലാത്തവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച തന്നെയാണ്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 എന്ന നിലയിലാണ് ശ്രീലങ്ക. UAE പൊതു സ്കൂളുകളിൽ 2 ക്ലാസ് വരെ ഇനി ഹോംവർക്ക് ഇല്ല. 9 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക 50-50 മൂല്യനിർണയ സ്കീം പ്രഖ്യാപിച്ചു. സ്കൂളുകളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വാർത്ത 9 മണിക്ക്.
3: Home FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 52%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. Bazaar of Sand Dunes. Brought to you by Lulu. Onam ivdeyanu.

0: ട്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
2: Good morning. Welcome back home 92.2 FM. Like swagatham. Hey, namaskaram. Akshay aanu. Angane oru beautiful day. Namukku satyam parayan sandosham aayittulla oru divasamaanu. Karanam namukku thiruvanam kazhinju. Adu kazhinju nammude weekend lekkoda povunu. Adinte complete joshil nammal ingane nikkunna oru sthithikku ellavarkkum once again oru happy onam. Enikku oru vaadu onam wishes ippozhum kittikondirikkunnu. Thank you so much. Ella ningalude aa sneham satyam parayanallo enikku namukku kittunna oro divasathe fuel aanu. Ningalude oro message. Ningal vicharikku just message aayichu njan kaanu. Angane alla ṭo. See, ഇപ്പൊ ഒരു പക്ഷെ ഞാൻ മിസ്സായി പോകുമെന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ സ്ട്രെസ് അടിച്ചില്ല ബോറായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷെ ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് കണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ എല്ലാ മെസ്സേജും വായിക്കും. മോസ്റ്റ് പ്രോബ്ലി ഞാൻ എല്ലാം വായിക്കും. അപ്പോൾ ആ സമയത്താണ് നിങ്ങളെ കാണുന്നതെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് നിങ്ങളുടെ ഓരോ മെസ്സേജ്. അപ്പോൾ കീ മെസ്സേജും കേട്ടോ. എനിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 0588 അതെൻ്റെ അല്ലേ, അയ്യോ ഇടയ്ക്ക് എൻ്റെ മെസ്സേജ് എനിക്ക് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവും. ഞാൻ പറയാം എന്താണേലും ഈ നമ്മുടെ ഈ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രവാസികളിൽ നോക്കിക്കഴിഞ്ഞാൽ യു എ എന്ന് പറയുന്ന രാജ്യം, ദുബായ് എന്ന് പറയുന്ന രാജ്യം മലയാളികളുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. ഒരു മറ്റൊരു രാജ്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള മടിവാള എന്ന് പറയുന്നത്. മടിവാളയിലെ സത്യത്തിൽ ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ബാംഗ്ലൂരിൻ്റെ ഒരു ഭാഗമെന്ന് വേണേൽ പറയാം. കേരളമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു സ്ഥലം കൂടെയാണ് മടിവാള എന്ന് പറയുന്നത്. 3 കിലോമീറ്ററിലായിട്ട് മടിവാളയിൽ 200-ലധികം കേരള കടകൾ മാത്രമാണ് മടിവാളയിലുള്ളത്. അവിടെ പാതി നിരക്കിൽ സിനിമയും കാണാം, അതുപോലെ തന്നെ മുഴുവൻ അതൊരു ഓണച്ചന്ത പ്രതീതിയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മടിവാള മാറിയിട്ടുള്ളത്. എല്ലാ ബോർഡുകളിലും മലയാള ബോർഡുകൾ. പണ്ടൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത്, ഞാൻ ഇപ്പോൾ കുറേ നാളായി, എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആയിക്കാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക്, അല്ല ഞാൻ എൻ്റെ ഇടയ്ക്ക് ട്രാൻസിറ്റിൽ ബാംഗ്ലൂരിൽ ഇറങ്ങി, പക്ഷേ അതല്ലാതെ ഞാൻ ബ്രിഗേഡ് റോഡിലും മടിവാളയിലൊക്കെ പോയിട്ട് കുറേ നാളായി. അപ്പം ആ സമയത്ത് പോകുമ്പോൾ മൊത്തം കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് ബാംഗ്ലൂരായിരുന്നു, ബാംഗ്ലൂരു ആയി കുറച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഒന്നോ രണ്ടോ വട്ടം ബാംഗ്ലൂരു ആയി കഴിഞ്ഞ് പോയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഫുൾ മലയാള ബോർഡുകളും അതുപോലെ തന്നെ നമ്മുടെ ഓണാശംസകളും ഒക്കെ എഴുതിയിട്ടുള്ള ബോർഡുകൾ, ഈ പറയുന്ന 200-ലധികം കടകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയൊക്കെ തന്നെ മലയാളികൾ മുഴുവൻ. അപ്പോൾ ഇത് ബാംഗ്ലൂരിലെ മടിവാള കുടുംബ യൂണിറ്റ് എന്ന് തന്നെ സത്യത്തിൽ ഇപ്പോൾ അവിടെ അറിയപ്പെടുന്നത്. എന്താണെങ്കിലും മടിവാളയിൽ ഒരുപാട് മലയാളികൾ, ആരെങ്കിലും നിങ്ങൾക്കറിയാവുന്നവർ ആരെങ്കിലും അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മടിവാളയിൽ ഇതുപോലെ പണ്ട് പോയി ചെക്കറി പലർക്ക് ഇട നടത്തുന്ന, കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ്റെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, ഏതൊരു വ്ലോഗിൽ കണ്ടാണ് അദ്ദേഹം അവിടെ വർഷങ്ങളായിട്ട് പലചരക്കട നടത്തുന്നത്. അതുപോലെ സുഖം സന്തോഷം സമാധാനമായിട്ട് നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് പോകും വീക്കെൻഡ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ 2-3 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫുൾ അവിടെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മടിവാള ബാംഗ്ലൂർ മടിവാളയിൽ നമ്മുടെ ഒരു കൊച്ചു കേരളമായി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ
0: സാധിക്കുന്നത്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടാ,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാനെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
12: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരോ ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾട്രാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
12: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
7: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
8: അതെന്താ
7: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 250 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
8: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീന ജെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ദിസ് ഹവർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
10: You are listening to Home 92.2 FM. Home is a feeling.
13: Onappuve Omalpuve
3: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sandunes with Akshay on Home 92.2 FM.
2: Edmonde.
3: Onamode.
0: Sandunes with Akshay brought to you by Lulu. Onam ivadeyana.
4: നമുക്കൊക്കെ അറിയാവുന്ന റസ്ലിംഗിൽ ഏറ്റവും വലിയ എന്താ പറയുന്ന ഒരു മേഖല തന്നെയാണ് WWE എന്ന് പറയുന്നത്. അപ്പോൾ ഈ WWE ഞാൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവരുടെ ഓരോ ആളുകളും നമുക്ക് ഓണാശംസകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ പേജിൽ ഓണാശംസകൾ എന്നാൽ തന്നെ എഴുതി തന്നെ അവർ കൊടുത്തേക്കുന്നു. ഓരോ ആർട്ടിസ്റ്റ് എനിക്കറിയില്ല ഇവർക്കൊക്കെ ഓണം എന്താണെന്ന് അറിയൂ, പക്ഷേ മലയാളികൾ അത്രയും അതിനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ ഓണാശംസകൾ അല്ലെ അവരുടെ വ്യൂവർഷിപ്പ് അത്രയും ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടും അത്രയും ഫാൻ ബേസ് നമുക്ക് മലയാളികൾ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കില്ല അവര് നമ്മളെ അവരുടെ അവര് വന്നിട്ട് നമ്മളെ വിഷ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ കേൾപ്പിക്കാട്ടോ.
5: WWE in India.
6: This is Shobhanga.
7: Your boy, the Yango G, Jamal Evans.
8: This is Joe Hendry here.
6: It's your queen, Charlotte Flair.
7: WWE Universe in India. Look.
8: Just want to say, Onam Ashab Sakal.
6: A very happy Onam.
7: Happy Onam.
6: A very happy Onam.
8: Happy Onam.
4: ഇതിനെ വലിയ രീതിയിലാണ് മലയാളികൾ ഏറ്റെടുത്തേക്കുന്നത്. കാരണം മലയാളിയുടെ ഒരു പവർ കാണിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ലോകം മുഴുവൻ നമുക്ക് മലയാളികൾ ഉണ്ടെന്ന് പറയാം. പക്ഷെ WWE ഒരു നമ്മുടെ ഫെസ്റ്റിവലിന് നമ്മളെ വിഷ് എന്നുള്ളത് സ്വപ്നം പോലും വിചാരിച്ചൊരു കാര്യമല്ല. അവർ ഇൻസ്റ്റാഗ്രാം WWE India എന്ന് പറയുന്ന പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. മലയാളികൾ ഒരുപാട് അതിനകത്ത് ഫുൾ കമൻറ്റ് ഓണാശംസകൾ എന്ന് പറഞ്ഞാണ് മലയാളികൾ

0: മലയാളത്തിൽ എഴുതിയിട്ടേക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണം
3: മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ, ഒരു ഗംഭീര ഓണാഘോഷം.
2: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
3: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
2: മാർക്കൻസേവ് മുഹേസിന അൽക്കുസേസ്.
3: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
2: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
5: You're tuned into Home 92.2 FM. Home is a feeling.
6: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
7: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
8: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
9: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
10: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
9: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, No. 1 NGCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
0: എന്താണ് ട്രാഫിക് അപ്ഡേറ്റ്? എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള കഞ്ചഷൻ പല റോഡുകളിലും ബിൽഡാവുന്ന കാര്യം. നമ്മുടെ അല്ലിത്തേ ടോൾ റോഡിലെ 2 ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് നാദൽ ഹമ്മർ വരെ ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക്കും പോകുന്നുണ്ട് കേട്ടോ. ബാക്കി റോഡ് അൽക്കേൽ റോഡിലും ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും കഞ്ചഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
10: Traffic update.
9: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, No. 1 NGCC, TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: ஒரு ஆப்ஷன் இல்லை, எங்க கூட ஒரு ஜனம் இல்ல.
3: ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: Call 050-000-2918.
5: Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി ജെഎമ്മിന്റെ എ സിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: You are

0: Cartoons with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: നമ്മുടെ പവിലമഴി പക്ഷേ പവിഴമല്ലി പൂത്തുലഞ്ഞ് എന്ന് പറയുന്ന സോങ് ഉണ്ടല്ലോ. ആക്ച്വലി നമ്മുടെ സന്മൻസ് ഉള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഗംഭീരമായിട്ട് ശ്രീനിവാസന്റെ കാർത്തികയുടെ ആ ഒരു രംഗം. അപ്പം ജെറി അമൽദേവ് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു ഇതെങ്ങനെയാണ് ഈ പാട്ട് വന്നത്. അപ്പം മുല്ലഴിയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്നത്. അപ്പം അവർ തമ്മിലുള്ള ഒരു കോംബോയുടെ കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയായിരുന്നു. ഒരു ചായക്കടയുടെ അവിടെ ഇരുന്നിട്ടാണ് ഇദ്ദേഹം ഒരു ബീറ്റ് എഴുതുന്നത്. അപ്പം സത്യനന്ദൻകാട് പറഞ്ഞു, അതായത് എനിക്കൊരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു ഇതാണ് വേണ്ടത്, എന്താ ഒരു മ്യൂസിക് ആണ് വേണ്ടത്, അതിൻ്റെ ഒരു BGM ഒരു ബീറ്റാണ് വേണ്ടത്. അന്നത്തെ കാലത്ത് സത്യനന്ദൻകാട് അങ്ങനെ ഡിപെൻഡ് ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ജെറി അമൽദേവ് ഇതിൻ്റെ എന്താ പറയുന്നത് ട്യൂണ് സെറ്റാക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്ന ആ ഒരു രസകരമായിട്ട് ഉള്ള ഒരു കഥയാണ് അതൊന്ന് ജസ്റ്റ് നമുക്ക് കേൾക്കാം.
3: ഐ വോണ്ട് എ ലവ് സോങ്.
4: അത്ര പറഞ്ഞു.
3: പക്ഷേ അതിന് ഒരു വെസ്റ്റേൺ ബീറ്റ് വേണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഞാനൊരു വെസ്റ്റേൺ ജും ചക്ക ചക്കിട്ട ചക്ക ജും ചക്ക ഇതൊരു റോക്ക് ആൻഡ് റോളിന്റെ ഒരു ബീറ്റാണ്. അതിനനുസരിച്ച് ഞാൻ ഒരു ട്യൂൺ എന്നോട് ഉണ്ടാക്കിയ പ്രേമമാണ് എന്നുള്ള സങ്കല്പത്തിൽ. അപ്പൊ ആ ട്യൂൺ ഞാനിങ്ങനെ ഇട്ട ട്യൂൺ ഇങ്ങനെ

0: ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടു. എനിക്ക് ഈ മുല്ലനേടി ആരാണെന്നൊന്നും അറിഞ്ഞൂട. അപ്പോ സത്യനന്ദിക്കാട് തന്നെ ഈ പത്മ എറണാകുളത്ത് പത്മ തിയേറ്ററിന്റെ പുറകിൽ ഒരു ചായക്കടയുണ്ട്. ഞാൻ അവിടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു ഇപ്പൊ ലിറിസിസ്റ്റ് ഇപ്പൊ വരുമോട്ടോ. ഞാൻ വിചാരിച്ചു സൂട്ടും കൂട്ടിട്ട് ഒരാൾ വരും, അയാൾക്ക് ഇത് മനസ്സിലാവുമല്ലോ. ജം ചതും ചതും ജം ജം, അത് മോഡേൺ സ്റ്റാഫ്. നോക്കിയപ്പോൾ ആരാ വരുന്നത്? ഒരു കഷണ്ടി തലയൻ മുഷിഞ്ഞ ഉടുപ്പ്, ഒരു മുഷിഞ്ഞ സഞ്ചി തൂക്കിയിട്ടുണ്ടിങ്ങനെ വഴിയും. ഞാൻ വിചാരിച്ചു എന്റെ അമ്മ ഇത് ഇയാളിതെന്ത് എഴുതാൻ പോയി. അദ്ദേഹം പറഞ്ഞു ട്യൂൺ ഒന്ന് കേൾക്കട്ടെ. ഞാനിങ്ങനെ പാടി ഒന്നും കൂടി പാടാമോ, ഒന്നും കൂടി പാടി. ആ ഞാൻ എഴുതിക്കോളൂ,
1: പെട്ടെന്ന് തന്നെ എഴുതി.
0: അതാണ് അത്ഭുതം. ഞാൻ എഴുന്നേറ്റ് തൊഴുത്തു അദ്ദേഹത്തെ. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലമാനം കറക്ഷനില്ല. ഞാനൊരു ലൈൻ പറയുന്നു, അദ്ദേഹം ജൂ എന്ന് പറയുന്നു, ഞാൻ എഴുതുന്നു പാടുന്നു, ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു.
1: അദ്ദേഹം ഈ തൊഴുതപ്പം അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ എന്താ?
0: അദ്ദേഹം എന്താണ് എഴുതണ്ടെന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വൃത്തം, അവർക്ക് അതായത് വൃത്തമാണ് വേണ്ടത്, ഇത് കിട്ടാൻ മതി. ട്യൂൺ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയ വല്ലി പുഞ്ചിരിച്ച എല്ലാം അതുപോലെ. പിന്നെ പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അത്ഭുത ജീവിയാണ് മിസ്റ്റർ മുല്ലനേരി.
2: My God, what a legend. അല്ലേ ഈ മുല്ലനേരി? ആക്ച്വലി സി, നമുക്കത് ഇതിനൊക്കെ കോറായിട്ട് പോകുമ്പോഴാണ് ആ വാക്കുകളും ആ ലിറിക്സും ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നത്. ജെറി അമൽദേവ് സാറായിട്ട് ഞാൻ പേഴ്സണലി എനിക്കൊരു ഒരു ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹത്തിനോട് സ്പെൻഡ് ചെയ്യാനായി എനിക്ക് ഇടകിട്ടിട്ടുണ്ട്. സച്ച് ബ്രില്യൻ അക്യൂട്ട് മാൻ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള പാഷൻ ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് കലയിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വാസന ഉണ്ടെങ്കിൽ, നമ്മൾ അതിൻ്റെ ടോപ്പ് പൊസിഷനിൽ പോയിട്ട് നമ്മളത് പഠിക്കണം. അദ്ദേഹം എൻ്റെ എനിക്ക് തന്നൊരു അഡ്വൈസാണ്. ഇപ്പം ഞാൻ ആക്ച്വലി ഡാൻസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാനൊരു ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാറിൻ്റെ ഒരു കോൺസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ പോയി നിങ്ങൾ ട്രെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സംഭവം വെളിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞ്. എന്തായാലും ബ്യൂട്ടിഫുൾ. ഈ ഒരു പാട്ട് കേട്ട സമയത്തെ എല്ലാവരുടെ മനസ്സിൽ കൂടെ ആ ഒരു പാട്ടിൻ്റെ വരികളും ആ സീനുകളും എല്ലാം ഒന്ന് പോയിട്ടില്ലേ, നമുക്ക് കുറച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. എനിക്കത് കേട്ട സമയത്തുണ്ടല്ലോ, ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ശ്രീനിവാസന്റെ ആ രംഗങ്ങളും കാര്യങ്ങളും എല്ലാം മലയാള സിനിമയുടെ നിധികളാണ് ഇവരെല്ലാം തന്നെ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
7: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
8: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
10: The Zor of Sand Dunes brought to you by Lulu. ഓണം ഇവിടെയാണ്.
11: Sand Dunes.
10: Sand Dunes. Sand Dunes with Akshay on Home 92.2 FM.
12: Edmunde.
13: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
14: Nee ennil thoovum pranayavum nin kannil pookum anudina maduravum nin ചുണ്ടിൽ വിടരും ചിരികളിൽ ഞാൻ കാണും മോഹങ്ങൾ അടിമുടി പുളകവും.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: നേപ്പൽ പ്രളയം, മരണസംഖ്യ ഉയരുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 200 പേർക്ക് ഇതിനകം ജീവൻ നഷ്ടമായി. നേപ്പാൾ പ്രളയ ദുരന്തം 300 ഇന്ത്യക്കാരെ കാണാനില്ല. 48 മലയാളികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 18 പേരുമായി ബന്ധുക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനിടെ കൊച്ചിയിലെ ഏജൻസി വഴി പോയ 36 സംഘം സുരക്ഷിതരായി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തി. വാർത്താവിനിമയ സംവിധാനം തകർന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് ഇതുവരെ വിവരമില്ല. ഈഷ ഫൗണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചും വിവരം ലഭിച്ചിട്ടില്ല. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 2015 ഭൂകമ്പത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. റോഡുകളും ഗതാഗത മാർഗങ്ങളും പൂർണ്ണമായി തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800 പേരെ കാണാതായെന്ന് നേപ്പാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 466 പേർ വിനോദസഞ്ചാരികളെന്ന് നേപ്പാൾ സർക്കാർ. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതേസമയം നേപ്പാളിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നു. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത് പ്രകമ്പനമുണ്ടാക്കിയതെന്ന് USGS വ്യക്തമാക്കുന്നു. നേപ്പാളിൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുന്നു. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചേക്കുമെന്ന ആശങ്ക. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, കുശിനഗർ എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രത. ബീഹാറിൽ ഇതിനകം 5,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയിടങ്ങളിലായി 9 NDRF സംഘങ്ങളെ വിന്യസിച്ചു. നേപ്പാളിൽ വൻ രക്ഷാദൌത്യത്തിന് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിന് നേപ്പാളിലെത്തി. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും എത്തിച്ചു. അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിലെത്തിയെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദർ ഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും. ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കുമാണ് നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ദുഷ്കരമായ വേളയിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിടികിട്ടപ്പള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നുവെന്ന സൂചന. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്ന നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാനാണ് നീക്കം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായിരുന്ന PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച പാമ്പാടിയിൽ നടക്കും. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനുവേണ്ടി അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിമാണ് ഇക്കാര്യം അറിയിച്ചത്. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 270 റൺസ് എന്ന നിലയിലാണ്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning station clock ഇപ്പോൾ സമയം 9:06.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 33%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are

0: Sand Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കോളേജ് മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ അവിടെ സംസാരിക്കാനായിട്ട്, അവരുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട്. സോ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഒരുമിച്ച് നിങ്ങളെ അവരുമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് രണ്ട് ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സിനിമ സ്വപ്നമായിട്ടുള്ള ആരെങ്കിലും പ്രവാസികളെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്യൂൺ ചെയ്തോളൂ. കാരണം ഒരു കാസ്റ്റിംഗ് കോളും ആ കാസ്റ്റിംഗ് കോളിൽ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡയറക്ടറുമായിരിക്കും ഇപ്പോൾ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഇപ്പോൾ ആദ്യം കോളേജുകാരുണ്ടാവും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ. എന്താണ് അതിനുള്ള ക്രൈറ്റീരിയ, നിങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ യു എയിൽ നടക്കാൻ പോകുന്ന, ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന ഒരു സിനിമയുടെ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം നേരിട്ട് വന്ന് പറയാനായിട്ട് പോകുന്നത്. നാളെയാണ് അതിൻ്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നാളെ അവധി ആയതുകൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാമെന്നാണ്. അപ്പോൾ എന്തായാലും വലിയൊരു സസ്പെൻസാണ് ഞാൻ തരുന്നത്, എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മലയാള സിനിമയിൽ ഈവൻ എന്താ പറയുന്നത് ടുവിനെ ഒക്കെ വെച്ച് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നമ്മുടെ കൂടെ എത്താനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. ഒരു നല്ലൊരു സസ്പെൻസാണ് ഞാൻ തന്നത് അല്ലേ. എന്താണ് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. എന്താണേലും ഒരു ഷോർട്ട് ബ്രേക്കൊക്കെ കഴിഞ്ഞ് ആ കോളേജിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പോകുന്നതാണ് കേട്ടോ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. 92.2 FM അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
3: You are listening to Home 92.2 FM. Home is a feeling.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Amore, enda idu? Ee vandide AC adichu poyalla.
9: Idu sradhikkanna.
10: Eda amore, poda poi. Vandide AC adichu poi.
11: Annam pedikkanada.
12: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
13: അമ്മാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്മാണ്
14: അണ്ണ ശ്രദ്ധിക്ക,
15: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
16: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
17: ഇങ്ങനെ കരയിലാണ് അണ്ണന്റെ പ്രശ്നം. എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
18: ഏറ്റവും
19: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918. നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എസി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
4: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
15: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
14: അതെന്താ
15: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
14: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
4: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദിസ് ഓർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

0: ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
2: എത്തുമുണ്ട്
3: ഓണം പോലെ.
0: Sand Dunes with Akshay brought you by Lulu. ഓണം ഇവിടെയാണ്.
4: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ. ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാബായി ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
1: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
6: സ്വാഗതം. ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ എന്റെ കൂടെ ഒരു കോളേജ് മുഴുവൻ ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാം. നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും ലൈവ് ആയിട്ട് കാണാവുന്ന ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ഇപ്പൊ എന്റെ കൂടെ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ RVS കോളേജിന്റെ UA അലുമിനി ചാപ്റ്ററിന്റെ മെമ്പേഴ്സ് ആണ്. വെൽക്കം ടു ഹോം 92.2 FM. സ്വാഗതം. ഹാപ്പി ആണോ? എന്താ സ്വരം? ഒരുമിച്ച് RVS കോളേജിന്റെ എന്താ പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ആക്ടിവിറ്റീസ് UA നിങ്ങൾ നടത്താറുണ്ട്. സ്പെഷ്യലി ഓണപ്പരിപാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പല പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നിങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് പരിപാടി നടത്തുക. അപ്പൊ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാവണം. തുടങ്ങാം. എന്താണ് പേര്?
7: ഹായ്, എന്റെ പേര് ധനുഷ്.
6: ധനുഷ്. ധനുഷ്. ഓക്കെ. ധനുഷ് എവിടെയാണ്? നാട് എവിടെയാണ്?
7: ഞാൻ വയനാട്.
6: വയനാട്. ഓക്കെ.
8: ബേസിൽ. പാലക്കാട്.
6: പാലക്കാട്.
9: ഞാൻ വീണ ഫ്രാൻസിസ്.
6: വീണ മൈക്ക് ഇച്ചിരി നടിപ്പിച്ചു വെച്ചാൽ കേട്ടോ. ആ കോഴിക്കോട്. ശരി. RVS കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ?
7: പ്രത്യേകത എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഈ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്വരുക്കൂട്ടി എടുക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 2016 ശേഷം ഒരു 3 പേരടങ്ങുന്ന ഒരു മെമ്പേഴ്സ് ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും അവിടുന്ന് ഇന്നിപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ 300+ മെമ്പേഴ്സ് ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പായി മാറുകയും ചെയ്തു. അപ്പം നമുക്ക് ഹോം ഈസ് എ ഫീലിംഗ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഒരു ഫീലിംഗ് ആണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്തു വലിയൊരു കമ്മ്യൂണിറ്റിയാക്കി മാറ്റാനുള്ള ഒരു പരിപാടിയിലും കൂടിയാണ്. ഇവിടെ പല ഡിപ്പാർട്ട്മെന്റിലുള്ള പല കോളേജുകളിൽ നിന്നും വന്ന ഒരുപാട് കുട്ടികൾ ചേർന്നുണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ ഞങ്ങൾ പല വിധത്തിലുള്ള പരിപാടികൾ 2016 മുതൽ കണ്ടക്ട് ചെയ്തു. ഏകദേശം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2017-18 ആയിട്ട് ഇഫ്താർ പരിപാടികളായിട്ടാണ്. പല ഡിപ്പാർട്ട്മെന്റിലുള്ള പല കോളേജുകളിൽ നിന്നും വന്ന ഒരുപാട് കുട്ടികൾ ചേർന്നുണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ ഞങ്ങൾ പല വിധത്തിലുള്ള പരിപാടികൾ 2016 മുതൽ കണ്ടക്ട് ചെയ്തു.

0: അതുപോലുള്ള മാധ്യമങ്ങളുടെ കൂടെ സഹകരിച്ച് ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തപ്പെടാനുള്ള പല കാര്യങ്ങളും ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2022-ലും 2023-ലും ആയിട്ട് പിന്നെയും ഞങ്ങൾ ഇഫ്താറിലൂടെ വീണ്ടും സജീവമാവുകയും 2023-ന് ശേഷം ഞങ്ങൾ ഓണപ്പരിപാടികൾ ലൈക്ക് എല്ലാ വർഷവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓണ കഴിഞ്ഞ 3 വർഷമായിട്ട് ഓണപ്പരിപാടികൾ ഞങ്ങൾ വളരെ സജീവമായിട്ട് കണ്ടക്ട്
1: ചെയ്യുന്നുണ്ട്.
0: പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള
1: പ്രത്യേകത.
0: ഭാഗമായിട്ട് ഇല്ല ഇതുവരെ, പക്ഷെ ഞങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പായിട്ട് മാറി ഞങ്ങളുടേതായിട്ടുള്ള ഓണപ്പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഗ്രൂപ്പിലുള്ള അവരുടെ ഫാമിലിയും ഞങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും ചേർന്ന് സജീവമായിട്ട് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ
1: തീർച്ചയായിട്ടും. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, അതായത് ആർ ബി എസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താന്ന്. ആദ്യം വന്നപ്പോ ചോദിച്ചു, ഇവര് പറഞ്ഞ മെട്രോ പോണേന്റെ ആവശ്യമില്ലെന്ന്. ഹസ്ബൻഡാണ് വൈഫാണ്. ഇതൊക്കെ സംഭവിച്ചേ കോളേജ്
0: വെച്ചുള്ള പരിചയം.
1: തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാം നിങ്ങൾ ഇത് ശരി. നിങ്ങളുടെ ഒക്കെ നിക്നെയിം എന്തായിരുന്നു കോളേജില്?
0: കോളേജിൽ എനിക്ക് പ്രത്യേകിച്ച് നിക്നെയിം ഒന്നും ഉണ്ടായിരുന്നില്ല.
1: ഇല്ല,
2: പലർക്കും ഉണ്ട്. എല്ലാവരും വേറെ വേറെ
3: ഡിപ്പാർട്ട്മെന്റ്.
1: ഓ ശരി,
2: ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഇവരെല്ലാവരും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്.
1: അങ്ങനെയാണ്. മൈക്ക് ഒന്ന് അടുപ്പിച്ചോളൂ, സെന്ററിലോട്ട് വെച്ചു.
2: ഓൾമോസ്റ്റ് 16 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ എല്ലാവരും കോളേജിലും ഇവൻ കണക്ടഡ്. ഒരുപാട് കോളേജ് ഫംഗ്ഷൻസ് ഉണ്ടാവും. കോളേജിൽ ഒരുപാട് സ്പോർട്സ് ആർട്സ് അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസ് ഉണ്ട്.
1: ശരി,
2: അപ്പൊ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ ഞങ്ങൾ കണക്ട് ആയത് എങ്ങനെ വെച്ചാൽ ഒരു പരിപാടിക്ക് എങ്ങാണ്ട് ഞങ്ങൾ കണ്ട് മീറ്റ് ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ടാണ്.
1: അത്
2: എനിക്കൊന്ന് 10-16
1: വർഷമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ തന്നെയാണോ?
0: ഇതിലും ആക്റ്റീവാണെന്ന് പറയാനേ പറ്റുള്ളൂ, ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാരും.
1: ശരി, ഈ നമ്മുടെ നിങ്ങളുടെ കോളേജിനെ ഒരു 1 ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക?
0: മോർ ഓവർ ഇറ്റ്സ് ഫ്രണ്ട്ഷിപ്പ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പറയാൻ കിട്ടുന്ന ഒരു വേർഡ്. ഞങ്ങളുടെ കോളേജ് ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്.
1: ശരി,
0: അതൊരു ഫീലിംഗ് ആണ്. നമ്മളിപ്പോ കോളേജിലൊക്കെ ഇരിക്കുമ്പോ ഡാ പോടാ എന്നുള്ള ബന്ധം, അടിയാ വാ നമുക്ക് ചായ കുടിക്കാൻ പോവാം, ആ ഒരു സ്കില്, ആ ഒരു സംഭവം, അത് ഞങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്ത് ഈ ഗ്രൂപ്പിലൂടെ ഇപ്പൊ
1: കിട്ടുന്നുണ്ട്.
0: അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മുടെ അനുഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, പക്ഷെ ഞങ്ങൾ ശ്രമിക്കുന്നത് അതെല്ലാം റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ഇവിടെ അതിനോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കാനാണ്
1: സാധിക്കുന്നത്. നിങ്ങളിപ്പം കേരളത്തിലല്ലേ, കോയമ്പത്തൂരാണ്. അപ്പൊ ഈ കോയമ്പത്തൂർ പോയി പഠിച്ചതിന്റെ എന്തെങ്കിലും എന്തൊക്കെയായിരുന്നു മിസ് ചെയ്തത്? അല്ലെ, അവിടെ പോയി പഠിച്ചതിന്റെ അഡ്വാൻറ്റേജസ് എന്തായിരുന്നു?
0: മിസ് ചെയ്തത് ഒരു രാഷ്ട്രീയ കലാലയം ഞങ്ങൾക്ക് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അതൊരു മിസ്സിംഗ് ആയി തോന്നിയിട്ടുണ്ട്. അതിലുപരി കോയമ്പത്തൂർ പോയി പഠിച്ചത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് സ്കിൽ സെൽസ് കൂടിയിട്ടുണ്ടാവും നാട്ടിലെ പഠിക്കുന്ന. ഞാൻ നാട്ടിലെ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സ്കിൽ സെൽസ് നമുക്ക് അവിടുന്ന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ. ഒന്ന് ലാംഗ്വേജ് സ്കില്ലായാണെങ്കിലും, പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ആ ഒരു സേഫ് സോണിൽ നിന്ന് വിട്ടിട്ട് വേറൊരിടത്തേക്ക് പോകുമ്പോൾ പഠിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ട്, അത് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തും ഫേസ് ചെയ്യാം, നാളെ വന്ന് മരുഭൂമിയിൽ നിന്ന് ഒറ്റത്തടിയായിട്ട് നിൽക്കുകയാണെങ്കിലും എന്തും ഫേസ് ചെയ്യാന്നുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു.
2: പിന്നെ ഞങ്ങളുടെ കോളേജിൽ അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഈ മൾട്ടി ഡിവേഴ്സ് ആയത് കാരണം പല നാഷണാലിറ്റീസ് ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ.
1: ശരി,
2: അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്സ് ഉണ്ടായിരുന്നു അവിടെ.
1: തീർച്ചയായിട്ടും. ഈ നിങ്ങളുടെ കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ ആ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഏതാ? അല്ല, ഒരു മനസ്സിന് മറയില്ല തന്നെയാണ് അത്. അപ്പൊ നിങ്ങൾ ഏത് പാസ് ഔട്ട് ആണ്?
0: ഞാൻ 2013 പാസ് ഔട്ട്.
1: ഓ, 2013 പാസ് ഔട്ട് ആണ്. ഓക്കെ. ആ സമയത്ത്
0: ആക്ച്വലി കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ വി എസ് എന്ന് പറയുന്നത് തന്നെ രത്നവേൽ സുബ്രഹ്മണ്യം എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള കുറച്ചധികം കോളേജസ് ആണ്. 1983 മുതലാണ് അവര് കോളേജും ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പബ്ലിക് ട്രസ്റ്റിന്റെ കീഴിൽ ആരംഭിക്കുന്നത് തന്നെ. ഞങ്ങളുടെ ബാച്ച് മീൻസ് ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ 95-ലുള്ള ആൾക്കാരുണ്ട്, 98-ലുള്ള ആൾക്കാരുണ്ട്, ഈവൻ 2022 പാസ് ഔട്ടായ ജെൻസി കുട്ടികൾ വരെയുണ്ട്. അവരൊക്കെ ഞങ്ങൾ കണക്ട് ചെയ്ത് കിട്ടുന്നത് തന്നെ ഇപ്പൊ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടും. യു എയിലേക്ക് വരുമ്പം കോളേജിൽ ഞങ്ങൾക്ക് സമന്യു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, കോളേജിന്റെ. അപ്പം അവര് വഴിയും പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് മുഹമ്മദ് അലി, ഞങ്ങളുടെ സെക്രട്ടറി അരുൺ, അതുപോലെ ഈ ഗ്രൂപ്പിന്റെ ക്രിയേറ്റേഴ്സ്, ഇവരൊക്കെ വഴി ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികള് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആയി
1: വരുന്നുണ്ട്.
0: ലൈക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് അവർക്കൊരു ഹെൽപ്പ് ആവാൻ കഴിയുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
0: ജോബിനാണെങ്കിലും

0: ഈ കമ്മ്യൂണിറ്റിയിലേക്കും അത് നമ്മുടെ യുഎഇ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്.
1: ഓക്കെ,
0: അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോ വളർന്നുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഈ പേരൊക്കെ വരുന്ന മുന്നേ പറയണം, എന്റെ പേര് പറയണോടെന്ന്
0: പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേര് പറയാനുണ്ട്, പക്ഷെ അത് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുമോ എന്നറിയില്ല.
1: ശരി, അല്ല അത് തീരത്തില്ല, നമുക്ക് പറഞ്ഞില്ല. ശരി, അപ്പൊ എന്താണ് ഇവിടുത്തെ ഓണപ്പരിപാടി? എന്താണ് നിങ്ങളുടെ ആർ ബി എസ് അലുമിനിയുടെ ഓണപ്പരിപാടി എന്താണ്? ഞാനാണെന്ന് പറഞ്ഞു, ഇവിടെ എല്ലാം സെറ്റാണ് കേട്ടോ. ഓരോരുത്തരും
2: ആക്ച്വലി ഈ തവണത്തെ ഓണം പരിപാടി, അതായത് ആർ ബി എസിന്റെ ഓണം സെലിബ്രേഷന്
1: ആരവം 26 എന്നാണ് പേര്.
2: ആരവം
1: 26 നെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. ആരവം 26 നെ പറ്റി ഇവിടെ കുറച്ചധികം പറയാനുണ്ട്.
2: ആക്ച്വലി ഇതൊരു കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഫസ്റ്റ് പേര് സെലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് നമ്മള് സജഷൻസ് ചോദിച്ചു, അങ്ങനെ അതിലുള്ള കുറച്ച് പേര് സജഷൻസ് പറഞ്ഞു. ഒത്തിരി സജഷൻസ് വന്നു കേട്ടോ, അതിനകത്ത് നിന്ന് നമ്മള് ഒട്ട് കൂടിയ ഒരു നെയിം എടുക്കുകയായിരുന്നു. അത് നല്ലൊരു നെയിമായി കിട്ടി, ആരവം 26. സോ എല്ലാവർക്കും, കാരണം എല്ലാരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണിത്. വെറുതെ ഒരു പരിപാടിയിൽ വന്ന് പോവുക, ഒരു ഇവന്റിന് പങ്കെടുക്കുക, അങ്ങനെയല്ല. എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾ
1: കണ്ടക്ട് ചെയ്തത്. എന്തൊക്കെയാണ് പരിപാടികളുള്ളത് പരിപാടിക്കകത്ത്?
2: പരിപാടി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡി ജെ ആണ് ഈ തവണ. യു എയിൽ തന്നെ ഒരു വെൽ നോൺ ഡി ജെ ടീമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഓണം എന്ന് പറയുമ്പോ ആ ട്രഡീഷണൽ വൈബ് വിടാതെ തന്നെ നമ്മള് വടംവലി ഉണ്ട്, പിന്നെ
1: ഡാൻസ് ഉണ്ട്, റാംപ് വോക്ക് ഉണ്ട്.
2: സെപ്റ്റംബർ 6 സഫാരി മോളിൽ വെച്ചിട്ടാണ്.
1: ഓ ശരി, മോളിൽ വെച്ചിട്ടാണ്, സഫാരി മോളിന്റെ മറ്റേ സെന്ററിലൊക്കെ. ശരി,
3: ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്ന സമയത്ത് നമ്മൾ ഔട്ട്ഡോർ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
1: എത്ര പേരുണ്ട് നിങ്ങൾ മുഴുവൻ?
3: ലൈക്ക് നമ്മളിപ്പോ ഇവിടെ യു എൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 400 മെമ്പേഴ്സ് ഉണ്ട്.
1: 400 മെമ്പേഴ്സ് ഉണ്ട്,
3: പക്ഷെ പരിപാടിക്ക് 400 പേരും ഇല്ല.
1: ഓക്കെ, എന്നാലും 200 കൂട്ട്, അത്രയും പേര്, അത്ര സംഘം ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും അതിനകത്ത്?
2: ഓൾമോസ്റ്റ് എല്ലാവരുടെയും. ശരി, ആക്ച്വലി ഇതൊരു വേറൊരു ഓണം സെലിബ്രേഷൻ അല്ല ഞങ്ങൾക്ക്. ഒരു കാലത്ത് നമ്മുടെ ഒക്കെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന 24 hours ഉണ്ടായിരുന്ന നമ്മുടെ ഊണിൽ ഉറക്കത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട്സില്, അവരെ നമ്മളിപ്പം പലരും കാണുന്നില്ല. ചിലര് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടാവും, ചിലര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും, ചിലർ സോഷ്യൽ മീഡിയയിൽ ഇല്ലേ ഇല്ല. സോ അങ്ങനെയുള്ളവരെ എല്ലാരും, അതായത് യു എയിലുള്ള അങ്ങനെയുള്ള പല കോണിലുള്ള എല്ലാവരെയും നമ്മൾ ഒന്നിച്ചു കൂട്ടുക, അവർക്ക് കോളേജ് മെമ്മറീസ് ഷെയർ ചെയ്യാനും പുതിയ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും, അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇതിലൂടെ വിചാരിക്കുന്നത്. ഈ ആരവം 26 ഇത് ഒതുങ്ങുന്നില്ല, നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുന്നുണ്ട്, നമ്മുടെ പല പല ആക്ടിവിറ്റീസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ആരവം 26 സെപ്റ്റംബർ 6 അല്ലെ, 6 നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ബാക്കി എന്താ പറയാനുണ്ടല്ലോ, പറഞ്ഞോളൂ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞെന്നേ, പക്ഷെ മോ കണ്ടിട്ട് എന്തോ കൊടുത്തല്ലോ പറയാട്ടോ, പറഞ്ഞു പറഞ്ഞോ.
2: പിന്നെ
1: പിന്നെന്താണ് പരിപാടികൾ? പിന്നെ സദ്യ ഉണ്ട്,
2: ഓഫ്കോഴ്സ് സദ്യ ഉണ്ടാവും, നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ട്, പിന്നെ ഗെയിംസുകളുണ്ട്. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് അലുമിനി മെമ്പേഴ്സിന് മാത്രമല്ല, ഫാമിലീസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്.
1: അത് നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും വരാമോ?
2: അങ്ങനെയല്ല.
1: അപ്പൊ എന്താണേലും ഒരു ഗംഭീര പരിപാടിയാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത് അല്ലെ? അപ്പൊ നല്ല ആർ ബി എസിന്റെ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് വായിക്കാന്നാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ, എത്ര പേര് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ കേൾക്കുന്നുണ്ട്. 0585829220 ആണ് നമ്മുടെ നമ്പർ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആർ ബി എസ് മെസ്സേജ്, നിങ്ങൾ ഇവരെ അറിയാത്ത നിങ്ങളുടെ ഏതെങ്കിലും സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിലും ഒന്ന് കണ്ടു കേട്ടോ. എന്നാലും ഇവരുടെ ബാക്കി വിശേഷങ്ങളോട് അറിയാം. ഷോർട്ട് ബ്രേക്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഓടി തിരിച്ചു വരുന്നതാണ്. ആർ ബി എസിന്റെ കുറേയധികം ബാക്കി വിശേഷങ്ങളോട് നമുക്കറിയണം. അപ്പം എന്നൊപ്പം തന്നെ ട്രാഫിക്കും നോക്കി, എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ എന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
4: Traffic update. Brought to you by ABC Cargo and Courier, #1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: All right, traffic in the situation. Sheikh Mohammed bin Zayed Road. Traffic in the slow motion traffic. Him can't even. Then we have to take a look. Okay, can you? Worked. Our time. My. That time. Our time. Our time. Slow motion traffic situation. Under charge. Our time. Packed. That all traffic. I have accident. I have prepared. Under. All road. Like. We are. Under. Then. Our time. Kashan. That time. We. വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ല പരക്കം പാച്ചിലാണെന്ന് തോന്നുന്നു. ദുബായിലേക്ക് വരാണെങ്കിൽ ഷിക്സാ റോഡും അതുപോലെ തന്നെ അൽഖേൽ റോഡ് ചെറിയ രീതിയിലുള്ളൊരു കൺജഷൻ കാണിക്കുന്നുണ്ട്. ബാക്കി എംറൈസ് റോഡ് ആയിക്കോട്ടെ, അലൈൻ റോഡ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, No. 1 NGCC TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാണോ?
6: മൂന്നാണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
5: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
6: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
5: മാർക്കൻസേവ് മുഹേസന അൽക്കുസേസ്.
6: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
5: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒറിജിനൽ ഇല്ല.
8: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE-യിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
9: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
10: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
11: Sand Dunes. Sand Dunes.
12: Sand Dunes with Akshay on Home 92.2 FM.
13: നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ കേൾക്കുന്നു. ഇവര് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് പാട്ടിലേക്ക് പോയപ്പോ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കണം. ഇവിടെ ഷഹീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, RVS-ന്റെ ആരവ പ്രോഗ്രാമിനെ പറ്റി കേൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധനുഷിന്റെ ബാച്ച് ആണെന്ന് പറഞ്ഞിട്ട് മൈസെൽഫ് ലോഫിൻ
14: ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ളതാണ്.
13: ശരി, കാവ്യ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും മെസ്സേജ്.
14: കാവ്യ ഞങ്ങളുടെ സെക്രട്ടറിയുടെ വൈഫാണ്.
13: ശരി, അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ തന്നെ ഇത് കേൾക്കുന്നുള്ള സന്തോഷം. ഓൾറൈറ്റ്, അപ്പൊ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്
14: പറയുന്നത്? നമ്മള് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 400 മെമ്പേഴ്സ് വെച്ച് നമ്മൾ ഇപ്പം കറന്റ് ഉള്ള ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഒരാള് UAE-ലേക്ക് ഇപ്പൊ ഒരു ഫ്രഷർ നാട്ടിൽ നിന്ന് വരികയാണ്, ഞങ്ങളുടെ കോളേജിൽ നിന്ന് RVS. നമ്മുടെ വരുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അക്കോമഡേഷൻ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും.
13: ശരി,
14: ഇനി അതല്ല, അവർ നാളെ ഒരു ജോലി നോക്കുകയാണ്. ജോലി നോക്കുന്ന സമയത്ത് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു 1993 അല്ലേ നമ്മുടെ കോളേജ്, 83 കോളേജ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ തൊട്ട് സീനിയേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം അവരുടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ 16 ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആരാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഗൈഡൻസ് നമ്മുടെ CVs നമുക്ക് അവിടെ എത്തിക്കാനും പറ്റും. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം.
13: തീർച്ചയായിട്ടും.
14: ഇനി അത് പോരാതെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോരുത്തർ പല ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ടോ, അപ്പൊ പല ആൾക്കാർക്കും ഇതിൽ ബിസിനസ് ഉണ്ട്. അപ്പൊ അവിടേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലീഡ്സ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ 400 ഇൻഡു അവരുടെ ഫാമിലി, അവരുടെ സർക്കിൾസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹോം മിസ്സിംഗ് ഫീൽ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഫാമിലീസ് ആയിട്ട് നമ്മൾ എല്ലാ മോസ്റ്റ് ഓഫ് ദി ഇവന്റ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെങ്കിലും എവിടെയെങ്കിലും ഒരു ഗ്യാതറിംഗ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഫാമിലി ആയിട്ട് ഒരു 10 പേര് എപ്പോഴും ഗ്യാതറിംഗ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ വീക്കെൻഡ്സും. പക്ഷെ ഇത് കൂടാതെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാനുകൾക്ക് കമ്മിറ്റിക്കാർക്ക് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കുറച്ച് ഒന്ന് ബാക്കായി നിൽക്കുന്നുണ്ട്. അവരെല്ലാരും കൂടി ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
13: തീർച്ചയായിട്ടും. നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തില് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയോ സ്റ്റുഡന്റോ ആരെങ്കിലും ഉണ്ടോ? ആരാണത്? ഒട്ടും ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല.
14: എന്റെ ഭാര്യ മറക്കാൻ പറ്റില്ല.
13: എന്നാലും വേറെ ആരെങ്കിലും നിങ്ങൾ നിങ്ങളെ എല്ലാ ദിവസവും നിങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. എന്നാലും വേറെ ആരെങ്കിലും ഒരു നല്ലൊരു നിങ്ങളെ പഠിപ്പിച്ച ഒരു വ്യക്തി
9: സഹ്യാദ്രി കോളേജിൽ ഒരു BDS ഉണ്ടായിരുന്ന ഒരു വ്യക്തി.
13: ശരി, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത?
9: അദ്ദേഹം വളരെ തമാശ രൂപേണ എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കൂടിയിട്ട് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് പല ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്ന സമയത്ത് കോളേജിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാലോ പലരും പല പ്രശ്നങ്ങളിലും ഉണ്ടാവും, അടിയുണ്ടാവും പിടിയുണ്ടാവും. അങ്ങനെ ഞങ്ങളൊരു കൂട്ടം ആൾക്കാരുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, സ്ഥിരം ഒരു വഴക്കാളി അത്രയുള്ളൂ. കൂടുതലായിട്ട് എവിടെയായിരിക്കുന്നു അവിടെ വന്നിട്ട്
14: ചോദിക്കും. ഞങ്ങളുടെ എല്ലാവരും ബാക്ക് കണക്ട് ആയിരുന്നു. കോളേജിൽ അത്ര വലിയ ക്ലോസ് ഒന്നും അല്ല, ഞങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ട് നമ്മള് ഞങ്ങളെല്ലാരും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പേഴ്സണൽ പരിചയം എല്ലാം ഈ ഗ്രൂപ്പ് വന്നതാണ്.
9: ഇപ്പൊ 4 വർഷത്തെ ഒരു കോളേജ് ലൈഫിൽ ഈ 4 വർഷം കണക്ട് ആവുന്ന അടുത്ത ഒരു 2-3 വർഷമുള്ള പിള്ളേരും കൂടി കണക്ട് ആവും. സഹ്യാദ്രി എനിക്ക് തോന്നുന്നു ആ കോളേജിൽ 10 വർഷമായിട്ട്
13: എല്ലാവരും
9: അറിഞ്ഞൂടെ ഇപ്പൊ
14: എവിടെയാണ്. ഡ്രോപ്പ് ചെയ്തിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പോയി.
9: അങ്ങനെ
13: അങ്ങനത്തെ കലാപരിപാടി ചെയ്ത ആളാണ് സഹ്യാദ്രി. എന്താണ് സഹ്യാദ്രി? ശരി, എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 4 ടാസ്ക് കൊണ്ടു തന്നിട്ട്. ഓക്കെ, അപ്പൊ ഒരു 4 ടാസ്ക് ഞാൻ എടുത്തു, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എടുക്കും. ഒരാളെടുത്തോ ആ ടാസ്ക്, എന്തായാലും ഫണ്ണി ആയിരിക്കും.
14: ബാക്കി എന്ത് വേണം പറയാം? ബാക്ക് ബെഞ്ചർ, സോറി,
13: ബാക്ക് ബെഞ്ചേഴ്സ് എക്സ്ക്യൂസ്. എന്താണ് നിങ്ങളുടെ ബാക്ക് ബെഞ്ചേഴ്സ് എക്സ്ക്യൂസ്?
9: സ്ഥിരമായിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ കോളേജിന്റെ സ്റ്റാർട്ടിങ്ങില്. ബുജിയല്ല, അതും ഞാൻ പറയാം. ലൈക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ബെഞ്ചിലായിരിക്കും ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ സെമസ്റ്ററിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇരിക്കും. ഈ മാത്സിന്റെ ഒക്കെ പിരീഡ് നമ്മള് ബോർഡിലൊക്കെ എഴുതിയേക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പകർത്തി എഴുതി ടീച്ചറിന്റെ പ്രീതിയൊക്കെ വാങ്ങും. എന്നാ കൂടിയിട്ട് ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റ് വരുമ്പം ആ സംഭവം അങ്ങോട്ട് പോയി കിട്ടും. മാർക്ക് കാണുമ്പോൾ അത് അങ്ങോട്ട് പോയി കിട്ടും.
14: മിഡിൽ ബെഞ്ചിലേക്ക് മാറും.
15: അതെ, തണ്ണീർമത്തൻ.
9: ഏകദേശം ആ ഒരു സ്കീം. അപ്പൊ ഞങ്ങൾക്ക് എനിക്കൊരു ഫേവറേറ്റ് ടോപ്പിക് ഉണ്ടായിരുന്നു, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു. അത് കുറച്ച് ടഫാണ്. അതിനൊരു ലേഡി ടീച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളിക്കാരിക്കും ഇതുപോലെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഫസ്റ്റ് ബെഞ്ചിലിരുത്തി. ഏകദേശം 2 മാസം ഒരു 3 ക്ലാസ് ടെസ്റ്റ് ഒരു മോഡലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബാക്ക് ബെഞ്ചിൽ. ഈ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞങ്ങളുടെ ബെഞ്ചിന്റെ ഈ ലെഫ്റ്റ് കോർണറിലായിരുന്നു ഡോറുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോയി കട്ടടിച്ച് പുറത്തേക്ക് പോകാനുള്ള സീനായി. അങ്ങനെ ലാസ്റ്റ് അറ്റൻഡൻസ് ഇല്ലാതെയായി. ടീച്ചർക്ക് എന്നോട് ദേഷ്യമായി. ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറാതെയായി. ലാസ്റ്റ് ഈ പരീക്ഷയ്ക്ക് ജയിക്കില്ല എന്നുള്ള ഉറപ്പ് ഒരു സീൻ വന്നപ്പം എന്തോ ടീച്ചർക്ക് ലാസ്റ്റ് കനിവ് തോന്നിയിട്ട് എക്സാമിന്റെ ഒരു 2-3 ദിവസം എനിക്കും എന്റെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേർക്കും ഒരു 1 അവർ ഡെയിലി ക്ലാസ്, ഒരു 1 വീക്ക് ടീച്ചർ പുള്ളിക്കാരിന്റെ പേഴ്സണൽ റിസ്കിൽ എടുത്തിട്ട് ഞങ്ങൾ അത്രയും വീക്ക് ആയതുകൊണ്ട് പഠിപ്പിച്ച് ആ ടീച്ചർ ഞങ്ങൾ പാസ്സാക്കി.
15: അത്രയും
9: അല്ല, വേറൊരു TOC എന്ന് പറഞ്ഞൊരു പേപ്പറായിരുന്നു. അത്രയും ടഫുള്ള പേപ്പറാണ്. എല്ലാവരും ക്ലാസ്സിൽ 24 പേരുണ്ടായിരുന്നു. 24 പേരിൽ പഠിക്കുന്ന കുട്ടികളെ ഒഴിച്ചു നിർത്തി കുറച്ച് ടഫുള്ള ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെയുള്ള എല്ലാവരിലും ഫെയിലായ ആ പേപ്പർ ഞങ്ങൾ ഈ 3 പേര് പാസ്സാക്കി. ടീച്ചറിന്റെ ഒരാളുടെ
13: എഫേർട്ടും. മമ്മൂട്ടി മോഹൻലാലെ വിളിക്കുകയാണെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ.
9: റമീസ്,
13: റമീസ്, റമീസ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളെ എനിക്ക് അറിയാതെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ അലീനെ മിമിക് ചെയ്ത്,
15: മിമിക് ചെയ്യാൻ സത്യമായിട്ട് എനിക്കറിയില്ല.
9: ജസ്റ്റ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ മതി.
13: എന്തെങ്കിലും ബാറ്റാണോ എന്തെങ്കിലും?
14: ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മിമിക് അറിയില്ല.
13: ടീച്ചേഴ്സിനെ ആരെയും മിമിക് ചെയ്യില്ല. ശരി, എന്നാ പാട്ട് പഠിക്കും. മിമിക് ചെയ്യണം.
15: സന്ദർഭത്തിനൊട്ടും മാച്ചില്ലാത്ത പാട്ടാണ്. എന്നാലും ഞാൻ പാടും.
13: ശരി,
16: സ്റ്റാർട്ടിങ്
13: മറന്നുപോയാ

0: പക്ഷേ എത്രയും നന്നായിട്ട് പാടുന്നവരാണല്ലോ നിങ്ങളെ, ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ള ഒരു കോളേജാണല്ലോ
1: നിങ്ങളുടേത്.
0: ശരി, അവിടെ അടുത്ത ചിട്ട എടുത്തോ. എന്താണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്തല്ല ഇപ്പൊ കോളേജിന്റേതായിട്ടുള്ളൊരു സോങ് ഉണ്ടോ നിങ്ങക്ക്?
2: ഇതായിട്ട്
0: വിടാവോ?
2: അറിയില്ല.
0: രണ്ടുപേരി
3: ഇത് മാത്രം പാസ് ചെയ്യാം.
0: ലാസ്റ്റ്
4: കോളേജ് അനൗൺസ്മെന്റ് ആസ് പ്രിൻസിപ്പളോ?
0: അതെ.
4: ഇന്നെല്ലാവർക്കും ലീവാണ്.
5: ഇല്ല, അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വരുന്ന മൊമെന്റ്സ്, ഞങ്ങളുടെ പ്രിൻസിപ്പള്, ഞങ്ങൾ ഉണ്ടായിരുന്ന, ഞാനും ബേസിലേക്ക് ഉണ്ടായിരുന്ന കാലത്ത് പ്രിൻസിപ്പള്, എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗിന്റെ റോബിൻസൺ, മിസ്റ്റർ റോബിൻസൺ
0: ആയിരുന്നു.
5: മലയാളം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല്, നമ്മളൊരു പട്ടാളച്ചട്ടയുള്ള ഒരു വ്യക്തിയായിരുന്നു പുള്ളി. ഇറ്റ്സ് വെൽ നോൺ മനുഷ്യനാണ്. അദ്ദേഹം കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കുറച്ച് അധികം സ്ട്രിക്റ്റ് ആണ്. നമുക്കൊക്കെ കോളേജ് ടൈമിംഗ് തെറ്റിയാലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കോളേജ് ക്യാമ്പസിൽ. ആ സമയത്തൊക്കെ 9 മണിക്ക് ശേഷം, നമ്മൾ ഈ കോളേജിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും, ലാസ്റ്റ് 9:30 ഒക്കെ ആകുമ്പോഴായിരിക്കും റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. ബൈക്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് പറന്ന് വരുന്ന, ആംബുലൻസ് പോകുന്ന പോലെയൊക്കെ ആയിരിക്കും വരിക. ഇത് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സ്റ്റാഫ് അവിടെ നിൽക്കുന്നുണ്ടോ? എന്നിട്ട് ഇവരുടെയും കണ്ണു വെട്ടിച്ച് ക്ലാസ്സിൽ കയറുന്നവരെ ക്ലാസ്സിൽ നിന്ന് പൊക്കിയിട്ട് വരും. അപ്പൊ പ്രിൻസിപ്പൾ അനൗൺസ് ചെയ്യും, ഇന്ന ബാച്ചിലെ, ഇന്ന ക്ലാസ്സിലെ, ഇന്ന സ്റ്റുഡന്റ് പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി വരണം.
0: ശരി,
5: പിന്നെ ബാക്കിയൊക്കെ പുള്ളി ആയിക്കോളും.
4: അതായത് ഞങ്ങൾ ആക്ച്വലി ഡെന്റൽ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ഗ്രൂമിങ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് താടി എടുത്ത് പ്രോപ്പറായിട്ട് മുടി വെട്ടി ഇത് വരണമെന്നുള്ള നിർബന്ധം. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് വാർണിംഗ് കിട്ടി. അതായത് പ്രോപ്പറായിട്ട് ഞങ്ങളൊരു ബാച്ച് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് വാർണിംഗ് തന്നു, മൾട്ടിപ്പിൾ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് വരണം. അപ്പൊ ആ സമയത്ത് പാന്റൊക്കെ കുറച്ച് ടൈറ്റ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ അത് മൾട്ടിപ്പിൾ ടൈംസ് വാർണിംഗ് വന്നു. ഒരു ദിവസം പുള്ളിക്കാരൻ അനൗൺസ് ചെയ്ത് വെച്ചാൽ, ദീസ് പീപ്പിൾ ലൈക് 4 or 5 people ഹസ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദ കോളേജ് ഫോർ ഇൻഅപ്രോപ്രിയേറ്റ് ഗ്രൂമിംഗ് ഓവർറൂളിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് ഗ്രൂമിംഗ് ഓവർറൂളിംഗ് പ്രൊഫഷണൽ എത്തിക്സ്. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, മൂന്ന് കാര്യം പറയട്ടെ. ദീസ് പീപ്പിൾ ആർ സസ്പെൻഡഡ് ഫോർ 10 days എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട്
0: അനൗൺസ് ചെയ്തു. ശരി,
4: അതിൽ ഞാൻ ഒരാളാണ്. അതിനുശേഷം ഞാൻ താടി വെട്ടിയിട്ടില്ല.
0: അതാണ് നമ്മള് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് ഓരോ സ്റ്റോറീസ് വരുന്നത്.
2: ഇത് റോബിൻസൺ സാറിന്റെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. സാറ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെറർ ആയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല്. പക്ഷേ നമ്മള് ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് റാഗിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങള് ജൂനിയേഴ്സ് വന്നപ്പോ ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു പോയി റാഗ് ചെയ്യാൻ. അങ്ങനെ വന്ന അന്ന് രാത്രി തന്നെ ഞങ്ങൾ പോയിട്ട് ഒരു ചെറുതായിട്ട് പാട്ടുപാടലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ നമ്മൾ പോയി ജൂനിയേഴ്സിന്റെ അടുത്ത്. അത് പമ്പൻ സീനായി. ലാസ്റ്റ് പിറ്റേ ദിവസം എല്ലാരും വന്നപ്പം എന്നെ മാത്രം റോബിൻസൺ റൂമിലേക്ക് വിളിച്ചു. പക്ഷെ സാറ് ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനെയൊന്നും ചെയ്യണ്ട, എന്താ പറയാ, നമ്മളിങ്ങനെ പേടിപ്പിക്കാവോന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ലോല ഹൃദയനായിരുന്നു അന്ന്. അപ്പൊ അതാ പറയാ, ടെറർ മാത്രല്ല ഉള്ളിൽ നല്ലൊരു മനസ്സുള്ള ഒരു സാറും കൂടി
0: ആയിരുന്നു. ടാസ്ക് ഏറ്റെടുത്തു. ഇവിടെ എനിക്ക് മറ്റൊരു മെസ്സേജ് കൂടെ വന്നേക്കുന്നത്, റമീസിനെ മിമിക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജോഫിൻ കേൾക്കുന്നുണ്ട്, 2016 ബാച്ചിലെ പാസ് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാള് റഫ പറഞ്ഞിട്ടുണ്ട്, ഹായ് ആർ വി എസ് ടീം, ഓൾ ദി ബെസ്റ്റും റഫയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആർ വി എസിന്റെ ആരവ 2026 നിങ്ങൾ പോകാൻ പോകുന്നത്. ഐ നോ വെരി ഓൾ ദി വെരി ബെസ്റ്റ്. എന്തെങ്കിലും ലാസ്റ്റിൽ നമ്മുടെ ആൾക്കാരോട് പറയാനുണ്ടോ?
2: ഫൈനലി പറയാനുള്ളത് ഒരു വലിയ താങ്ക്സ് ആണ് ടു അവർ സ്പോൺസേഴ്സ്, കോളേജ് മാനേജ്മെന്റ് ആൻഡ് എവ്രി വൺ ഹു ഹാസ് സപ്പോർട്ടഡ് അസ് ത്രൂ ഔട്ട് ദിസ് ജേർണി. ആർ വി എസ് അലുമിനായി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹാവിംഗ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓർ ഗ്യാതറിംഗ് ഓർ കണ്ടക്റ്റിംഗ് ഇവൻറ്സ്. അതിൻ്റെ ഉപരി നമ്മൾ കൂടുതലും നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലി, പാരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരെയും വിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 പേരിൽ നിന്നാണ് 300 പേരായിട്ട് ലൈക്ക് 300+ ആയിട്ട് മാറിയിട്ടുള്ളത്. സോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആരുടെ അടുത്ത് നിന്നാണ് സപ്പോർട്ട് കിട്ടുക പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കണക്റ്റഡ് ആവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഈ ആർ വി എസ് അലുമിനൈ മെമ്പേഴ്സ് നമുക്ക് വളരെ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഒരു ഇഫ്താറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്നാമത്തെ ഓണ പരിപാടിയിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം അതിന് അവരോട് ഒരു താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. സോ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ആർ വി എസ് അലുമിനൈ അസോസിയേഷൻ ഒരു വേറെ ലെവലിലേക്ക് മാറ്റാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ
4: പറയാനുള്ളത്
2: കോളേജ് നല്ല സപ്പോർട്ടും, അതെ, നമുക്ക് എല്ലാ തവണയും ഫണ്ട് ഇറക്കുന്നതും കോളേജാണ്. സോ ഫൈനലി പറയാനുള്ള, ഒഫ്കോഴ്സ് എ വെരി ബിഗ് താങ്ക് യു ടു ഹോം എഫ് എം ആൻഡ് അക്ഷയ് ഫോർ ഗിവിംഗ് അസ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് അബൌട്ട് അവർ ആർ വി എസ് അസോസിയേഷൻ ആൻഡ് അബൌട്ട് അവർ ഓണം ആരവം 26. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആർ വി എസ് യു എ അലുമിനി മെമ്പേഴ്സും നമ്മുടെ ഭാഗവ് ഓണത്തിന് വരിക, അടിച്ചു പൊളിക്കുക. പിന്നെ താങ്ക് യു എവ്രി വൺ ആൻഡ് വിഷിംഗ് യു ആൾ എ വെരി ഹാപ്പി ആൻഡ് എ മെമ്മറബിൾ ഓണം.
0: ഗ്രേറ്റ്. അവൻ തന്നെ ഒരു ഗംഭീര ആരവമാവട്ടെ നിങ്ങൾക്ക് ഈ വട്ടം. അതുപോലെ തന്നെ എല്ലാ ആർ വി എസുകാരും ഹോം എഫ് എമ്മിനോട് യാത്ര ചെയ്യുക. രാവിലെ തൊട്ട് റേഡിയോ ഒക്കെ ഞാനിവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരു ഗംഭീര ഓണ സീസൺ ആവട്ടെ, ഒരു ഓണപരിപാടി ആവട്ടെ, എക്കാലം ഓർത്തിരിക്കത്തക്ക ഒരു അടിപൊളി പരിപാടിയായി മാറട്ടെ കേട്ടോ. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ഓണം ടു
2: എവരി
0: ആർ വി എസ് മെമ്പേഴ്സിനെ ഞങ്ങളുടെ ഹോമിന്റെയും ഹാപ്പി ഓണം വിഷസ് അറിയിച്ചുള്ളത്. താങ്ക് യു സോ മച്ച്.
1: You're listening to Home 92.2 FM. Home is a feeling.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
7: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ. പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
9: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
10: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
9: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: You're tuned into Home.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിന്നൽ പ്രളയത്തിൽ വിറച്ച നേപ്പാൾ, 800-ലേറെ പേരെ കാണാനില്ല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 200-ഓളം പേർക്ക് ഇതിനകം ജീവൻ നഷ്ടമായി. നേപ്പാൾ പ്രളയ ദുരന്തം, 300-ഓളം ഇന്ത്യക്കാരെ കാണാനില്ല. 48 മലയാളികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 18 പേരുമായി ബന്ധുക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനിടെ കൊച്ചിയിലെ ഏജൻസി വഴി പോയ 36 സംഘം സുരക്ഷിതരായി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വാർത്താവിനിമയ സംവിധാനം തകർന്നതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് വിവരമില്ല. ഈഷ ഫൌണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചാണ് ഇതുവരെ വിവരം ലഭിക്കാത്തത്. കൈലാസ മാനസരോവർ യാത്ര കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടക സംഘത്തെയാണ് കാണാതായത്. ഇവർ ഇമിഗ്രേഷൻ ഓഫീസിൽ ആയിരുന്നപ്പോഴാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നും ഇമിഗ്രേഷൻ ഓഫീസർ പ്രളയത്തിൽ മുങ്ങിയെന്നും സദ്ഗുരു അറിയിച്ചു. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വി.ഡി സതീശൻ അറിയിച്ചു. 2015 ഭൂകമ്പത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായും തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800-ലധികം പേരെ കാണാതായെന്ന് നേപ്പാളിലെ റിപ്പോർട്ടുകൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 466 പേർ വിനോദസഞ്ചാരികൾ. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. നേപ്പാളിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായതെന്ന് USGS വ്യക്തമാക്കുന്നു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുകയാണ്. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, ഖുഷിനഗർ ജില്ലകളിൽ അതീവ ജാഗ്രത. ബീഹാറിൽ 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയ ഇടങ്ങളിലായി 9 NDRF സംഘത്തെ വിന്യസിച്ചു. നേപ്പാളിൽ വൻ രക്ഷാദൌത്യത്തിന് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്തെത്തി. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അറിയിച്ചു. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി S.ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിടികിട്ടപ്പുള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായിരുന്ന P.H. കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയായ അദ്ദേഹത്തിന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനുവേണ്ടി അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് P.H. കുര്യനെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ അനുശോചിച്ചു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചയാളാണ് അദ്ദേഹമെന്നും ക്യാൻസർ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM CPI തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPIയുടെ വലുപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPIക്ക് ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവാദമായ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടാൻ ധാരണ. കമ്പനിയുടെ ഉടമകളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടുവെന്നും സമരസമിതി അറിയിച്ചു. മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ധാരണ. കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൌമാരക്കാരിൽ ആസക്തിയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ മെറ്റ 1 നൽകണം. US വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, ഏതാണ്ട് 1.71 ലക്ഷം കോടി രൂപ നൽകാൻ തയ്യാറെന്ന് മെറ്റ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം.
3: News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Very good morning, Dubai. ഇപ്പോ സമയം 10 കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ഇപ്പോൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 38°C ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. Resort of Sand Dunes. Brought to you by Lulu. Onam ivdeyanu.

0: Afternoons with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
2: Good morning, once again. Welcome back. Home 92.2 FM. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു സിനിമയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ആ ഒരു കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡയറക്ടർ, അതുപോലെ തന്നെ ഡിസൈനർ എല്ലാവരും നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ സിനിമയിലെ പാട്ടാണ്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്, നാളെ എവിടെ വെച്ചാണ് ഓഡീഷൻ ഒക്കെ നടക്കാൻ പോകുന്നതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വഴി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇരിക്കുക, ട്യൂൺ ചെയ്യുക. ഉടനെ തന്നെ ഒരു പാട്ട് കേട്ട് ഒരു ബ്രേക്കിന് പോയതിനു ശേഷം നമ്മൾ ഉടനെ തന്നെ അവരിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്.
0: Home is a feeling. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
7: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരോ ആയുർവേദ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
8: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
9: അതെന്താ
8: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 250 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
9: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
7: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഡിസോർഡർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
10: You are listening to Home 92.2 FM. Home is a feeling.
11: ഓണപ്പൂവേ,
7: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sandunes with Akshay on Home 92.2 FM.
2: Edmund.
0: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
3: സ്വാഗതം. അങ്ങനെ ഞാൻ പറഞ്ഞപോലെ സിനിമയിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി തെളിയിക്കാനാണ് ഈ ഒരു സമയം നിങ്ങൾ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട്. ഞാൻ സത്യം പറഞ്ഞ 2 മണിക്കൂർ മുന്നേ തൊട്ടേ ഞാൻ പറയാണ് കേട്ടോ, ഇത് ഇന്ന് കാത്തിരിക്കണം എന്നുള്ളൊരു കാര്യം. സോ ഇപ്പൊ നമ്മളിവിടെ രണ്ടുപേര് ജോയിൻ ചെയ്യുന്നു, അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടോമി മാറ്റി ആൻഡ് വിനോദ് രവീന്ദ്രൻ, നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ?
4: നല്ല വിശേഷം, അടിപൊളി. ഓണല്ലേ, ഓണടിപൊളി, ഓണാശംസകൾ. ഹാപ്പി ഓണം.
3: അല്ല, ആക്ച്വലി എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു സമയമായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കാത്തിരി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ യുഎയുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ആ കാസ്റ്റിംഗ് കോളിലാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ പലരുടെ ഒരു വിചാരം, ഈ കാസ്റ്റിംഗ് കോളൊക്കെ ചുമ്മാ ആവാം സാധ്യത. പക്ഷേ യുഎയിലാണെന്നുണ്ടെങ്കിൽ അതൊരു ജെനുവിനിറ്റി ഉണ്ട്, അത് നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ഈ രാജ്യം അതിനുള്ള ഒരു സേഫ്റ്റി കാര്യങ്ങൾ നമുക്ക് ഇപ്പം തരുന്നുണ്ട്. അപ്പം ടോം നോക്കുകയാണെങ്കിൽ ഒരു മെക്സിക്കൻ അവാരതയിലൂടെ ഡെബ്യൂ ഡയറക്ടറായിട്ട് വന്നു, അത് എത്രയധികം കാസ്റ്റിനെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഗംഭീര പടമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിനോദിനെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രേമലു ആയിക്കോട്ടെ, അതിരൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആയിക്കോട്ടെ, ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തി കൂടെയാണ് അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്റ്റ്?
4: ഞങ്ങൾ ആക്ച്വലി ഞങ്ങളെ പറ്റി പറയാം, ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വിനയ ശ്രീനിവാസ് പരസ്യത്തിൽ വെച്ചിട്ടാണ് അസോസിയേഷൻ. ആക്ച്വലി അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു. അതിനുശേഷം ഞാൻ പുള്ളിക്കാരനോട് കേരളത്തിൽ വരാൻ പറയുന്നു. ഞങ്ങൾ അങ്ങനെ വരുന്ന സമയത്താണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ വരുന്നത്. ആൾക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് കൂടുന്നു.
3: അപ്പൊ
4: അന്ന് ഇവർ പറയായിരുന്നു ഒരു ചെറിയ പടം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാ, എന്നെ ഒന്ന് പൂച്ചു. അപ്പൊ ഞാൻ പറയാം, ഇതാണ് അതിലൂടെ വലിയ സെറ്റപ്പ് ആവും. അങ്ങനെ അത് വലിയ പടമായി മാറി. അങ്ങനെ ഒത്തിരി പടങ്ങൾ ചെയ്തു. ഇപ്പോ ഹാഷിന്റെ ഒരു പുതിയ പടം ഇപ്പോ അടുത്ത് തുടങ്ങും അല്ലെ, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട്. നമ്മുടേതെന്ന് വെച്ച് കഴിഞ്ഞാല് വിനായകൻ ചേട്ടനെ വെച്ച് പെരുന്നാൾ എന്ന് പറഞ്ഞ പടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൈൻ ടോമ, ജുനൈസ്, പിന്നെ മോക്ഷ, അങ്ങനെയുള്ള കുറെ താരങ്ങളുള്ള ഒരു പടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഷെഡ്യൂൾ സെപ്റ്റംബറിൽ പകുതിയോടുകൂടി ഉണ്ട് നാട്ടില്. പെരുന്നാള് നമ്മള് ഫുൾ പെരുന്നാളിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ബാക്കി ഒരു 20 ഡേയ്സ്. അപ്പൊ അതിന് ഞങ്ങളൊരു വേണ്ടിയുള്ള ഡിസ്കഷനും അതിന്റെ ഇടയിലാണ് ഒരു ആഡ് ഇവിടെ വന്നുപെട്ടത്. പിന്നെ ഒരു സബ്ജക്റ്റ് ദുബായില്
3: വന്നു. അങ്ങനെയാണ് ആ ഒരു കാസ്റ്റിംഗ് ഞങ്ങളൊക്കെ എല്ലാവരും പരസ്യം കണ്ടു തുടങ്ങി.
4: നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഡിസംബർ, അത് ആ സമയത്തേക്കാണ്. പക്ഷെ നമ്മള് ഇവിടെ ഓൾറെഡി വന്ന് കാസ്റ്റിംഗ് നേരത്തെ തീരുമാനിക്കാം എന്നുള്ളൊരു രീതിയിൽ വന്നു. ഫുൾ ദുബായിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവര്
3: മാത്രമാണ്, ക്ലൈമറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കും. അതെ അതെ, ശരിയാണ്, ക്ലൈമറ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം

0: ശരി, നമുക്ക് അതിലേക്ക് തന്നെ പോവാം. അപ്പൊ എന്താണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സിനിമയിലേക്ക് അഭിനയിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അധികം യു വിയില് ചിത്രീകരിക്കാൻ പോകുന്ന ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള സിനിമയിലേക്കുള്ള കാസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവരിവിടെ എത്തിയിരിക്കുന്നത്. മെക്സിക്കൻ അപാരത്തിൽ ഞാൻ തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ ഒരു ഡെബ്യൂ? ആക്ച്വലി സത്യം പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാസ്റ്റിനെ വെച്ചിട്ട് ആ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ മെക്സിക്കൻ അപാരത ഇത്രയും വലിയൊരു ക്യാമ്പസ് സക്സസ് ആവുമെന്ന്?
1: ഒരിക്കലും അല്ല, നമ്മളത് സുഹൃത്തുക്കളെ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം പോലെ
0: ചെയ്യുന്നത്.
1: അതായത് ശരിക്കും പറഞ്ഞ ടോവിനൊപ്പം കേട്ട് കഴിഞ്ഞാല് അതെങ്ങനെ വിചാരിക്കുന്ന അറിയാം. ടോവിന് എന്നോട് പറഞ്ഞത്, എടാ ഈ 10 ലക്ഷം രൂപയ്ക്ക് പടം ചെയ്യുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാതെ? അപ്പൊ അതിലാണ് ഞാൻ അവനെ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. അവൻ ABCD കഴിഞ്ഞിട്ട് വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു നല്ല പടം ചെയ്യണം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആർട്ടിസ്റ്റ് പറയണം. ബാക്കിയുള്ളവർ എന്താ പറയുന്നത്, കാരവനില്ല, അതില്ല, അതൊക്കെയാണല്ലോ അവരുടെ പ്രോബ്ലംസ്. ആ സമയത്താണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന പടത്തിൽ അവൻ ഇത് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു 50 ലക്ഷം രൂപ ബജറ്റിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അനുപേട്ടൻ പ്രൊഡ്യൂസറായിട്ട് വരുന്നു, പിന്നെ പടം വലുതായി, അങ്ങനെ പോവുകയാണ്.
0: അപ്പൊ
1: അതിൽ ആദ്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഓഡിഷൻ കോള്, അപ്പൊ എല്ലാവരും ഓഡിഷൻ കോൾ വെക്കുന്നു. അത് ഞാൻ പറയാം, അത് വേറെ സ്റ്റൈലായിരുന്നു. അപ്പൊ ഓഡിഷൻ കോൾ വെക്കുന്നു, ക്യാമറയിലും നോക്കുന്നു, ഈ അഭിനയിക്കില്ലെന്ന് കാണാൻ വേണ്ടി. ഡയറക്ടർ പോലും അവിടെ ഉണ്ടാവില്ല, വേറെ ആൾക്കാരൊക്കെ വന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് അവന്മാരെ കുറെ പണിയെടുപ്പിക്കും. അങ്ങനെയല്ല, സോറി, ഞാനത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ അത് നമുക്ക് വിഷമമാണ്. കാരണം ഞാൻ അഭിനയിക്കാൻ വന്ന ഒരാളാണ്. അപ്പൊ നമ്മള് ആ എക്സ്പീരിയൻസ്, നമ്മുടെ സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. കുറെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ്, ഇവരെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ, ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് ആ സമയത്തൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് മെക്സിക്കനിൽ കലിപ്പ് കട്ടകലിപ്പ് എന്നുള്ള സോങ്, ആക്ച്വലി ഞാനാണ്, നമ്മളാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അന്ന് പ്രൊഡ്യൂസർ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ക്യാമ്പസിലേക്ക് വരിക, ഓഡിഷൻ കോൾ വെച്ചു. പക്ഷെ വരുന്നവർക്ക് ഡ്രസ്സെല്ലാം സെറ്റാക്കി ഡയറക്ട് ടു ദ ക്യാമറ, യു ആക്ട്. അതാണ്, ഒരു ഓഡിഷനും പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഓഡിഷൻ എന്ന് വെച്ച ക്യാപ്ഷൻ, എല്ലാവരും വന്ന് വന്നു നിൽക്കും, പറയുന്നു നിങ്ങളുടെ കോസ്റ്റ്യൂം ആ സൈസ് എത്രയാ പറയൂ. അപ്പൊ കോസ്റ്റ്യൂമോ, അടുത്ത റൂം മേക്കപ്പോ, അതിൽ അഭിനയിച്ച എല്ലാവരും, ടോവിനോ, അതിൽ മേജറായിട്ടുള്ള ടോവിനോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ ക്യാമ്പസിൽ വന്നവരെ വെച്ച് ചെയ്യാന്നുള്ളതാണ്. ടോവിനോ ഒക്കെ അന്ന് 8 മണിക്ക് വന്ന് ഇരിപ്പുണ്ട്, രൂപേഷണ്ട്. ആരൊക്കെ വന്നോ അവരെ വെച്ച് ചെയ്യാന്നുള്ള മൂഡാണ് നമ്മളന്ന് പിടിച്ചത്. അപ്പൊ അത് ഒരു സക്സസ് ആയി, ആ പാട്ട് തന്നെ സക്സസ് ആയി. അതിൽ അഭിനയിച്ച പലരും ഇപ്പൊ ദുബായിലുണ്ട്. അതിലൊരു ആക്ട്രസ് വിളിച്ചു, ഞാൻ അതിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതൊരു, പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഡിഷൻ്റെ പല ഇതുകളും നമ്മൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്പർ വയ്ക്കുന്നു, മെയിൽ ID വയ്ക്കുന്നു, നമ്മുടെ കാര്യമല്ല, സാധാരണ എല്ലാ കോസ്റ്റ്യൂം കോളും നോക്കുക നമ്മൾ. പക്ഷെ 1000 പേര് ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ സ്ക്രൂട്ട് ചെയ്യും?
0: അല്ല, അതെനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ കാണുന്ന കാസ്റ്റിംഗ് കോൾസ് ഒക്കെ, നമ്മളിപ്പോൾ ഒരുപാട് മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കോൾസ് കാണുന്നുണ്ട്, ഇതൊക്കെ അട്ടർ ഫേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ?
1: അതാ, ഫേക്ക് എന്നല്ല, ജെനുവിൻ ആയിട്ടുള്ളതുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നതിന്റെ പ്രാക്ടിക്കൽ കാര്യമാണ്. അതായത് നമ്മൾ 1000-8000 പേര് അയക്കും, മസ്റ്റായിട്ട് അയക്കും. ഞാൻ പെരുന്നാളിൽ അങ്ങനെ ചിട്ടിട്ട് എൻ്റെ ഫോൺ ഹാങ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേര് അയച്ചവരെ നമ്മൾ എന്ത് ചെയ്യും? അതായത് അവിടെ കണ്ടുപിടിക്കാൻ പറ്റണ്ടേ?
0: തീർച്ചയായിട്ടും. അത് ഇപ്പം അറിയാമല്ലോ ടോം, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് നമ്മളെ 2000 പേരെ വിളിച്ച, 2000 പേർക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വിളിക്കാൻ വരുന്നത്.
1: അതെ അതെ.
0: അപ്പോൾ ഇങ്ങനെ ഒരു കോൾ വിളിക്കുന്നത് അതൊരു ഓപ്പൺ ഓഡീഷനാണ് വിളിക്കുന്നത്. അതിനകത്തൊരു ഒരു സ്ട്രീം ലൈനോ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫോ ഒന്നും തന്നെയില്ല. അപ്പോൾ ആ ഇത്രയും വരുന്ന ആൾക്കാർക്ക് അയക്കുന്ന ഒരു പ്രതീക്ഷയോടാണ് അയക്കുന്നത്.
1: അതെ അതെ.
0: അപ്പൊ
1: നമ്മളതിന് ഒരു സിസ്റ്റം മാറ്റി. നമ്മൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മെയിൽ വന്നാലും ചെക്ക് ചെയ്യാൻ, സ്ക്രൂട്ടിനി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു വെബ്സൈറ്റ്, അതിൽ രജിസ്റ്റർ ചെയ്യാം, ഫ്രീ രജിസ്ട്രേഷൻ, നോ മണിയോ ഒന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, കാരണം അവരുടെ ഡാറ്റ പോകരുത്. അപ്പോ fishmangotree.com എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വിനോദും നമ്മളൊക്കെ കൂടി, അതായത് നമ്മുടെ അരുൺചാലി ക്യാമറ ചെയ്യുന്ന അരുൺചാലി ഉണ്ട്, ഇതിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ട്രീയുടെ ഭാഗമായിട്ട് കുറെ സുഹൃത്തുക്കളുണ്ട്. ഷഹീൻ സിദ്ദിഖ് ഉണ്ട്, സിദ്ദിഖ് കേരളമുണ്ട്, പിന്നെ ഒരു ഡൊമിനിക് ദീപക് എന്ന് പറഞ്ഞ UKയിലുള്ള ഒരു PR, അങ്ങനെ പലരും കൂട്ടുകയാണ്. നമ്മളൊരു എനർജിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള,
0: അല്ലേ,
1: നമ്മുടെ എന്നുള്ള വെച്ചാൽ എല്ലാവരും വരട്ടെ ഈ മരത്തിന്റെ ഭാഗമാകാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് നമ്മളിങ്ങനെ ഇത് പറഞ്ഞൊരു ഒരു വെബ്സൈറ്റ് തുടങ്ങി. അതിൽ ഡാറ്റ എപ്പോഴും ഉണ്ട്, ഇനി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ സ്ക്രൂട്ടിനി ചെയ്യാം. 10 to 15 വയസ്സ് വരെ അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വരും.
0: ശരി,
1: അത് അതിനുള്ള സാങ്കേതിക ഇവിടെ ഉണ്ടല്ലോ, വെബ്സൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ അത് അവരുടെ കറക്റ്റ് ഡാറ്റ എത്ര കാലം വേണമെങ്കിലും അവിടെ ഉണ്ടായിരിക്കും, അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മൾ കൊണ്ടുവരികയാണ്.
0: ഗംഭീരം. അപ്പൊ എന്താണല്ലോ, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇവരുടെ പുതിയ കാസ്റ്റിംഗ് കോളിൽ പോകുന്നത്. എന്തായാലും ബാക്കി ഞാൻ പ്രേമലൂരിലേക്ക് വരുന്നുണ്ട്, പ്രേമലൂരിന്റെ വിശേഷങ്ങളും എനിക്ക് അറിയണം. പുതിയ സിനിമയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. അത് നമുക്ക് പറയാം. ഒരു ഷോർട്ട് ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക് കഴിയുമ്പോൾ ഓടി നമ്മൾ തിരിച്ചു വരുന്നതാണ്.
2: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ. മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
3: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
4: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
5: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
6: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
5: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
6: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
5: മാർക്കൻസേവ് മുഹേസിന അൽക്യുസേസ്.
6: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
5: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: പൊന്നോണം വിത്ത് മാർക്ക് ആൻഡ് സേവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
7: ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, traffic in the situation. Namakariyam, last working day aanu. Long weekend like a vonu. Appa endalum Sheikh Mohammed bin Zayed Road il athyasham nalla traffic situation avade kaanunnade. Adu pole enne Ali Theatre Old Road like varuvaanundengil avade oru bumper to bumper traffic situation. Sheikh Mohammed bin Zayed oru accident road report cheyittundu. Baaki Ajman Sharjah Road galokke thane almost free aayittu thaneyaanu kaanunnu. Sheikh Zayed Road വരാണെങ്കിൽ അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോർ ഷോർട്ട് സ്ട്രെച്ച് അവിടെയും ഒരു കൺജഷൻ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾ റോഡ്സ് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകാന്നാണ്. അപ്പൊ എന്തായാലും എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ, നമുക്ക് മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യാന്നാണ്. സോ നമ്മുടെ ടോക്കിലേക്ക് തന്നെ ബാക്കി പോകുന്നു. ടോമി മറ്റ് ഞാൻ വിനോദ്, ഇവിടെ രണ്ടുപേരും റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply.
4: നമ്മുടെ ഓൺലൈനിൽ ലൈവിൽ കാണുന്ന എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. സിനിമയുടെ ഭാഗമായ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാസ്റ്റിംഗ് കോൾ, നാളെ നടക്കാൻ പോകുന്ന കാസ്റ്റിംഗ് കോളിലേക്ക്, ഇത് എന്താ പറയുന്നത്, ചുമ്മാതെ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു ഇടനിലക്കാർ വന്ന് നടത്തുന്ന കാസ്റ്റിംഗ് കോൾ അല്ല, അതിന്റെ ഡയറക്ടറും അതിന്റെ ഡിസൈനറും ഒരുമിച്ച് നടത്തുന്ന കാസ്റ്റിംഗ് കോളാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്, രണ്ടുപേർക്കും നമസ്കാരം. ടോം ഇമ്മറ്റി ആൻഡ് വിനോദ് രവീന്ദ്രൻ, മെക്സിക്കന ഭാരത എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സിനിമ ടോമിന്റെ സൃഷ്ടിയാണ്. പ്രേമലു തുടങ്ങി ഒരുപാട് സിനിമ അതിനെ ഉൾപ്പെടെ അല്ലേ. അപ്പം എന്തായിരുന്നു പ്രേമലുവിൽ, എവിടെയാണ് നമ്മൾ നിർത്തിയത്? പ്രേമലുവിലെ വിശേഷങ്ങൾ പറയൂ.
5: പ്രേമലു തുടങ്ങുമ്പോ ഒരു ചെറിയ പടമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്.
4: ശരി,
5: പിന്നീട് അതിന്റെ എന്താ പറയാ, ലൊക്കേഷൻസ്, പിന്നെ ടീമാണ് അതില്.
4: ശരി ശരി,
5: പുള്ളിയായിരുന്നു എന്റെ മാസ്റ്റർ.
4: അല്ല, ഈ തുടങ്ങുമ്പോ ചെറിയ സിനിമയാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ പിന്നെ സെറ്റില് ഡേ ബൈ ഡേ കഴിയുമോറും ഇത് സൂപ്പർ ആണെന്ന്
5: തോന്നിയിട്ടുണ്ടായിരുന്നു.
4: എല്ലാം കൂടെ തോന്നി. അവസാനം ഈ അതിരൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിട്ട് അല്ലേ? ഫഹദിന്റെ പടം അതിരൻ, അത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്?
5: അതിനും അതേപോലെ നല്ല എക്സ്പീരിയൻസ്. കാര്യം 1964 കാലഘട്ടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് കാലഘട്ടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ചാലഞ്ച് ആയിരുന്നു.
4: എനിക്കൊരു 20-19 മറ്റുമല്ലായിരുന്നു. ശരി,
5: അപ്പോ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സിന് ഈ കാലഘട്ടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ചാലഞ്ച് ആയിട്ടുള്ള സംഭവം.
6: അപ്പൊ
4: അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രേമലും സുഷ്മദർശിനിയും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്ന രണ്ട് സിനിമകളായിരുന്നു അല്ലേ? ബിസി പ്രൊജക്ട്സ് ആയിരുന്നു.
5: സുഷ്മദർശിനി അതേപോലെ.
4: ശരി, ഓൾറൈറ്റ്. അപ്പം നമ്മള് കമ്മിങ് ടു അവർ കറന്റ് പ്രൊജക്ട്. അപ്പൊ ഇപ്പോ നമ്മള് യു എയിലേക്ക് വന്നേക്കുന്ന ഒരു കാസ്റ്റിംഗ് കോളിന് വേണ്ടിയിട്ടാണ് നാളെയാണ് നടക്കാനായിട്ട് പോകുന്നത്.
6: അതില് വിട്ടുപോയൊരു കാര്യം പറഞ്ഞു, ഗിരിഷേടിയുടെ പടപ്പ്
5: നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
6: അല്ല, ഗിരിഷേടിയിലെ പ്രേമലി ചെയ്ത
4: പറയാം. തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ടീം വർക്ക് ആണല്ലോ അല്ലെ? അതെപ്പോഴും ഒരു ഹാപ്പിയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുമുട്ടിയ സ്റ്റോറി പറയുന്നു, അതുപോലെ തന്നെ ഓരോരുത്തരുടെ സക്സസ് നിങ്ങൾ ഈ ഓരോരുത്തരും ആഘോഷിക്കുകയാണ്.
6: വലിയൊരു പോസിറ്റീവ് സംഭവമല്ലേ. നമ്മളിവിടെ ഫാർസിലെ ഓഫീസിൽ പോയിപ്പോ അവിടെ പ്രദീപ് ഇരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്. ഒരു പടം ഇടുമ്പോ ഉണ്ടാവുന്ന ടെൻഷൻസ് ആണ് റിലീസ് ആവുന്നത്.
4: ഞാനിപ്പോഴും കാണുന്നുണ്ടല്ലോ പടത്തിന്റെ സക്സസ് അറിയുന്നത്. നമ്മളൊരു പടം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അടുത്ത പടത്തിന് വേണ്ടി ക്യൂവിന് അവിടെ ടിക്കറ്റ് എടുക്കാൻ ആളുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇനി യു എയിലേക്ക് നടക്കാൻ പോകുന്ന പുതിയ സിനിമയുടെ ഓഡിഷൻ ആണ് നാളെ നടക്കാൻ പോകുന്നത്. എന്താണ് അതിന്റെ പശ്ചാത്തലം, എന്താണ് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ എല്ലാം തന്നെ ടോം തന്നെ പറഞ്ഞു.
6: ആക്ച്വലി അതൊരു ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു മലയാള സിനിമയായിട്ടല്ല നമ്മൾ കാണേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്തോ യു കെ മൂവി എന്നുള്ള രീതിയിലാണ്.
4: ശരി,
6: കാരണം ഒരു സ്കോട്ട്ലൻഡുകാരിയും ഇന്ത്യക്കാരുടെ ഫാമിലിയും തമ്മിലുള്ള ഒരു ഒരു ഒരു അത് റിലേറ്റ് ചെയ്തൊരു സംഭവമാണ്. അത് കഥ പറയാൻ
4: പറ്റില്ല. എന്താ പറയാ, പോസ്റ്ററിൽ എവിടെയോ ഒരു കുതിരേനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു.
6: ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പശ്ചാത്തലമായിട്ടുള്ള കുതിര സവാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി.
4: എന്തുകൊണ്ട് യു എ സെലക്ട് ചെയ്തു ഇതിനു വേണ്ടിയിട്ട്?
6: അല്ല, ഈ കഥ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ യു എല് എല്ലാം ഒരു ഒരു ബ്ലെൻഡാണ്,
1: മറ്റേ കോണ്ടിനെന്റൽ അല്ലേ, എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് കൾച്ചർ എന്ന് വരുന്നു ഇപ്പം ഞാൻ അല്ലേ. അപ്പം അത് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ദുബായാണ് അല്ലെ, വേൾഡിലെ ഏത് സ്പോട്ടിലാണ് ഇത്രയും രാജ്യക്കാർ ഒന്നിക്കുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റാസൽ കൈമയിൽ പോയപ്പോ അവിടെ കണ്ടാച്ചാ അൽമർജാനിൽ പോകുന്ന കാസിനോ. അപ്പൊ കാസിനോ ലക്ഷ്യം വെക്കുന്ന എനിക്കാണ് ജി സി സിയിലെ ഫസ്റ്റ് കാസിനോ ആയിരിക്കും അത്. അപ്പൊ അതിന് ചുറ്റും വന്നിരിക്കുന്ന കമ്പനികള്, ഇൻവെസ്റ്റ് ചെയ്തവര് ഒക്കെ എന്ന് പറയുന്നത് വേൾഡിലെ റഷ്യൻസ് ഉക്രൈനിയൻസ് ഒക്കെ അവിടെ ലാൻഡ് വാങ്ങി കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ സി ദുബായ് ഈസ് വെൽക്കമിങ്, യു എ ഈസ് വെൽക്കമിങ് ഓൾ ദ എല്ലാ രാജ്യത്തു നിന്നുള്ളവരെ വെൽക്കം ചെയ്യുന്നു, ഭയങ്കര ഇക്വാലിറ്റി രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ, ഒരു സ്വർഗലോകമാണ്.
4: നാളത്തെ നമ്മളെവിടെയാണ് ഓഡീഷൻ ഉള്ളത്, നമ്മളിപ്പോ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും ഇതിനെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രെയിം വെച്ച്?
1: നമ്മൾ സ്റ്റേബിൾ ഇതിൽ തന്നെയാണ്, അതായത് ട്രാം ബർഗർ കഫേ, അത് ഫ്രൂസിയൻ ഇക്വിസ്ട്രിയൻ അല്ലേ എന്തോ പേര്, ക്രിസ്ത്യൻ ക്ലബിലാണ് അത്, കവീജ അല്ലേ, കവനീച്ച് കവനീച്ച് പേരുകൾ വാങ്ങിച്ചത് ഞാൻ നോക്കിട്ട് പറയുന്നു,
4: കറക്റ്റ് പറഞ്ഞു. നമ്മുടെ അൽഖവനീജിലുള്ള ഒരു ക്ലബിലാണ്, അതായത് ഹോൾ സ്റ്റേബിളിലാണ് ഈ നാളത്തെ ഓഡീഷൻ നടക്കാനായിട്ട് പോകുന്നത്. എത്ര മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
1: അപ്പൊ ഇത് നടക്കുന്ന സ്ഥലം ഇതാണ്, ട്രാം ബർഗേഴ്സ് കഫേ,
4: ഓക്കെ,
1: ഫുറൂസിയ ഇക്വിസ്ട്രിയൻ ക്ലബ്, കവനീച്ച്.
4: ശരി,
1: അവിടെ നമ്മൾ രാവിലെ 10 o'clock ആണ് വെച്ചിരിക്കുന്നത്. 5 o'clock എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ് ടു പറഞ്ഞു, പക്ഷെ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് കുറച്ച് മിഡിൽ നമ്മളൊരു ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഈവനിങ്ങിലേക്ക് നീങ്ങാന്ന് വിചാരിക്കും, ബിക്കോസ് ഓഫ് ഹോട്ട് ആയിട്ടുള്ള ഇതായതുകൊണ്ട് നമുക്ക് എനിക്ക് കുറച്ച് ഈവനിങ്ങിലേക്ക് തള്ളാം. നമ്മൾ ആ ഡേറ്റ് ടൈം 5 വെച്ചെങ്കിലും നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കുറെ പേർക്ക് മുടക്ക് എന്ന് ലീവ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു അപ് ടു 7 o'clock വരെ 8 o'clock വരെ നമുക്ക്
4: ചെയ്യാം.
1: അതെല്ലാം ഒന്നുമില്ല, അതായത് എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ ഫിഷ് മാങ്കോട്രി .com രജിസ്റ്റർ കാര്യം ഇപ്പൊ പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഡയറക്റ്റ് കണ്ട് അവിടെ നമ്മളൊന്ന് ഡാറ്റ
4: എടുക്കണം, നേരിട്ട് കാണാം. അല്ല, ഇതിനകത്ത് ഫ്രീ രജിസ്ട്രേഷൻ അല്ലേ?
1: എല്ലാം ഫ്രീ ആണ്,
4: ഒന്നുമില്ല, ഫ്രീ തന്നെയാണ് അല്ലേ. ശരി, അപ്പൊ അവിടെ വരുന്നവർ നാളെ എന്തെങ്കിലും പ്രിപ്പയർ ആയിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ടോ, എന്താണ്?
1: അത് നമ്മൾ പറയില്ല, അത് അവരുടെ, അത് അത് അവരെങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
4: ശരി,
1: നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് അവർ പ്രിപ്പയർ ചെയ്തത് അത് പ്രിപ്പയർ ചെയ്ത് അതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്.
4: ശരി, ഓക്കെ, അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ്,
1: അതെന്താണെന്നുള്ള നമ്മള്, അത് ഇപ്പൊ നമ്മളൊരു എത്ര ഇത് എക്സാം അല്ലല്ലോ, ചോദ്യത്തിനുള്ള ഉത്തരം പറയില്ല, കാരണം ഉത്തരങ്ങൾ അത് വേറെയാണല്ലോ നമ്മള്.
4: ശരി, അപ്പൊ എന്താണേലും നമുക്ക് ഒരു പുതിയതായിട്ടൊരു അഭിനയം എന്ന് പറയുന്ന ആഗ്രഹമുള്ള ഒരാള് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാസം, നമുക്ക് പ്രവാസികളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇതൊക്കെ ആഗ്രഹമുണ്ടാവും, എല്ലാ മലയാളികൾക്കും ഒരു സിനിമാനാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടാണ് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവാസിയാണ്. പക്ഷെ അവിടേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം കൊണ്ടുവന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ
1: കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ മസ്കറ്റിൽ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
4: ഓ ശരി,
1: ഞാൻ എസ് എച്ച് ഒരു 5 years ടീച്ചർ ആയിരുന്നു.
4: ഓ ശരി,
1: ഒരു തൃശ്ശൂർ ഒരു വിമൻസ് കോളേജിൽ 2 years കോളേജിൽ എക്സ്ട്രാ ആയിട്ട് വർക്ക്
4: ചെയ്തു.
1: ദെൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, പ്രവാസികളെ ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തില് മസ്കറ്റിലെ മുളദ്ധ ഇന്ത്യൻ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സി ദേ ആർ പാഷൻ, സിനിമയെ പറ്റി ഇത്രയും ആഗ്രഹിച്ച്, പക്ഷെ ഞാൻ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ അത്രയും പോലും ഇത്ര കൺസിഡർ ചെയ്തില്ലല്ലോ എന്നാലോചിച്ച് എനിക്ക് വിഷമം തോന്നി. അതായത് അത്രയും പാഷനേറ്റാണ് ഇവിടുത്തെ ആൾക്കാർ സിനിമയെ പറ്റിയിട്ട്. ഞാനൊന്നും അത്ര പാഷനേറ്റ് അല്ല ആക്ച്വലി, നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിച്ച് അതിലൂടെ വന്നിട്ടുള്ള ടെക്നോളജി ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ 24 frames എങ്ങനെ സിനിമയാവുന്നു, സൗണ്ട് ട്രാക്ക്, ഇത്തരം ടെക്നിക്കലിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവർ കഥയും കഥാപാത്രങ്ങളെയും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഓരോ ഡയറക്ടേഴ്സ് ചെയ്ത പടങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞാൻ ആഗ്രഹമായിപ്പോയി, നമുക്ക് എന്തുകൊണ്ട് നാട്ടിൽ പോയി സിനിമ ചെയ്തുകൂടാ,
4: അങ്ങനെയായിരുന്നു സ്പാർക്ക് ഉണ്ടാവുന്നത്.
1: സ്പാർക്ക് ഉണ്ടാവുന്നു. അപ്പൊ ഉടനടി ഞാൻ ജോലി വിട്ട് നേരെ നാട്ടിൽ പോയി. നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ അതിനോട് വിലയില്ല. അപ്പൊ ഞാൻ ഒരു ഒരു സ്റ്റോറി എന്താ വെച്ച് കഴിഞ്ഞാൽ, സത്യനന്ദൻ സാറിന്റെ ഒരു പടം നടക്കുകയാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് മറ്റൊരു. ഞാൻ അവരോട് പറഞ്ഞ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുക, അപ്പോ ഞാൻ പറഞ്ഞു സത്യേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, നീ പോടാ അവിടെ തള്ളാതെ പോയി കിടക്കാന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പോയിട്ട് ശരിക്കും സത്യൻ സാറിൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ചാൻസ് ചോദിക്കാൻ വേണ്ടി
4: പോയിട്ടുണ്ട്.
1: അവന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അധ്യാപകൻ. അപ്പം അവനെ കണ്ട് പറയും നീ നടൻ്റെ ലുക്ക് ഉണ്ടെന്ന് ടീച്ചർമാരൊക്കെ പറയുമ്പോൾ ഇതിനൊരു അപ്പം പറയും ഞാൻ സത്യേട്ടൻ്റെ പടത്തിന് കിട്ടിയിട്ടുണ്ട്, കമൽ സാറിൻ്റെ പടം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഒരു പ്രാവശ്യം അവൻ്റെ ഓഫീസിൽ എൻ്റെ ചോദിച്ചു നീ സത്യത്തിൽ സത്യേട്ടനെ കണ്ടിട്ടുണ്ട് ചോദിച്ചു. ഇല്ല ഞാൻ ഇവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അത് നിനക്ക് എന്തുകൊണ്ട് ചോദിച്ചൂടാ ചാൻസ്, നിനക്ക് ഇത്രയും പാഷൻ അല്ല എങ്ങനെ ചോദിക്കുക ടോമേ, ഭയങ്കര ഇതാണ്, നീ ഇപ്പം തന്നെ വിളിക്കുക വിളിക്കുകയെ പറഞ്ഞു. അപ്പം തന്നെ വിളിച്ച് ആളെവിടെയെന്ന് പറഞ്ഞു, വണ്ടി കയറാ പറഞ്ഞു, എൻ്റെ ബൈക്ക് കയറി നേരെ അന്തിക്കാട് പോയി സത്യേട്ടൻ്റെ വീട്ടിൽ നടയിലകത്തിരുന്ന് ഇവന് ചാൻസ് വാങ്ങി കൊടുത്തവരാണ് ഞാൻ. അദ്ദേഹം പിന്നെ ആ സെറ്റിൻ്റെ അവിടേക്ക് പോയേയില്ല. പ്രസാദ് പറഞ്ഞു അത് മീഡിയ പേഴ്സണല്ല, മീഡിയ ഒക്കെ പഠിച്ചു വന്ന അധ്യാപകനാ. ഇനി ഞാൻ പറഞ്ഞു അടുത്ത പടത്തിന്റെ അവിടേക്ക് വരൂ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് കൈ കൊടുത്ത് വിട്ടിട്ട് അടുത്ത പടം നടക്കുമ്പോ ഞാൻ വിളിച്ചപ്പോ പറയാണ് ടോമി എങ്ങനെ പോവാ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മസ്കറ്റിലെ ഈ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ തള്ളലാന്ന് പറഞ്ഞു. എന്നെ അവിടെ സത്യത്തിൽ എന്നെ തല്ലിയില്ല എന്നുള്ളൂ. അത്രയും വർഷമായി
4: പോയിരിക്കും.
1: അതിന് ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ മെക്സിക്കന ഭാരതരെ കലിപ്പ് സോങ് ആ പ്രൊമോ ഞാൻ ലാലേട്ടനെ കാണിക്കാൻ വേണ്ടി കോഴിക്കോട് പോവാ. അപ്പൊ കോഴിക്കോട് പോണ വഴിക്ക് ഞാൻ ഇന്ത്യൻ ഓഫീസിൽ ഇറങ്ങി
4: തൃശ്ശൂർ.
1: അപ്പൊ അവിടെ സത്യത്തിനെന്തിക്കാട് നിൽക്കും. അപ്പോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, ഇങ്ങനെ പ്രൊമോ എവിടെയാ പ്രൊമോ നോക്കട്ടെ എന്ന് ഞാൻ ലാപ്ടോപ്പിൽ കാണിക്കുന്നു. അപ്പൊ അതിന്റെ അവസാനം എഴുതിയിട്ടുണ്ട് അടി ആരോഗ്യത്തിന് ഹാനികരെന്ന്. അപ്പൊ ഞാൻ അന്നേ പ്രൊഡക്ട് ചെയ്ത സാധനമാണ്, അന്ന് പകോലി മാത്രം ഉണ്ടായിരുന്നു, എല്ലാ ആരോഗ്യത്തിനും ഹാനികരല്ലോ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് ഒരു ആക്ഷേപമായിട്ട് എഴുതിയാണ് അതിന്റെ ഒരു അടിയില് ടോവിന് ഇങ്ങനെ കൊടി അടി കിട്ടിയിട്ട് ഇങ്ങനെ കൊടി തിരിക്കുന്ന ഇങ്ങനെ എഴുതി. അപ്പോ സത്യേട്ടൻ വിചാരിച്ചു ഇപ്പൊ സെൻസറിൽ അങ്ങനെയുണ്ടോ ചോദിച്ച്, ശരിക്കും ഇപ്പൊ അങ്ങനെയുണ്ടോ. അടി അങ്ങനെ ഒരു രസകരമായ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് എന്റെ രണ്ടാമത്തെ പടത്തിന് തിരികൊളുത്താൻ സത്യൻ നന്ദികൾ സാറാണ് വന്നത്. അതിന് എന്തുകൊണ്ടോ
4: ഇതൊരു വലിയൊരു ജേണി ആണ്. അപ്പൊ എന്താണേലും ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഇങ്ങനെ സമയം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണേലും താങ്ക് യു സോ മച്ച് ടോം, ആൻഡ് പോലെ തന്നെ വിനോദ്. നാളെ നടക്കാൻ പോകുന്ന ഓഡീഷനിൽ എന്താണേലും എല്ലാവരും പങ്കെടുക്കുക, നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എന്താണ് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്?
1: അപ്പൊ എല്ലാവരോടും ഇപ്പൊ അഭിനയ ഇത് പ്രവാസികളാണെങ്കിലും എനിക്ക് പറയാനുള്ളത് പാഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചു കാലം ഞാൻ നമ്മൾ പ്രവാസി, പാഷന്റെ പിന്നാലെ പോകണം.
4: തീർച്ചയായിട്ടും
1: ജോലി വിത്ത് ജോലി നമുക്ക് പോകാലോ, ഒന്നും മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, പാരലലി നമുക്ക് ചെയ്യാം. നിങ്ങൾ അത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഏതിലാണ്, അത് എന്നോടൊരു വൈദികം പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഞാൻ ഇത് ടീച്ചിങ് മാറ്റി വെച്ചിട്ട് ഞാൻ സിനിമയിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോ നീ എന്തിനാണ് അത് മാറ്റി വെച്ച് അതിലേക്ക് പോകുന്നത്, രണ്ടും പാരലലി കൊണ്ടുപോവാ, ഏതിലാണ് കൂടുതൽ നീ എൻഗേജ്ഡ് ആവുന്നത് അത് ഫോളോ ചെയ്യാം. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി, കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് മാത്രമല്ല വാശിയായി, അതിൽ കൂടുതൽ എൻഗേജ്ഡ് ആവണം എന്നുള്ള രീതിയിൽ വർക്കിൽ
4: കൂട്ടാവും.
1: അപ്പൊ അത് നമുക്ക് റിലീഫാണ്. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്നു, ആക്ച്വലി അക്ഷയ് ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കുതിരയുടെ പടമുള്ള ഇതിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട്.
4: ഇത് വിനിഞ്ഞാന്ന് ഞാൻ ഇതേ സെയിം ഷർട്ടാണ് ഇട്ടത്, അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എടുക്കേണ്ട ഓടി ഇതിട്ടിട്ട് വന്നത് ഞാൻ ഓർത്ത്. അല്ല അങ്ങനെ ഒരുപാട് എന്റെ കുതിരയുണ്ട്, കുറെ ഇടത് കുതിരയുടെ
1: അതെ ഒരുപാട് കുതിരയുണ്ട് ഇതാണ്. അപ്പൊ അത് പാരലലി കൊണ്ടുപോകാം
4: തീർച്ചയായിട്ടും.
1: കൂടുതൽ എൻഗേജ്ഡ് ആവുന്നു
4: തീർച്ചയായിട്ടും. പക്ഷെ എന്തായാലും നാളെ വരുന്ന ഓഡീഷനിൽ എനിക്ക് ഒരുപാട് പേർക്ക് അതിനകത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ. അപ്പൊ എന്താണേലും വലിയൊരു സംഭവമായിട്ട് നല്ലൊരു ഗ്രേറ്റ് യു എയിൽ ചിത്രീകരിക്കാൻ പോകുന്ന ഒരു സിനിമയോടായി മാറട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഹോം 92.2 എഫ്എമ്മിന്റെ എല്ലാവിധ വിശ്വാസം എന്റെ വിശ്വാസം
1: സിനിമയുടെ പേര് സെവൻ സീസൺ
4: ബിയോണ്ട്
1: സെവൻ സീസൺ ഉണ്ട്.
4: ഓക്കെ,
1: ഞാനിപ്പോ സെവൻ സീസൺ സിമ്പിളി പറയാൻ വേണ്ടിയിട്ടാണ്.
4: ശരി,
1: ഏഴാം കടലിനക്കരെ അല്ലെ, അങ്ങനെയല്ല,
4: ഓൾറൈറ്റ്. അപ്പം നമ്മളെ അൽ ഖവനേജിലുള്ള നമ്മുടെ സ്റ്റേബിളിലാണ്. അപ്പം ടോമിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ പോസ്റ്ററും കാര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ
1: ഇട്ടിട്ടുണ്ടോ?
4: അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പൊ താങ്ക് യു സോ മച്ച് ടോം ആൻഡ് വിനോദ്. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Edmund.
5: Sand Dunes with Akshay. Brought to you by Lulu. Onam ivadeyanu.
6: You're listening to Home 92.2 FM. Home is a feeling.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
4: 055-666-5859. Home 92.2 FM. Home is a feeling.
7: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
8: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
9: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
10: Desert of Sand Dunes brought to you by Lulu. ഓണം ഇവിടെയാണ്.
0: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിന്നൽ പ്രളയത്തിൽ വിറച്ച നേപ്പാൾ, മരണസംഖ്യ 200-നടുത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 200-ഓളം പേർക്ക് ഇതിനകം ജീവൻ നഷ്ടമായി. നേപ്പാൾ പ്രളയ ദുരന്തം 300-ഓളം ഇന്ത്യക്കാരെ കാണാനില്ല. 48 മലയാളികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 18 പേരുമായി ബന്ധുക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനിടെ കൊച്ചിയിലെ ഏജൻസി വഴി പോയ 36 സംഘം സുരക്ഷിതരായി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വാർത്താവിനിമയ സംവിധാനം തകർന്നതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് വിവരമില്ല. ഈശ ഫൌണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചാണ് ഇതുവരെ വിവരം ലഭിക്കാത്തത്. കൈലാസ മാനസരോവർ യാത്ര കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടക സംഘത്തെയാണ് കാണാതായത്. ഇവർ ഇമിഗ്രേഷൻ ഓഫീസിൽ ആയിരുന്നപ്പോഴാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നും ഇമിഗ്രേഷൻ ഓഫീസർ പ്രളയത്തിൽ മുങ്ങിയെന്നും സദ്ഗുരു അറിയിച്ചു. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 2015 ഭൂകമ്പത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായും തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800-ലധികം പേരെ കാണാതായെന്ന് നേപ്പാളിലെ റിപ്പോർട്ടുകൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 466 പേർ വിനോദസഞ്ചാരികൾ. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. നേപ്പാളിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായതെന്ന് USGS വ്യക്തമാക്കുന്നു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുകയാണ്. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, ഖുഷിനഗർ ജില്ലകളിൽ അതീവ ജാഗ്രത. ബീഹാറിൽ 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയ ഇടങ്ങളിലായി 9 NDRF സംഘത്തെ വിന്യസിച്ചു. നേപ്പാളിൽ വൻ രക്ഷാദൌത്യത്തിന് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്തെത്തി. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി X-ൽ കുറിച്ചു. ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിടികിട്ടപ്പുള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയായെങ്കിലും വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന വാഗ്ദാനത്തിൽ ഉറച്ചുനിൽക്കുന്നു കേരള സർക്കാർ. നിയമപരമായി ഹൈക്കോടതിയുടെ എതിർപ്പില്ലാതെ നടപ്പാക്കാൻ സാധിക്കുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് സിപിഐ മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ സിപിഐയുടെ വലിപ്പത്തെ ചോദ്യം ചെയ്ത് സിപിഎം നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സിപിഐക്ക് ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ ബിജെപി സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൌമാരക്കാരിൽ ആസക്തിയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ മെറ്റ വൻ നഷ്ടപരിഹാരം നൽകണം. US വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, ഏതാണ്ട് 1.71 ലക്ഷം കോടി രൂപ നൽകാൻ തയ്യാറെന്ന് മെറ്റ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാൻ പരമോന്നത നേതാവ് മൂത്തബ ഖാംനയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മൂത്തബ ഖാംനയിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മൂത്തബ ഖാംനയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അധികം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മൂത്തബ ഖാംനയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അടുത്ത വാർത്ത 12 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 32%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya. Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അവിട്ടം ദിനാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഈ അവിട്ടം ദിന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓഗസ്റ്റ് 27-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്കിന്ന് വീക്കെൻഡാണ് അല്ലേ. ഓക്കെ, നാളെ മുതൽ പിന്നെ ഇനി ഇന്നിപ്പോൾ വീക്കെൻഡ് വരുമ്പോൾ നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞാലും 3 ദിവസം നമുക്ക് അവധിയാണ്. എന്തായാലും തിരുവോണവും അവിട്ടവും ഒക്കെ ആയിട്ട് ആഘോഷങ്ങളുടെ നിറവിലാണ്. നാളെ ചതയമാണ്. എന്തായാലും ഇന്ന് ഓണത്തിന്റെ 3-ാം നാളായിട്ടുള്ള അവിട്ടം. അപ്പോൾ പ്രവാസ ലോകത്തെ സംബന്ധിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനനുഭവപ്പെടുന്ന ഒരു ആ ഒരു പ്രത്യേക സുഖമില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇന്നത്തെ ഡേ എങ്ങനെയാ കംപ്ലീറ്റ് ആവുക അല്ലേ. അപ്പൊ മരുഭൂമിയെ മാവേലി നാടാക്കിയവരാണ് നമ്മൾ പ്രവാസികളെന്ന് പറയാം. അപ്പൊ നമ്മുടെ സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് ആയിരക്കണക്കിന് മൈലുകൾക്ക് അകലെയാണെങ്കിൽ ഓണം വരുമ്പോൾ ഈ മരുഭൂമിയിലെ ഓരോ മലയാളി മനസ്സിലും പൂത്തുലയുന്നത് എന്താ, ആ ഉള്ളു തൊടുന്ന ഓർമ്മകളുടെ വലിയൊരു പൂക്കളം തന്നെയാണ്. ഇന്നലത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഓണം വീടുകളിൽ ആഘോഷിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നവരാണ് അല്ലേ. പലപ്പോഴും ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ ആയിരിക്കും ഓണം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർക്കുന്നില്ല, നിങ്ങളൊന്ന് പറയണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ചയായിരുന്നു, ആയിരുന്നോ വെള്ളിയാഴ്ചയോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു. എനിവേ, എന്തായാലും ഇപ്രാവശ്യം ഓഫീസുകളിൽ നിരവധി ഓണപരിപാടികളും അതുപോലെ നമ്മൾ പുറത്ത് നോക്കുക ട്രാഫിക്കിലും, സോറി, നമ്മൾ ബസ്സിലും ട്രെയിനിലും അങ്ങനെ പുറത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇന്നലെ, ഇപ്പം ഞാൻ താമസിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി, കൂടുതൽ ആൾക്കാരും മുണ്ടും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു ഇന്നലെ എല്ലാവരെയും കാണാൻ. ഇന്നലെ ശരിക്കും ഞാനൊരു ടാക്സിയിൽ കയറി യാത്ര ചെയ്ത് എൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഈ പറഞ്ഞ പോലെ നല്ല സെറ്റുമുണ്ടും അല്ലെങ്കിൽ മുണ്ടോ കൊടുത്ത് അവർ ആ മലയാളിത്തം ഉള്ള ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഡ്രൈവർ എന്നോട് ചോദിച്ചു, ഇതെന്താ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, എല്ലാവരും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തായാലും ശരി, ഗൾഫ് ജീവിതത്തിലെ ഓണത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക മണവും രുചിയും ഗൃഹാതുരത്വം ഒക്കെ ഉണ്ടല്ലേ. പണ്ട് നാട്ടിൽ തുമ്പപ്പൂവും തെച്ചിയും നന്ദ്യാറോട്ടും ഒക്കെ പറിച്ച് പൂക്കളമിട്ട ഓർമ്മകളില്ലേ നമ്മുടെ വീട്ടുകാരിലൂടെ. പ്രത്യേകിച്ച് എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ഓണക്കോടി വാങ്ങിയ ആ ഒരു എന്താ ഒരു ആവേശമില്ലേ. അപ്പം പിന്നെ നമ്മുടെ അമ്മ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആ പായസത്തിൻ്റെ മണം പറഞ്ഞപ്പോൾ തന്നെ വായിൽ വെള്ളം ഓടുന്നു. ഇതൊക്കെയാണ് ഇന്നും പ്രവാസികളുടെ മനസ്സിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മരുഭൂമിയിലും നമ്മൾ മലയാളത്തും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ലേബർ ക്യാമ്പുകൾ മുതൽ വലിയ ആഡംബര വില്ലകളിൽ വരെ ഒന്നിച്ചിരുന്ന് സദ്യയുണ്ടെന്ന, ഓണപ്പാട്ടുകൾ പാടുന്ന, കളിചിരികൾ പങ്കുവയ്ക്കുന്ന പ്രവാസി മലയാളികൾ ഈ നാടിനെ ശരിക്കും മാവേലി നാടാക്കി മാറ്റുകയാണ് അല്ലേ. അപ്പോൾ ജോലി തിരക്കുകൾക്കിടയിലും മാറ്റിവെക്കുന്ന ഈ കുറച്ച് നിമിഷങ്ങളാണ് നമ്മുടെ ഒക്കെ ഒരു എനർജി ബൂസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ ഏത് രാജ്യക്കാരായിക്കോട്ടെ, അവർക്ക് സദ്യയും പായസവും ഒക്കെ വിളമ്പി ഓണത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന പ്രവാസിയുടെ ആ വലിയ മനസ്സ്, അതാണ് ശരിക്കുള്ള ഓണം സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നാടിനോടുള്ള ഇഷ്ടവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ പ്രവാസ ലോകത്തും നമ്മൾ ഓണം കെങ്കേമമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ വർഷത്തെ പ്രവാസി ഓണാഘോഷ വിശേഷങ്ങളും അല്ലെങ്കിൽ നാടിനെ കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ എനിക്ക് മെസ്സേജ് അയക്കണം. 0585829220 എന്ന നമ്പറിലേക്ക്. ഇന്നലത്തെ തിരുവോണം എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിച്ചത്? വീട്ടിൽ സദ്യ കൂടിയിട്ടാണോ, അതോ ഓഫീസിലായിരുന്നോ, അതോ ഇത് രണ്ടും പറ്റിയില്ല മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണോ? വിശേഷങ്ങളൊക്കെ പറയും. നിങ്ങളുടെ വിശേഷം കേൾക്കാനായിട്ട് ഞാനിവിടെ റെഡിയാണ്. അപ്പോൾ ഓണാഘോഷങ്ങൾ തുടരട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കും വിശേഷങ്ങൾക്കും ഒപ്പം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM തുടരുകയാണ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Amore, enda idu? Ee vandide AC adichu poyalla.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ, വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
4: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൾറാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
0: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം. ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
5: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
6: അതെന്താ
5: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
0: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

is a feeling. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽബഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
0: Onna onam veetil, randa onam officeil. അപ്പോ മൂന്നാം ഓണമോ?
7: മൂന്നാം ഓണം മാർക്കൻസീവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
0: മാർക്കൻസീവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
7: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
0: മാർക്കൻസീവ് മുഹേസിന അൽക്യുസേസ്.
7: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
0: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസീവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
8: പൊന്നോണം വിത്ത് മാർക്കൻസീവ് ആൻഡ് ഹോം 92.2 FM, എനർജൈസ്ഡ് ബൈ RV എന്റർടൈൻമെന്റ്സ്.
9: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
10: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
11: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാബായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
10: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
11: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
12: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ LED യുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിന്നൽ പ്രളയത്തിൽ വിറച്ച നേപ്പാൾ, മരണസംഖ്യ 200-നടുത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 200-ഓളം പേർക്ക് ഇതിനകം ജീവൻ നഷ്ടമായി. നേപ്പാൾ പ്രളയ ദുരന്തം 300-ഓളം ഇന്ത്യക്കാരെ കാണാനില്ല. 48 മലയാളികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 18 പേരുമായി ബന്ധുക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനിടെ കൊച്ചിയിലെ ഏജൻസി വഴി പോയ 36 സംഘം സുരക്ഷിതരായി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വാർത്താവിനിമയ സംവിധാനം തകർന്നതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് വിവരമില്ല. ഈശ ഫൌണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചാണ് ഇതുവരെ വിവരം ലഭിക്കാത്തത്. കൈലാസ മാനസരോവർ യാത്ര കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടക സംഘത്തെയാണ് കാണാതായത്. ഇവർ ഇമിഗ്രേഷൻ ഓഫീസിൽ ആയിരുന്നപ്പോഴാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നും ഇമിഗ്രേഷൻ ഓഫീസർ പ്രളയത്തിൽ മുങ്ങിയെന്നും സദ്ഗുരു അറിയിച്ചു. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 2015 ഭൂകമ്പത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായും തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800-ലധികം പേരെ കാണാതായെന്ന് നേപ്പാളിലെ റിപ്പോർട്ടുകൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 466 പേർ വിനോദസഞ്ചാരികൾ. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. നേപ്പാളിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായതെന്ന് USGS വ്യക്തമാക്കുന്നു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുകയാണ്. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, ഖുഷിനഗർ ജില്ലകളിൽ അതീവ ജാഗ്രത. ബീഹാറിൽ 5,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയ ഇടങ്ങളിലായി 9 NDRF സംഘത്തെ വിന്യസിച്ചു. നേപ്പാളിൽ വൻ രക്ഷാദൌത്യത്തിന് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്തെത്തി. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അറിയിച്ചു. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി S.ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിടികിട്ടപ്പുള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയായെങ്കിലും വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന വാഗ്ദാനത്തിൽ ഉറച്ചുനിൽക്കുന്നു കേരള സർക്കാർ. നിയമപരമായി ഹൈക്കോടതിയുടെ എതിർപ്പില്ലാതെ നടപ്പാക്കാൻ സാധിക്കുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM CPI തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPIയുടെ വലുപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPIക്ക് ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൌമാരക്കാരിൽ ആസക്തിയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ മെറ്റ വൻ നഷ്ടപരിഹാരം നൽകണം. US വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, ഏതാണ്ട് 1.71 ലക്ഷം കോടി രൂപ നൽകാൻ തയ്യാറെന്ന് മെറ്റ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാൻ പരമോന്നത നേതാവ് മുഹ്തബ ഖാംനയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുഹ്തബ ഖാംനയിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുഹ്തബ ഖാംനയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മുഹ്തബ ഖാംനയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. വിശദവാർത്ത ഒരു മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Mid Morning with Nitya. Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് എത്ര പെട്ടെന്നാണ് കടന്നു വന്നത് അല്ലേ. എന്തായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ചേരുമ്പോൾ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാർജയിലെ ഏറെ പ്രിയപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഖോർഫക്കാനെ കുറിച്ചാണ്. യുഎയിൽ താമസിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു വീക്കെൻഡ് ഗെറ്റ്വേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖോർഫക്കാൻ എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും ഖോർഫക്കാൻ എന്ന് പറഞ്ഞാലേ ഏത് എമിറേറ്റിന്റെ അണ്ടറിലാണെന്ന് ഭയങ്കര ഡൗട്ടാണേ. ഷാർജയാണോ? എന്റെ മനസ്സിൽ എപ്പോഴും ഉമ്മൽ ഖോയിൻ ആയിരുന്നേ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ പോയതാണ്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതിയോ? കൃത്യമായിട്ട് പറയണമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കെൻഡ് ഗെറ്റ് വേ സ്പോട്ട് തന്നെയാണ് ഖോർഫക്കാൻ എന്ന് പറയുന്നത്. കടലും മലനിരകളും അവിടുത്തെ കോട്ടകളും ഒക്കെ ഒത്തുചേരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തീരപ്രദേശത്ത് ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു വികസന മുന്നേറ്റത്തിന് തുടക്കമായിരിക്കുകയാണ് കേട്ടോ. അതായത് ഖോർഫക്കാനെ 4 പുതിയ ജില്ലകളായി വിഭജിച്ചുകൊണ്ട് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായിട്ടുള്ള ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഈ മേഖലയുടെ കൂടുതൽ വികസനവും അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഭരണപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖോർഫക്കാനിന്റെ സ്വാഭാവികമായിട്ടുള്ള ഭംഗിയും അതിന്റെ ഹിസ്റ്റോറിക്കൽ പരമായി ചരിത്രപരമായിട്ടുള്ള പ്രകൃതി രമണീയതയും ഒട്ടും ചോർന്നു പോവാതെ അവിടുത്തെ ടൂറിസത്തിനും അവിടുത്തെ താമസ സൗകര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരുന്ന ഈ പുതിയ വിഭജനവും വികസന പദ്ധതികളും കൊണ്ടുവരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഫസ്റ്റ് ഓഫ് ഓൾ, 4 distinct districts, 4 ജില്ലകളായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഖോർഫക്കാന്റെ ഓരോ ഭാഗത്തിന്റെയും സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് 4 പ്രത്യേക ജില്ലകളാക്കി മാറ്റുമ്പോൾ പ്രാദേശിക സേവനങ്ങൾ കൂടുതലും വേഗത്തിലും അവിടെ കാര്യക്ഷമമായിട്ടും ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു 4 ജില്ലകളായി തിരിച്ചിരിക്കുന്നത്. ഇനി അവിടുത്തെ ടൂറിസം ആൻഡ് ഹെറിറ്റേജ് ബൂസ്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കടൽത്തീര മേഖലകളായിക്കോട്ടെ, ചരിത്ര പ്രസിദ്ധമായ പൈതൃക കേന്ദ്രങ്ങളായിക്കോട്ടെ, സുഹൈല മേഖല തുടങ്ങിയവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ടൂറിസം സാധ്യതകൾ അവർ വർദ്ധിപ്പിക്കുകയാണ്. ഇനി മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ റെസിഡൻഷ്യൽ ഏരിയകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, ആധുനിക ഗതാഗത സൗകര്യങ്ങൾ, ഹൈവേ കണക്ടിവിറ്റി, ഇതെല്ലാം ഈ പുതിയ വികസന പ്ലാനിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ പോവുകയാണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. പ്രകൃതിദത്തമായ മലനിരകൾക്കും ബീച്ചുകൾക്കും യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനി ഖോർഫക്കാനിലെ പ്രസിദ്ധമായിട്ടുള്ള ആംഫി തിയേറ്റർ, നമ്മൾ കഴിഞ്ഞ ഈദുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവധിക്ക് പറഞ്ഞിരുന്നില്ലേ ആംഫി തിയേറ്ററിനെ കുറിച്ച്. ആംഫി തിയേറ്റർ, റഫീസ ഡാം, ക്ലൗഡ് ലൗഞ്ച്, ഇതൊക്കെ കാണാൻ പോകുന്ന നമ്മളെല്ലാവർക്കും ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾക്കും ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ലോകോത്തര സൗകര്യങ്ങൾ ഇവിടെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവയുടെ ടൂറിസം മേഖലയ്ക്ക് തന്നെ വൻ കുതിച്ചേട്ട് നൽകുന്നതാണ് ഷാർജ ഭരണാധികാരിയുടെ ഈ ദീർഘവീക്ഷണമുള്ള തീരുമാനം എന്ന് മനസ്സിലായില്ലേ. അപ്പം നിങ്ങളിൽ എത്ര പേര് ഈ അടുത്ത കാലത്തെങ്ങാനും ഖോർഫക്കാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈവും ബീച്ചും മൗണ്ടൻസും ഒക്കെ ആസ്വദിച്ച അനുഭവങ്ങളൊക്കെ വേണമെങ്കിൽ പങ്കുവെക്കാം, അറ്റ്ലീസ്റ്റ് പങ്കുവെക്കാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിലും അതുവഴി പോയിരുന്നു എന്നോ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെന്നോ ഇനി പോകാൻ പ്ലാൻ ഉണ്ടെന്നോ ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൌ 0582920 എന്ന നമ്പറിലേക്ക്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച്
5: 855-9-055-666-5859. Home 92.2 FM. Home is a feeling.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബർഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: യെസ് ഗായ്സ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാനൊരു ചെറിയ മീറ്റിംഗിലായി പോയതുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന സമയം തെറ്റിപ്പോയി. യെസ് ഓക്കേ, ഞാനേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മളൊക്കെ എന്ത് യാത്രകളിൽ വഴി കണ്ടെത്താൻ ആശ്രയിക്കുന്ന ഗൂഗിൾ മാപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറും ഒരു നാവിഗേഷൻ ആപ്പ് മാത്രമല്ല, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അതിൽ പുതിയ ജെമിനി AI അസിസ്റ്റന്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു പേഴ്സണൽ ഗൈഡ് പോലെ നമ്മുടെ യാത്രയിലെ എല്ലാ സംശയങ്ങൾക്കും ഇനി ഈ ഗൂഗിൾ മാപ്പ് മറുപടി നൽകുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു പുതിയ AI അപ്ഗ്രേഡ് വഴി കിട്ടുന്ന പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് യാത്രക്കിടയിൽ ഇപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ലോങ് ട്രിപ്പ് ആയിക്കോട്ടെ, അപ്പം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആസ്ക് മാപ്സ് ഫീച്ചറിലൂടെ മികച്ച ഹോട്ടൽസും നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷസും നിമിഷ നേരം കൊണ്ട് കണ്ടെത്താം എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഈസി ഹോട്ടൽ ബുക്കിംഗ്. അതായത് നമുക്ക് താമസിക്കാൻ ഒരു ഇടം വേണമെന്നുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റിയ മികച്ച ഹോട്ടൽസും റൂമുകളും ഇനി നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി നേരിട്ട് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ സ്മാർട്ട് ട്രാവൽ പ്ലാനിംഗ് ഉണ്ട്. നിങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള മികച്ച ടൂറിസ്റ്റ് സ്പോട്ടുകൾ അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുഴുവൻ ട്രാവൽ എന്താ പറയുക, മീൻസ് ട്രാവൽ ഡീറ്റെയിൽസും തയ്യാറാക്കാൻ അല്ലെങ്കിൽ ട്രാവൽ പ്ലാനുകളും തയ്യാറാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇൻസ്റ്റന്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് ലോക്കൽ സപ്പോർട്ട്. ഇപ്പം നമ്മൾ യാത്ര പോകുന്ന, ഇപ്പം നമ്മൾ യാത്രയിലാണ് അങ്ങനെ തന്നെ വിചാരിച്ചുള്ളൂ, അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും ഒരു തകരാറ് പറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി, അടുത്തുള്ള വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ പെട്രോൾ പമ്പോ ഇവൻസോ ഇനി ടിക്കറ്റ് ബുക്കിംഗ് ഇതെല്ലാം ഓരോ ക്വയറിയിൽ നിങ്ങളുടെ മുന്നിലെത്തും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്വീകാര്യം അല്ലെങ്കിൽ പറ്റിയൊരു സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ വന്നോട്ടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം, വർക്ക്ഷോപ്പുകൾ പെട്രോൾ പമ്പുകൾ മറ്റെന്തെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ ക്വയറിയിലൂടെ നമുക്ക് മുന്നിലെത്തും. ഇനി ബസ്സോ ട്രെയിനോ മെട്രോ സമയങ്ങളോ ഒക്കെ അതിൻ്റെയൊക്കെ ലൈവ് അപ്ഡേറ്റ്സോടുകൂടി നമുക്കിനി കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതും നിങ്ങളുടെ യാത്ര കൂടുതൽ സേഫ് ആൻഡ് കൺവീനിയന്റ് ആക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ ഷുവർ. വഴി കാണിക്കാൻ മാത്രമല്ല കേട്ടോ, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യാനും ഇനി ഗൂഗിൾ മാപ്സ് കൂടെയുണ്ടോ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്പിനെ തന്നെയല്ലേ ആശ്രയിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിലെ ഈ ഒരു പുതിയ AI ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നോക്കിയെങ്കിൽ എന്നോട് പറയണേ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും മെസ്സേജ് അയക്കാം. അതുപോലെ അവിട്ടം ദിന ആശംസകൾ അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് ആ ആശംസകൾ അറിയിക്കാൻ 0585829220 എടുക്കാം. അടുത്തൊരു തമിഴ് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരക്കെത്താം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: യെസ്, നമ്മുടെ ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഷെയ്ഖ് സായദ് റോഡ്, ദുബായ് ഡൗൺ ടൗൺ, ബിസിനസ് ബേ മേഖലകളിലെ പ്രധാന എക്സിറ്റ്സിലും അതുപോലെ തന്നെ ഷാർജ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന ലൈനുകളിലും വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലയിടങ്ങളിൽ ചെറിയ രീതിയിൽ സ്പീഡ് കുറയുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുപോലെ നമ്മുടെ അൽഖെയിൽ റോഡ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് ബേ ഓവർപാസിന് സമീപവും അൽഖൂസ് മേഖലയിലേക്കുള്ള എക്സിറ്റ്സിലും നിലവിൽ മിതമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ്. അതുപോലെ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ മേഖലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന സിഗ്നൽസിലും ജംഗ്ഷൻസിലൊക്കെ കുറച്ചും കൂടെ സുഗമമായിട്ടുള്ള ട്രാഫിക്കാണ് കാണുന്നത്. ഇന്റർസെക്ഷനിൽ അല്പം കാത്തു നിൽക്കേണ്ടി വന്നേക്കാം. പിന്നെ അതുപോലെ റാസൽകോർ ഭാഗത്ത് ഹെവി വെഹിക്കിൾസിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ട്രാഫിക് ചെറിയ രീതിയിൽ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഗർഹൂദ് ബ്രിഡ്ജ് പരിസരങ്ങളിലും അൽ ഗർഹൂദ് ഇന്റർചേഞ്ചിലൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നത് അത്യാവശ്യം ഒന്ന് സുരക്ഷിത അകലം പാലിക്കുക. ലൈവ് ട്രാഫിക്കിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ട്രാഫിക്കിൽ മീൻസ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് ഓടിക്കുക. അതുപോലെ എവിടെയെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
6: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
7: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
6: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
8: പുള്ളിക്കും തോറ്റി.
9: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
10: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
9: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
10: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
11: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
12: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
11: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
9: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
13: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.

0: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Mid morning with Nitya. You're listening to Home 92.2 FM. Home is a feeling.

0: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
1: മതി
2: മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
1: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
1: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.
0: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
1: കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊടി.

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ,
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
6: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: മിന്നൽ പ്രളയത്തിൽ വിറച്ച നേപ്പാൾ, 800+ പേരെ കാണാനില്ല. മരണസംഖ്യ 200+. കാണാതായവരിൽ മലയാളികളും. നേപ്പാളിന് സഹായമെത്തിച്ച ഇന്ത്യ, നന്ദി അറിയിച്ച് നേപ്പാൾ. ഹോർമുസിലെ കപ്പൽ ഗതാഗതം ധാരണയിലെത്തി ഇറാനും ഒമാനും. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 200+ പേർക്ക് ഇതിനകം ജീവൻ നഷ്ടമായി. നേപ്പാൾ പ്രളയ ദുരന്തം, 300+ ഇന്ത്യക്കാരെ കാണാനില്ല. 48 മലയാളികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 18 പേരുമായി ബന്ധുക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനിടെ കൊച്ചിയിലെ ഏജൻസി വഴി പോയ 36 സംഘം സുരക്ഷിതരായി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വാർത്താവിനിമയ സംവിധാനം തകർന്നതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് വിവരമില്ല. ഈഷ ഫൌണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചാണ് ഇതുവരെ വിവരം ലഭിക്കാത്തത്. കൈലാസ മാനസരോവർ യാത്ര കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടക സംഘത്തെയാണ് കാണാതായത്. ഇവർ ഇമിഗ്രേഷൻ ഓഫീസിൽ ആയിരുന്നപ്പോഴാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നും ഇമിഗ്രേഷൻ ഓഫീസർ പ്രളയത്തിൽ മുങ്ങിയെന്നും സദ്ഗുരു അറിയിച്ചു. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 2015 ഭൂകമ്പത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായും തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അപകടത്തിൽ ഇതുവരെ 800+ പേരെ കാണാതായെന്ന് നേപ്പാളിലെ റിപ്പോർട്ടുകൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 466 പേർ വിനോദസഞ്ചാരികൾ. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 km റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു. നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. നേപ്പാളിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുൻപുണ്ടായ പ്രകമ്പനം ഭൂചലനമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. ശക്തമായ ഉരുൾപൊട്ടൽ മൂലമാണ് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായതെന്ന് USGS വ്യക്തമാക്കുന്നു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയരുകയാണ്. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, ഖുഷിനഗർ ജില്ലകളിൽ അതീവ ജാഗ്രത. ബീഹാറിൽ 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചമ്പാരൻ, മുസഫർപൂർ തുടങ്ങിയ ഇടങ്ങളിലായി 9 NDRF സംഘത്തെ വിന്യസിച്ചു. നേപ്പാളിൽ വൻ രക്ഷാദൌത്യത്തിന് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്തെത്തി. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി SJ ശങ്കർ അറിയിച്ചു. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന്, വിദേശകാര്യമന്ത്രി SJ ശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിടികിട്ടപ്പള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയായെങ്കിലും വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നു കേരള സർക്കാർ. നിയമപരമായി ഹൈക്കോടതിയുടെ എതിർപ്പില്ലാതെ നടപ്പാക്കാൻ സാധിക്കുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായിരുന്ന PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയായ അദ്ദേഹത്തിന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനുവേണ്ടി അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് PH കുര്യനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചയാളാണ് അദ്ദേഹമെന്നും ക്യാൻസർ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM-CPI തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPI വലുപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPI ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവാദമായ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടാൻ ധാരണ. കമ്പനിയുടെ ഉടമകളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടുവെന്നും സമരസമിതി അറിയിച്ചു. മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ധാരണ. കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. പ്രമുഖ എഴുത്തുകാരനും നാടകപ്രവർത്തകനുമായ TKD മുഴപ്പിലങ്ങാട് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. എഴുത്തുകാരൻ, നാടകകൃത്ത്, പത്രാധിപർ, പ്രഭാഷകൻ, കലാസംഘാടകൻ എന്നീ മേഖലകളിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൌമാരക്കാരിൽ ആസക്തിയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ മെറ്റ 1 നഷ്ടപരിഹാരം നൽകണം. US വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, ഏതാണ്ട് 1.71 ലക്ഷം കോടി രൂപ നൽകാൻ തയ്യാറെന്ന് മെറ്റ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാനിൽ നിന്ന് പെട്രോളിയവും പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്തതിന് 4 ഇന്ത്യൻ കമ്പനികൾക്കെതിരെ US ഉപരോധമേർപ്പെടുത്തി. ഇറാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളും അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും കഴിഞ്ഞ ദിവസം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് മൂത്തബ ഖാംനയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മൂത്തബ ഖാംനയിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനെയ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മൂത്തബ ഖാംനെയ് പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അധികം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മൂത്തബ ഖാംനെയ് കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. യുഎയിലെ പൊതു സ്കൂളുകളിൽ 2-ാം ക്ലാസ് വരെ ഇനി ഹോംവർക്ക് ഇല്ല. 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക 50-50 മൂല്യനിർണയ സ്കീമും പ്രഖ്യാപിച്ചു. സ്കൂളുകളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
8: Home FM News was brought to you by Danya Group of Companies since 1982.
9: Time check.
8: Brought to you by Ozone Cargo.
10: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
9: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
5: Weather update.
9: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഞാനേ ആ ചെമ്പൂവിൽ ഇങ്ങനെ ചെമ്പൂവേ പൂവേ നിറമാരത്തേ ചിണ്ടിയിലൊരു വണ്ടുണ്ടോ. ഭയങ്കര പാടാ പാടാ, പക്ഷെ നല്ല പാട്ടാണല്ലേ. എസ്കാലപ്പാനിലെ ആ ബ്യൂട്ടിഫുൾ സോങ് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിൽ ആദ്യം പോകുന്ന ഒരു സിനിമാ ലോകത്തെ വിശേഷം പറയാനാണ്. ഒരു ബിഗ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഒരു മിഥോളജിക്കൽ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് സൃഷ്ടിച്ച തരംഗമായ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പുതിയ മൂവി മഹാകാളിയുടെ ഫസ്റ്റ് ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശുക്രാചാര്യാസ് വാർ ക്രൈ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടീസറിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോളിവുഡ് താരം അക്ഷയ് ഖന്നയുടെ ഗംഭീര പ്രകടനമാണ് കേട്ടോ. അതായത് അസുരന്മാരുടെ മഹാഗുരുവായ ശുക്രാചാര്യരായിട്ടാണ് അക്ഷയ് ഖന്ന ഈ സിനിമയിൽ വരുന്നത്. അയ്യോ, എനിക്ക് അക്ഷയ് ഖന്നയൊന്നും അങ്ങനെ ചിന്തിക്കാൻ വയ്യ. എനിക്ക് ഏറ്റവും ഈ പുരാണ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെന്നും സീരിയലിലും സിനിമയിലും കണ്ട് പല വേഷങ്ങൾ പകർന്നാടിയ ചിലരെയൊന്നും ഒരു പുരാണ കഥാപാത്രത്തിൽ ആരെങ്കിലുമായിട്ട് എനിക്ക് കാണാനേ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഞാൻ ഗന്ധർവൻ സിനിമയിലെ നിതീഷ് ഭരദ്വാജ് അദ്ദേഹം മഹാവിഷ്ണുവായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുരാണ കഥാപാത്രങ്ങൾ. പിന്നീട് അത് എന്താ ഈ പറഞ്ഞ പോലെ ഗന്ധർവനായിട്ട് വന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതല്ലാതെ പിന്നൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല അല്ലേ. എനിക്ക് മാത്രമേ ഉള്ളൂ അത്, മറ്റുള്ളവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. എനിവേ, സിനിമയാണ്, സിനിമാ കഥാപാത്രങ്ങളായ ആരെങ്കിലും വന്നേ കഴിയുള്ളൂ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഞാൻ എൻ്റെ കാര്യം വെറുതെ പറഞ്ഞേയുള്ളൂ കേട്ടോ. എന്തായാലും ശുക്രാചാര്യരായിട്ട് അക്ഷയ് ഖന്ന വരുമ്പോൾ അതിൻ്റെ പിക്ചർ കണ്ടത് ഇങ്ങനെ കേട്ടോ, നീളമുള്ള വെള്ളത്താടിയും അതുപോലെ എന്താ പറയുക, കെട്ട് വീണുന്നതിന് എന്താ പറയുക, ജടയില്ലേ, ജട കെട്ടിയ മുടിയും ഭയങ്കര ഗാംഭീര്യമുള്ള കണ്ണുകളും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ലുക്ക് മാറിയിട്ടുണ്ട്. ആളാണെന്ന് പറഞ്ഞാലേ മനസ്സിലാവും, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ബോളിവുഡിൽ മികച്ച വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് നമ്മുടെ അക്ഷയ് ഖന്ന അല്ലേ. ആദ്യ തെലുങ്കു ഫിലിം ഡെബ്യൂ കൂടിയാണ് ഈ ഒരു ശുക്രാചാര്യയുടെ ഈ ഒരു വേഷം എന്ന് പറയുന്നത്, സിനിമയും കൂടെ എന്ന് പറയുന്നത്. എന്തായാലും സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ വില്ലൻ ലുക്കും ശബ്ദവും ഒക്കെ പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഗൂസ് ബംസ് തന്നെയായിരിക്കും കിട്ടുന്നത് ഈ ടീസർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ആ ഒരു പോരാട്ടം ഇല്ലേ, അപ്പോൾ അസുരന്മാരുടെ വശത്തു നിന്നുള്ള കഥയാണ് സിനിമ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. ടീസറിൻ്റെ അവസാന മൊമെന്റ്സിലെന്ന് പറയുമ്പോൾ ഗോഡസ് കാളിയായിട്ട് നടൻ പ്രകാശ് രാജിൻ്റെ ഭാര്യയും പ്രശസ്ത നടിയായിട്ടുള്ള ശ്രീയാ റെഡ്ഡി നടത്തുന്ന പ്രകടനം പ്രേക്ഷകരിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച VFX ടീമിനെയൊക്കെ വെച്ചിട്ടാണ് ഇവരത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിനിമയുടെ ദൃശ്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന ആ ടീമിനെ വെച്ച് തന്നെയാണ് പൂജ അപർണ കൊല്ലൂരു സംവിധാനം ചെയ്യുന്ന മഹാകാളി കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് വൻ വിജയമായിട്ടുള്ള ഹനുമാന് ശേഷമുള്ള ഒരു എന്താ പറയുക, ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അടുത്ത അധ്യായമാണ്. RKD സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ഈ സിനിമ 2027 January 8 സംക്രാന്തി റിലീസായി തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ ഇന്ത്യൻ പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള ഇതുപോലുള്ള സൂപ്പർ ഹീറോ മൂവീസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം. വളരെ കുറച്ച് സമയം കൂടി മതി, കാരണം ഇപ്പം സെപ്റ്റംബർ ആയിക്കഴിഞ്ഞു അല്ലേ. തിങ്കളാഴ്ച മുതൽ September 1 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഇനി കുറച്ചൊരു 4-5 തികച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങളുമായി മഹാകാളി ഏറ്റവും വേഗം എത്തട്ടെ. ശുക്രാചാര്യരായിട്ടെന്നത് അക്ഷയ് ഖന്ന. നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എസി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
3: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം
2: ഡിസ്പ്ലേ പ്രൊഫഷണൽ ഇൻഡോർ ഔട്ട്ഡോർ എൽഇഡി ഡിസ്പ്ലേ സൊല്യൂഷൻ ഫ്രസ് ഇൻ ദി യുഎഇ. കോൾ 052-242-017.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92

0: Home Onapattu brought to you by Shama Golden Diamonds. Zero VAT-il swarnam swantamakam. Rasal Khaima Airport departure terminalil immigration sheshamulla outletil ninnum. VAT free gold purchase only from Shama Golden Diamonds. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: You are listening to Home 92.

0: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
1: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: യെസ്, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പൊ എന്തായാലും ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഇനിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോവാണ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ദിവസം ഓണാഘോഷ പരിപാടികളൊക്കെ നിങ്ങളുടെ ഓഫീസുകളിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം. നിങ്ങൾ ഈ ഒരു അവിട്ട ദിനത്തിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഓണസദ്യ? ഞങ്ങളും ഇന്നലെ ഓണസദ്യ കഴിച്ചു. ഇന്നലെ എനിക്ക് തോന്നില്ല, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്നവരാണ്. ഇപ്പം മീഡിയയിൽ വന്നിട്ട് ഏതാണ്ട് 10-20 വർഷങ്ങളാവുന്നു, പക്ഷേ ഒരിക്കലും ഇതുപോലെ ഒരു ഓണം സദ്യയല്ല, ഓണം സെലിബ്രേഷനും ലൈവിലുള്ളതും ഒന്നുമല്ല, പുറത്ത് ഇത്രയധികം ആൾക്കാരുമായിട്ടൊരു ഓണം കൂടിയിട്ടുള്ള ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. പലതരത്തിലുള്ള എൻജോയ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, കളിയും ചിരിയും ബഹളവും സദ്യ ഒരുക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ബട്ട് ഇതുപോലെ എന്ത് രസമായിരുന്നു, ചിരിച്ചു മരിച്ചു. ഉടനെ വീഡിയോ വരും കേട്ടോ. അപ്പം ഇന്നലെ ഞങ്ങൾ അതിൻ്റെ എല്ലാം താങ്ക്സ് ടു 89.4 ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, അവരെല്ലാവരും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ്. ശരിക്കും അവരുടെ പൊങ്കൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട്, ഞങ്ങളെല്ലാവരും സാരി കൊടുത്ത് ഭയങ്കര ഗംഭീരമായിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്തത്. അന്ന് അവർ ഞങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹമില്ലേ, അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഇന്നലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു, ഞങ്ങളുടെ തിരുവോണം ഒരുമിച്ച് സദ്യയൊക്കെ കഴിച്ച് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷം. വീട്ടിൽ കൂടിയാൽ പോലും ഇത്രയും സന്തോഷം കിട്ടില്ല, അങ്ങനെയായിരുന്നു ഇന്നലെ കൊണ്ടാടിയത്. അപ്പം അതുകൊണ്ട് തന്നെ സദ്യക്കൊക്കെ ശേഷം കുറേ ഗെയിമൊക്കെ കളിച്ച് ഭയങ്കര രസമായിരുന്നു. അവിടെ എന്താ പറയുക, പ്രായം കൂടിയവരുന്നോ പ്രായം കുറഞ്ഞവരുന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും തുല്യരായിട്ട് ഭയങ്കര രസമായിട്ടാണ് ആഘോഷിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ടില്ലല്ലോ അവരെ കാണാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇത്രയധികം സ്നേഹത്തോടുകൂടി നമ്മളെല്ലാവരും ഒന്ന് ചേർന്നത് ശരിക്കും ഇന്നലത്തെ ആ തിരുവോണത്തിൻ്റെ അന്നാണ്. എല്ലാവരും ഓഫീസിൽ തിരക്കൊക്കെ ആയിട്ട് അവരുടെ ലൈവ്, ഞങ്ങളുടെ ലൈവ്, അങ്ങനെ ബഹളമായിട്ട് ഇങ്ങനെ പോകുമല്ലേ, ഓരോരുത്തർ ഇറങ്ങുമ്പോൾ അടുത്ത ആൾ കയറുന്നു, അങ്ങനെയല്ലേ. സോ ഇന്നലെ ഞങ്ങളെല്ലാം മറന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിച്ചു. എൻ്റെ വീഡിയോ ഉടനെ വരും, വീഡിയോ ഇസ് റെഡി, ബട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിവിടെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചിന്തിപ്പിക്കുകയും നമ്മളെ അതോടൊപ്പം തന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട യാത്രാ പൈതൃക വാർത്തയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള സാംസ്കാരിക പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ 45 കേന്ദ്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഏറെ സങ്കടകരവും ചിന്തിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരെണ്ണം പോലും ഇതിൽ ഇല്ല എന്നുള്ളതാണ്. 45 ഒരെണ്ണം പോലും കേരളത്തിൽ നിന്നില്ല. നമ്മുടെ സമ്പന്നമായ ആ സംസ്കാരവും ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഈ വാർത്ത ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ. ആഗ്ര ഫോർട്ട്, താജ്മഹൽ, വെസ്റ്റേൺ ഗാർഡ്സിന്റെ ചില ഏരിയാസ്, ചില ഭാഗങ്ങൾ, ഹംപി, ഖജുരാഹോ തുടങ്ങി ഇന്ത്യയിലെ 45 മനോഹരമായിട്ടുള്ള ചരിത്ര പ്രകൃതിദത്ത കേന്ദ്രങ്ങൾ യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതൊരു വലിയ പ്രൗഡ് മൊമെന്റ് ആണെങ്കിലും നമ്മൾ മലയാളികളായതുകൊണ്ടും കേരളത്തിൽ ഇത്രയധികം നല്ല സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ഇടം പിടിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിന് ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക പൈതൃകവും ചരിത്ര ശേഷിപ്പുകളും ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ, സംരക്ഷണ മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ഔദ്യോഗിക ശുപാർശകൾ സമർപ്പിക്കൽ, ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള കാലതാമസമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ഉത്തരവാദിത്വം ഇല്ലായ്മയെന്ന് തന്നെ പറയാമല്ലേ. പക്ഷേ എന്തായാലും തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം ആയിക്കോട്ടെ, മട്ടാഞ്ചേരി ഡച്ച് പാലസ് ആയിക്കോട്ടെ, പത്മനാഭപുരം പാലസ് ആയിക്കോട്ടെ, ബേക്കൽ ഫോർട്ട് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ യുനെസ്കോ പദവിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് അല്ലേ. ഇത്തരം ഒരു യുനെസ്കോ ടാഗ് ലഭിക്കുന്നതിന് വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനും നമ്മുടെ ഒരു പൈതൃക സ്വത്തുക്കൾ കൂടുതൽ ശ്രദ്ധയോടെ ജാഗ്രതയോടെ സംരക്ഷിക്കാനും നമുക്ക് സഹായം കിട്ടിയാൽ, അല്ലെങ്കിൽ സഹായിച്ചേനെ. അപ്പം നമ്മുടെ പൈതൃക സ്വത്തുക്കളും പ്രകൃതി ഭംഗിയും വരുന്ന തലമുറയ്ക്കായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമല്ലേ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പുതിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും നമ്മുടെ ഭാവിയിൽ കേരളത്തിലെ കേന്ദ്രങ്ങൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതിൽ യുനെസ്കോ പദവി ലഭിക്കാൻ ഏറ്റവും യോഗ്യതയുണ്ടെന്ന് തോന്നിയ കേരളത്തിലെ ഏതെങ്കിലും ചരിത്രപരമായിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ സ്ഥലമോ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും തുടരും, ഞാനിവിടെ തന്നെയുണ്ട്. അടുത്ത പാട്ട് കേട്ടതിനു ശേഷം വേഗം തിരികെ എത്താം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ. You're tuned into Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: നേപ്പാൾ പ്രളയം മരണസംഖ്യ 270 കടന്നു. 288 ഇന്ത്യക്കാരെ കാണാനില്ല. 33 മലയാളികളെ പറ്റി വിവരമില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 300-നോടടുക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നേപ്പാൾ മേഖലയിലേക്ക് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയ കേരളത്തിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ 288 ഇന്ത്യക്കാരെയാണ് കാണാതായിരിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള 33 പേരെക്കുറിച്ച് വിവരങ്ങളില്ല. കാണാതായവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 86 പേരും ബംഗാളിൽ നിന്നുള്ള 32 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 61 പേരുമാണ് ഉള്ളത്. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 21 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചൈനീസ് അതിർത്തിയിൽ നിലവിൽ 200 ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ബീജിംഗിലെ ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി ചേർന്ന് ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ 95 പേർ ദാക്ഷിണിലും ബാക്കിയുള്ളവർ ജിലോങ് മേഖലയിലുമാണ് ഉള്ളത്. ഇതിനു പുറമെ ഈഷ ഫൌണ്ടേഷനിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമായി നിലവിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇവർക്കായി പ്രദേശ അധികൃതരുടെ സഹായത്തോടെ തെരച്ചിൽ തുടരുകയാണ്. നേപ്പാളിലെ പ്രളയബാധിത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 47 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം അയച്ചിട്ടുണ്ട് നേപ്പാളിലേക്ക്. താൽക്കാലിക ഷെൽട്ടർ കമ്പനികൾ, ജനറേറ്ററുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ദുരന്തബാധിത മേഖലകളിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിലും കാഠ്മണ്ഡു, ബീജിംഗ്, ഇന്ത്യൻ എംബസികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നേപ്പാളിലുണ്ടായ ശക്തമായ പ്രളയം കുട്ടികളുൾപ്പെടെ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചില്ലെങ്കിലും നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നോർക്കയുടെ വിലയിരുത്തൽ. മലയാളികൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെന്നും നോർക്ക സിഇഒ അറിയിച്ചു. പക്ഷേ എവിടെയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേപ്പാൾ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 300-നടുത്ത്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കാനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നേപ്പാൾ ദുരന്തത്തിലെ ദുരിതാശ്വാസ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അവലോകന യോഗം ചേർന്നു. നേപ്പാൾ അധികൃതരുമായി ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അതിജീവിച്ചവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനും സഹായിക്കുന്നതിനായി ഡൽഹിയിലെ ടീൻ ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ആശിഷ് കുമാറിനെയും ഒരു സംഘത്തെയും കാഠ്മണ്ഡുവിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നേപ്പാളിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാതെയാണ് കാഠ്മണ്ഡുവിൽ എത്തിയതെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ. ദുരന്തത്തിലുണ്ടായ ആൾനാശത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങളിലും അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ദുരന്തം നടക്കുമ്പോൾ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി താൻ അറിഞ്ഞതെന്ന് ശശി തരൂരിന്റെ പ്രതികരണം. 2015 ഭൂകമ്പത്തിന് ശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായും തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ബെയിലിപ്പാലമുണ്ടാക്കാൻ സഹായിക്കാമെന്ന് ഇന്ത്യ ഇപ്പോൾ നേപ്പാളിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് സുകുമാരക്കുറിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇന്റർപോൾ തേടുന്ന കൊടും കുറ്റവാളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ സൂചനകളാണ് അന്താരാഷ്ട്ര വാർത്തയായി വരുന്നത്. 1991 മുതൽ വിദേശത്ത് സുകുമാരക്കുറിപ്പ് ഒളിവിൽ കഴിയുകയാണെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മുഖരൂപം പൂർണ്ണമായും മാറ്റിയ നിലയിലാണ് സുകുമാരക്കുറിപ്പെന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തയിൽ പറയുന്നു. 1946 മെയ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്ന പാസ്പോർട്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇന്റർപോൾ രേഖയിലും സുകുമാരക്കുറിപ്പ് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായിരുന്ന PH കുര്യൻ വിടവാങ്ങി. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. ശനിയാഴ്ച പാമ്പാടിയിൽ സംസ്കാരം നടക്കും. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനുവേണ്ടി അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് PH കുര്യനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്ക പൊരുതുകയാണ്. ഇപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 394 എന്ന നിലയിലാണ് രണ്ടാം ഇന്നിംഗ്സിൽ ലങ്ക. ജയിക്കാൻ ഇനി വേണ്ടത് 181 റൺസ്. അടുത്ത വാർത്ത 3 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
0: Time check.
3: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
0: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 47%.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
0: You are listening to Home 92.2 FM. Home is a feeling.
5: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഓണത്തിന്റെ ആവേശം അങ്ങനെ നിൽക്കുമ്പോ അവിട്ടന്തിന് ആശംസകൾ നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും. നമ്മുടെ മലയാളിയുടെ കേൾക്കുന്ന ഹോം എഫ് എം കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും. അപ്പൊ ഇന്ന് കുട്ടനാടൻ പുഞ്ചയിലെ തന്നെ ആദ്യം കേൾക്കണം ഓണത്തിന്റെ ആഘോഷം ഇങ്ങനെ നിൽക്കുമ്പോൾ ആവേശത്തോടെ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് കളയാം. ശിവജേജി, എന്റെ എന്താ എന്റെ ആഗ്രഹം പൂവണിയിക്കില്ലേ എന്നൊക്കെ, ഇതൊക്കെ എന്തോന്നുണ്ടേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഇവിടെ പാട്ടിലൂടെ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാനത് നിങ്ങൾക്കായി പ്ലേ ചെയ്തു തരും. അതുപോലെ തന്നെ ആശംസകൾ പറയണമെന്ന് പറയുമ്പോൾ പറയും. അപ്പം നമ്മുടെ മനോജിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് തുടക്കത്തിലെ കുട്ടനാടൻ പുഞ്ചയിലെ കേട്ടിട്ട് വരണം എന്ന്. കാരണം നാളെ അദ്ദേഹത്തിന് അവധി ദിവസമാണ്. നാളെയാണ് അവർ ബാച്ചിലേഴ്സ് എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഞങ്ങൾ നല്ല സദ്യക്കുള്ള തയ്യാറെടുപ്പിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിറയെ സന്തോഷത്തോടെ വാക്കുകൾ ഇങ്ങനെ ഇങ്ങനെ മാല പോലെ കോർത്ത് ഒരു വലിയ മെസ്സേജ് ആയിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞിരിക്കുകയാണ് പ്രവാസ ലോകത്തേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 10 വർഷം തികയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് തുടങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഗസ്റ്റ് 27 ഞാനിവിടെ എത്തിയത് ശിവ. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ബാച്ചിലർ റൂമിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഓണം ആഘോഷിക്കാറുണ്ട്. നാളെ ഞങ്ങളുടെ സ്പെഷ്യൽ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു പാട്ട് അതിനൊരു ഒരു ആവേശം വേണം, ഒരു ഓളം വേണം. അതുകൊണ്ട് ഇന്ന് മലയാളി ഡയൽ ഞാൻ പറയുന്നത് കേൾക്കില്ലേ, ആദ്യം ഈ പാട്ട് തരില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കും? എന്തായാലും കുട്ടനാടൻ പുഞ്ചയിലെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഇന്ന് അവിട്ടം ദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അവിട്ടം ദിനാശംസകൾ പറഞ്ഞുകൊണ്ട് അബുദാബിയിൽ നിന്നും അബുദാബിടാ മലയാളിടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വി ജി എസ് നായർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് വി ജി എസ് നായർ, എല്ലാവർക്കും സ്വാഗതം നിറയെ നിറയെ വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് പറയാം. അപ്പോൾ എന്താണ് അവിടെ അവിടെ കറങ്ങി കറങ്ങി നിൽക്കാതെ കയറിവാട മക്കളെ, കയറിവാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ശീബയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന 1-2 സോങ് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഉള്ളിലും നമ്മുടെ ഈ വീടിൻ്റെ ഉള്ളിലും കുറേ ആഘോഷങ്ങളുണ്ടായിരുന്നു. നമ്മുടെ അതായത് സദ്യയ്ക്ക് ശേഷം ഇന്നലെ ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നടന്നു. മലയാളി മങ്ക കോൺടെസ്റ്റ്, പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, പിന്നെ നല്ല രസമുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം, ഒരു ചെറിയൊരു ഹൈലൈറ്റ് വീഡിയോ ഞങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഹോം എഫ് എം ഫാമിലി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് നമുക്ക് 2 റേഡിയോ സ്റ്റേഷൻസ് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാമിലി ഇങ്ങനെ പോകുന്നത്. എല്ലാവരും അറിയുന്ന 89.4 തമിഴ് എഫ് എമ്മും നമ്മുടെ ഹോം എഫ് എമ്മും ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം തമിഴ് ആഘോഷങ്ങളാണ് എല്ലാം, ഞങ്ങളെല്ലാം ആഘോഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ അവിടുത്തെ ആർജേസും നമ്മുടെ തമിഴ് എഫ് എമ്മിലെ ആർജേസും നമ്മുടെ ആർജേസും തമ്മിലുള്ള കുറേ കുഞ്ഞി ഗെയിംസൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരവും അത് ഇന്ന് ഇപ്പോൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, എല്ലാവരും നോക്കണം കേട്ടോ. ശരി, അപ്പോൾ ഇന്നലെ എന്നോട് മാത്ര പാട്ട് പ്ലേ ചെയ്യണമെന്ന് എന്നോട് വിനോദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനോദ് ഇന്ന് ഹായ് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നലെ പ്ലേ ചെയ്യാൻ പറ്റാത്ത പാട്ടുകളൊക്കെ ഇന്ന് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരുന്നു. പിന്നെ ഇപ്പോൾ ഖലീഫയിലെ പാട്ട് അല്ലെങ്കിൽ മാത്ര പാട്ടൊക്കെ പുതിയതായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ മലയാളി ഡയൽ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് കേൾക്കുന്നുണ്ട് ഹോം എഫ് എമ്മിലൂടെ. അപ്പോൾ മാത്ര കേട്ടിട്ട് വരാമോ നമുക്ക്? പിന്നെ ഇന്നലെ നമ്മൾ തമിഴ് മലയാളം ട്രെൻഡിങ്ങിലുള്ളൊരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പ്ലേ ചെയ്യാം. ഒന്നുകൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കേട്ടുകൊണ്ട് ഇരിക്കുക ഹോം 92.2 FM.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
2: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
0: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹര
2: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
0: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ

ഇനി ഒരു പുതിയ വിലാസത്തിൽ കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാഖ് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: മലയാളിയിൽ അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജയിലർ ടൂലെ പാട്ടാണ്. ജയിലർ ടൂലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് രഞ്ജിത്ത് ആണ്. അല്ല പോലെ പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷുവറായിട്ടും ആ പാട്ട് പ്ലേ ചെയ്ത് തരാം. പിന്നെ ആ പാട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ എല്ലാവർക്കും അറിയാം. ആ പാട്ട് ഇറങ്ങിയിട്ട് ജയിലർ ടൂവിൽ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് കുറേ ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ വരികൾ അത് ശരിക്കും ജിബറിഷ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. കമ്പലമോനെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഒരുപാട് പേര് അതിനെ ട്രോളിക്കൊണ്ട് നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു ചട്ടമ്പിനാട് സിനിമയിലെ ഡയലോഗും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുറേ ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ തന്നെയായിരുന്നാലും ആ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക എനർജിയാണ്, ഒരു സന്തോഷമാണ്, ഒരു ഇഷ്ടമാണ്. ഒരുപാട് പേർക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പാട്ട്. അപ്പോൾ ജയിലർ ടൂലെ പാട്ട് രഞ്ജിത്തിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അബ്ദുൽ, ഹായ് ഷീബ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ് അബ്ദുൽ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ സദ്യയൊക്കെ കഴിച്ചോ? ഇന്ന് ആരൊക്കെയാണ് സദ്യ കഴിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ കുറേ ദിവസം അങ്ങ് സദ്യ തന്നെയായിരിക്കും. പിന്നെ നാളെ നമുക്കറിയാം മിക്കവാറും എല്ലാവർക്കും അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ ചിലപ്പോൾ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുമിക്കാനായിട്ട് ഒരുപാട് പേരിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും.

0: മാത്രമല്ല നാളെ ചതയമാണ്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെപ്പോഴും ഒരു 4 ഓണം വരെ കൃത്യമായിട്ടും ആഘോഷിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ വീണ്ടും ഒരു ആഘോഷമൊക്കെ വരാറുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ട്രിവാൻഡ്രത്താണ്, അതുകൊണ്ട് തന്നെ ചെറുതിലെ മുതലേ ഞങ്ങൾക്ക് ആദ്യത്തെ 4 ഓണം ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ പ്രത്യേക ആഘോഷങ്ങൾ നിങ്ങളും പലരും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഡിസംബർ വരെയും നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷം തന്നെയാണ്. പിന്നെ ഞാനെല്ലാം ഇൻസ്റ്റ വഴി അറിയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹർഷാദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ഓണം ഷീബ, ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓണാഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഹർഷാദെ, ഇനിയും ഇനിയും ഉണ്ട്. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മാർക്കൻ സേവിൽ നമ്മുടെ നിത്യയും അക്ഷയും വരുന്നുണ്ട് വൈകുന്നേരം. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം, ഇന്ന് അവിടെയാണ് നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാനുള്ള ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ന് നമ്മുടെ മാർക്കൻ സേവില്. യെസ് യെസ്, 7 മണി മുതലാണ് മുഹൈസിന അൽ ഗിസൈസിലാണ്, അവിടെയുള്ള മാർക്കൻ സേവിലാണ് അവർ എത്തുന്നത്. മുഹൈസിന അൽ ഗിസൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്നവരെല്ലാം തന്നെ എത്തണം. നമ്മുടെ അക്ഷയും നിത്യയും നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരിക്കും ആഘോഷങ്ങളിൽ പങ്കുചേരാനായിട്ട്. നാടൻ പാട്ടും ചെണ്ടമേളവും ഗാനമേളയും നിത്യയെടുത്തും അക്ഷയെടുത്തും പാടാൻ പറയണ്ട, എന്നാലും ചിലപ്പോൾ അവർ പാടണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടിത്തരും കേട്ടോ. ശരി, ഗാനമേളയൊക്കെ വേറെയുണ്ട് എങ്കിലും ഇവരും നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരുമൊക്കെ പാടിത്തരും. പിന്നെ നല്ല അടിപൊളി ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും എല്ലാവരും കൂടി പോയിട്ട് അടിച്ചു പൊളിക്കുക ഇന്ന് നമ്മുടെ മാർക്കൻ സേവിൽ വൈകുന്നേരം 7 മണിക്ക്, മറന്നു പോകരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ആ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് ഈണം, അത് നടക്കുന്നത് സെപ്റ്റംബർ 6 അജ്മാനിലാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾക്ക് ഡൂ പേ നൽകുന്ന ഒരു ക്യാഷ് പ്രൈസും കൂടെ, ഒന്നല്ല 2-3 ക്യാഷ് പ്രൈസുകളിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഈ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിങ്ങൾ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഒരുപാട് പേരിപ്പോൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം സെപ്റ്റംബർ 5 മുമ്പ് നാട്ടിലേക്ക് നിങ്ങൾക്ക് പണം അയക്കാവുന്നതാണ്. എന്തായാലും നമ്മളെല്ലാവരും നാട്ടിലേക്ക് കാശ് അയക്കും. ഇനിയിപ്പോൾ പലർക്കും ഇപ്പോൾ ശമ്പളം കിട്ടി തുടങ്ങിക്കാണും. ഇനിയിപ്പോൾ 1 ഒക്കെ, 2 3 ഒക്കെ ആയിട്ട് സാലറി കിട്ടുന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബർ 5 മുമ്പ് നാട്ടിലേക്ക് പണം അയക്കാം. പണം അയച്ച ശേഷം ആ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ അയക്കുമ്പോൾ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരമാണുള്ളത്. ഞാൻ ആ വാട്സാപ്പ് നമ്പർ പറയുകയാണ്, നമ്മുടെ ഹോം FM വാട്സാപ്പ് നമ്പർ അല്ല, 0586105980 ഇതാണ് നമ്പർ, 0586105980 ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. നമുക്ക് തമിഴ് പാട്ട് കേട്ടിട്ട് വേഗം
1: വരാം. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: എപ്പോഴും എല്ലാവരും സുരക്ഷിതരായിട്ട് ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. 0585829220 ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്കാണ് ട്രാഫിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കേണ്ടത്.
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
1: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എസി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
5: You are listening to Home 92.2 FM. Home is a feeling.
0: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഇനി നമുക്ക് കള്ളിപ്പൂങ്കുയിലെ കേൾക്കണം. നമ്മുടെ ഷിബി കുറച്ച് നേരമായിട്ട് തേന്മാവിൻ കുമ്പത്തിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷുവറായിട്ട് ഞാൻ ഇനി ആ പാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഓർമ്മിക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഓണാശംസകൾ അറിയിക്കാം, അല്ലെങ്കിൽ ഇന്ന് മറ്റെന്തെങ്കിലും വിശേഷ ദിവസമാണോ, ജന്മദിനമോ വിവാഹ വാർഷികമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം സന്ദേശങ്ങൾ അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. രാഖിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഖിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ അല്പസമയത്തിനകം തന്നെ കേൾപ്പിച്ച് തരുന്നതായിരിക്കും. അതുപോലെ വിനോദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, പിന്നെ കുറെ പേരെ കാണുവാനേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവധി ആയതുകൊണ്ടായിരിക്കോ മെസ്സേജ് അയക്കാത്തത്, അതോ ഇങ്ങനെ മടിച്ചിരിക്കുകയാണോ, സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ മത്തായിട്ട് അയ്യോ വേണ്ട എനിക്ക് വയ്യേ മെസ്സേജ് അയക്കാൻ എന്ന് പറഞ്ഞിരിക്കുകയാണോ. ഒരു സദ്യയൊക്കെ വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും ചെയ്യാനേ തോന്നൂല. ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് ആ സദ്യയെ പറ്റി ആലോചിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഒരു സൈഡിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. ഇത് മലയാളിയുടെ ആയാണ് നിങ്ങൾ മെസ്സേജ് അയച്ചേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആര് പറയും ഓണ വിശേഷങ്ങൾ, നിങ്ങൾ തന്നെ പറയണം. 0585829220 എന്ന നമ്പറിലേക്ക് വേഗം വേഗം മെസ്സേജ് അയച്ചോ. മടി പിടിച്ചിരിക്കാതെ പായസം കുടിച്ചിട്ട് മത്തായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. ഒന്ന് ഒന്ന് സ്വന്തമായിട്ട് തട്ടി വിളിക്കും, ആ എണീക്ക് എണീക്ക് എണീക്ക് പണിയുണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ എഴുന്നേറ്റ് പോരും. ഓക്കെ, പാട്ട് കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
1: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
2: You are listening to Home 92.2 FM. Home is a feeling.
1: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
0: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം.
2: Home FM News in Detail. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നേപ്പാൾ പ്രളയം മരണസംഖ്യ 300. 53 മലയാളികൾ കുടുങ്ങിയതായി നോർക്ക. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 300. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നേപ്പാൾ മേഖലയിലേക്ക് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയ കേരളത്തിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള 33 പേരെക്കുറിച്ച് വിവരങ്ങളില്ല നിലവിൽ. കാണാതായവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 86 പേരും ബംഗാളിൽ നിന്നുള്ള 32 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 61 പേരാണ് ഉള്ളത്. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 21 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി അധികൃതർ. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചൈനീസ് അതിർത്തിയിൽ നിലവിൽ 200 ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ബീജിംഗിലെ ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി ചേർന്ന് ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ 95 പേർ ദാർച്ചിനിലും ബാക്കിയുള്ളവർ ജിലോങ് മേഖലയിലുമാണ് ഉള്ളത്. ഇതിനു പുറമെ ഈഷ ഫൌണ്ടേഷനിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമായി നിലവിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 77 പേരാണ് ഈഷ ഫൌണ്ടേഷന്റെ ഭാഗമായുള്ളത്. ഇവർക്കായി പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ തെരച്ചിൽ തുടരുകയാണ്. നേപ്പാളിലെ പ്രളയബാധിത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിലുണ്ട്. 47 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം നേപ്പാളിലെത്തിച്ചിട്ടുണ്ട്. താൽക്കാലിക ഷെൽട്ടറുകൾ, കമ്പിളികൾ, ജനറേറ്ററുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുരന്ത ബാധിത മേഖലകളിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിനും കാഠ്മണ്ഡു, ബീജിംഗ്, ഇന്ത്യൻ എംബസികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നേപ്പാൾ ദുരന്തത്തിലെ ദുരിതാശ്വാസ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവലോകന യോഗം വിളിച്ചു ചേർത്തു. നേപ്പാൾ അധികൃതരുമായി ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അതിജീവിച്ചവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനും സഹായിക്കുന്നതിനായി ഡൽഹിയിലെ ടി എൻ ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ആശിഷ് കുമാറിനെയും ഒരു സംഘത്തെയും കാഠ്മണ്ഡുവിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. CPM മലപ്പുറത്ത് നടത്തിയ വഖഫ് സെമിനാറിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിലും സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് ബോർഡംഗമായ തനിക്കെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളുടെ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡ് അംഗമെന്ന നിലയിൽ തന്റെ ബാധ്യത കൂടിയായതുകൊണ്ടാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ഹൈക്കോടതിയിൽ RSSനും BJP നേതാവിനും അനുകൂലമായി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തപ്പോഴും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ RSSന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോഴും മൌനം പാലിച്ചവരാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഫയൽ ചെയ്ത ഹർജിയിൽ വഖഫ് ബോർഡ് കേരളത്തിന്റെ പൊതുക്രമത്തിന് തടസ്സമാണെന്ന RSS നിലപാട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ ഈ വാദത്തെ തള്ളിക്കളയാതെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഫൈസി ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശേഷം ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശേരി മുണ്ടപ്പറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഫേസ്ബുക്കിൽ വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനു ശേഷമാണ് യുവാവ് ജീവനൊടുക്കിയത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗ്ഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഏജന്റ് വഴിയല്ലാതെ MVD നേരിട്ട് സമീപിച്ചപ്പോൾ നിഷേധിച്ചുവെന്നും തന്റെ മരണത്തിന് ഉത്തരവാദികൾ മോട്ടോർ വാഹന വകുപ്പാണെന്നും കുറിപ്പിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM CPI തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPIയുടെ വലിപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്ത്. 2 ലക്ഷം വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPIക്ക് ഒറ്റയ്ക്ക് 5000 വോട്ട് കിട്ടുമോയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പിടികിട്ടപ്പള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഗംഗാനദിയുടെ തീരത്തിനടുത്ത് പരിശീലന വിമാനം തകർന്നു വീണ് രണ്ട് പൈലറ്റുമാർ മരിച്ചു. രാവിലെ നടന്ന അപകടത്തിൽ ഇൻസ്ട്രക്ടർ പൈലറ്റും ട്രെയിനി പൈലറ്റുമാണ് മരിച്ചത്. 4 സീറ്റുകളുള്ള ഇരട്ട എഞ്ചിൻ പരിശീലന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ ബിജെപി സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു, വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാൻ പരമോന്നത നേതാവ് മോത്തബ ഖാംനയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോത്തബ ഖാംനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മോത്തബ ഖാംനയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മോത്തബ ഖാംനയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 52%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: നമ്മുടെ വീടിടാ ഹോം 92.2 FM-ൽ മലയാളിടാ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട്. ഇപ്പോ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫൈസൽ രാസയും പിന്നെ ഷീബയുമാണുള്ളത്. ഹാപ്പി ഓണം ഫൈസൽ.
1: ഹാപ്പി ഓണം. നമസ്കാരം.
0: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ
1: എല്ലാവർക്കും. ഹാപ്പി ഓണം.
0: ഓക്കെ, കുറച്ച് വൈകിട്ടാണെങ്കിലും ഫൈസലിന്റെ ഓണം ഇന്നലെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പറയാല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഓണാഘോഷം? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഫൈസൽ രാസയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ സദ്യയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ടീ കോർണർ കാറ്ററിംഗിൽ നിന്നാണ്, ഫ്രഷ് ആൻഡ് സേവ് ടീ കോർണറിൽ നിന്നാണ് ഫൈസൽ രാസി എല്ലാ വർഷവും സദ്യ കഴിക്കാറുള്ളത്. പക്ഷെ ഇന്നലെ ഞങ്ങളും അവിടെ നിന്നാണ് സദ്യ കഴിച്ചത്. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നതിനും അവിടുത്തെ സദ്യയൊക്കെ ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞതിനും ഒക്കെ താങ്ക്സ് കേട്ടോ. അവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയുകയാണ്.
1: നല്ല
0: കിടിലം സദ്യ ആയിരുന്നു.
1: പായസമൊക്കെ,
0: പ്രത്യേകിച്ചും പാലട പായസം അമ്മ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കറികളാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ്, പക്ഷെ കുറച്ച് കുറഞ്ഞു പോയി. അതായത് എന്താണെന്നറിയോ, നമുക്ക് ഇഷ്ടം വരുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നൂല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കുറച്ചും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നത് സദ്യ ഒക്കെ അങ്ങനെ കഴിക്കണം എന്നാണ്. ഓക്കെ, ശരി, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഫൈസൽ പറ.
1: ആദ്യം കഴിക്കേണ്ടത് എന്താണ്?
0: അങ്ങനൊന്നുമില്ല. ഞാൻ ആദ്യം എപ്പോഴും കഴിക്കുന്ന എന്താണെന്നറിയോ, ചിപ്സും ഉപ്പേരിയും കൊണ്ട് വെക്കുമല്ലോ, അതായിരിക്കും മിക്കവാറും ആദ്യം എടുത്ത് കഴിക്കുക.
1: അല്ല, ചുറ്റുവട്ടങ്ങൾക്ക് സദ്യക്ക് കുറെ ചുറ്റുവട്ടങ്ങളുണ്ട്. ചിലപ്പോ ആദ്യം കഴിക്കുന്നത് പരിപ്പും നെയ്യും കൂട്ടിയിട്ട് കഴിക്കാറുണ്ട്.
0: അത്
1: ഓർഡറുണ്ട്.
0: അതുണ്ട്. അതെപ്പോഴും നമ്മള് ഇതെല്ലാം വിളമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോറ് വെക്കും, അതിനുശേഷം പരിപ്പ് ഒഴിച്ചിട്ട് അതിന്റെ മേലെ നെയ്യ് വെച്ചിട്ട് പപ്പടം ഇങ്ങോട്ട് അതിന്റെ മേലെ വെച്ചിട്ട് നല്ലോണം പൊടിച്ച് കുഴച്ച് കഴിക്കണം.
1: പിന്നെ സാമ്പാർ.
0: പിന്നെ സാമ്പാർ വരും. അപ്പൊ ബാക്കി കറികളൊക്കെ അതിൽ നിന്ന് എടുത്ത് കഴിക്കുക.
1: ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഇത്ര അധികം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കാളൻ, തോരൻ, നവിയൽ, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കഴിക്കുന്നത് ഏതാ?
0: എനിക്ക് എപ്പോഴും വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും മിക്കവാറും എല്ലാ ദിവസവും സാമ്പാറും അവിയലും ഒരു തോരനും ഉണ്ടാവും, മിക്കവാറും എല്ലാ ദിവസവും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ മോന്, അവന് സാമ്പാർ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. അവൻ എല്ലാ ദിവസവും ദോശ വേണം എന്നുള്ള ആളാണ്. നീ എപ്പോഴും ഗീ റോസ്റ്റ് ആണ് ആൾക്ക് ഇഷ്ടം. അതിന് മൂന്ന് നേരം ദോശ കൊടുത്താലും അവൻ കഴിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം അമ്മ വിചാരിക്കും ഒന്ന് മാറ്റി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് സാമ്പാറല്ലാതെ വേറെ എന്തെങ്കിലും കറി കൊടുക്കുകയാണെങ്കിൽ അവൻ ഉടനെ അമ്മയോട് ചോദിക്കും, അമ്മമ്മ സാമ്പാർ ഉണ്ടാ?
1: സാമ്പാർ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്ത ടേസ്റ്റാണ്. മലയാളികളെ പോലെ തന്നെ നമ്മൾ സ്ലാങ്ങുകൾ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ജില്ലകളിലും മൂന്ന് നാല് സ്ഥലങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള
0: സാമ്പാർ. അതായത് നമ്മുടെ അവിടെയൊന്നും തേങ്ങ അരച്ച് സാമ്പാർ വെക്കില്ല, ചില സ്ഥലങ്ങളിൽ വറുത്തരച്ച് സാമ്പാർ വെക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ വെജിറ്റബിൾ.
1: തമിഴ്നാട്ടിലെ സാമ്പാറും അതൊരു വേറെ ടൈപ്പാണ്.
0: അവര് കുറച്ച് ജീരകവും ഒരു ചെറിയ മധുരവും.
1: ഇപ്പൊ ഈ ചെന്നൈയിലും അതുപോലെ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന സാമ്പാറും, പാലക്കാട് വന്ന് കഴിക്കുന്ന സാമ്പാറും, ഗുരുവായൂർ വന്ന് കഴിക്കുന്ന സാമ്പാറും ഒക്കെ വ്യത്യസ്തങ്ങളാണ്.
0: തിരുവനന്തപുരത്ത്
1: അല്ല, നമ്മള് ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഡിഷസ് നമ്മുടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തലശ്ശേരി പോയാൽ ബിരിയാണി കഴിക്കാം, ഗുരുവായൂർ വന്നാല് നല്ല സാമ്പാർ കഴിക്കാം, കുട്ടനാട് പോയി കഴിഞ്ഞാല് നല്ല കരിമീനും താറാവും അപ്പാസും ഒക്കെ കഴിക്കാം. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഉണ്ട്.
0: ഫൈസൽ ഒരു ഭക്ഷണപ്രിയനാണ്.
1: ഭക്ഷണം കൂടുതൽ കഴിക്കാറില്ല. മമ്മൂക്ക പറഞ്ഞ പോലെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത്ര കഴിക്കാറില്ല,
0: കുറച്ച് കഴിക്കാറില്ല.
1: ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത്ര കഴിക്കരുത് എന്നാണ്. നമുക്ക് എന്തും അതിനൊരു ലിമിറ്റ് വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്.
0: ശരീരത്തിന് വളരെ
1: വളരെ നല്ലതാണ്, ഹെൽത്തിന്.
0: അങ്ങനെ ഫൈസൽ റാസി വളരെയധികം ഹെൽത്തും കൂടെ നോക്കുന്ന ഒരാളാണ് അല്ലേ?
1: അല്ല, എല്ലാവരും അങ്ങനെ നോക്കണം, നമ്മൾ മാത്രമല്ലല്ലോ.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഓണാശംസകളുടെ കൂടെ തന്നെ നബിദിന ആശംസകൾ കൂടി പറയുകയാണ്.
0: അതെ അതെ,
1: നാളെ നബിദിനാണ്. നബിദിനത്തിന്റെ ഓഫ് ഡേ നാളെയാണ്.
0: ഓഫ് ഡേ നാളെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നബിദിനം. അപ്പോൾ നമ്മൾ അതിന്റെ ആശംസകളും ഒക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാവർക്കും നാളെയാണ് ഒരു അവധി ദിവസം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നബിദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും
1: ഇപ്പോൾ മറ്റന്നാൾ ശനിയാഴ്ച ഫോക്ലോർ സൊസൈറ്റിയിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് നബിദിനത്തിന് ഘോഷയാത്ര ഉണ്ടാവും. കുട്ടികളെ ഈ ഖുർആൻ പാരായണം, അതുപോലെ ഈ നബിയുമായി ബന്ധപ്പെട്ടുള്ള മദ്ഹുകൾ ഒക്കെ പറയുന്ന, അതേപോലെ നമ്മൾ നാട്ടിലുള്ള പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ശനിയാഴ്ച ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മാത്രമല്ല നമുക്ക് നാട്ടിലൊക്കെ ഈ മദ്രസയിലും ആ സമയത്ത് ഉച്ചയ്ക്ക് നെയ്ച്ചോറിൻ്റെ ഒരു പ്രത്യേകതരം നെയ്ച്ചോറ് വിരിഞ്ചി എന്നൊക്കെ പറയും, അതിൻ്റെ മണം, അതിൻ്റെ കൂടെ തന്നെ ബീഫും
0: പള്ളിക്കറി,
1: അതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഫ്രീ എൻട്രി ആണ് ഇവിടെ ഫോക്ലോർ തിയേറ്ററിലുണ്ട്, ഫോക്ലോർ സൊസൈറ്റിയിൽ മെംസാറിൽ. എല്ലാവരും പങ്കെടുക്കുക.
0: അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് ഫൈസൽ പറഞ്ഞത്. കാരണം ചില ദിവസം ചില കൂട്ടുകാർക്ക് ചിലപ്പോൾ അവധിയായിരിക്കും അടുത്ത ദിവസം.
1: ഒരുപാട് വർഷങ്ങൾ ഇതൊന്നും കാണാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇവിടെ, അവർക്കൊക്കെ കാണാനുള്ള ഒരു അവസരമാണ്.
0: ഓക്കെ, എത്ര മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരമാണ് ഘോഷയാത്രയൊക്കെ.
0: ഓക്കെ,
1: കുട്ടികളെ കൊച്ചുകുട്ടികളെ പരിപാടികളാണ്, പിന്നെ വൈകുന്നേരം കവാലി നൈറ്റ് ഒക്കെ ഉണ്ട് അതിന് കൂടെ തന്നെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നാളെ
1: നാളെ നബിദിനത്തിന്റെ ഓഫ് ഡേ ആണ്, മറ്റന്നാളാണ് ഈ പ്രോഗ്രാം.
0: ഓക്കെ ഓക്കെ, സാറ്റർഡേ ആണ് പ്രോഗ്രാം. നിങ്ങൾക്ക് രാവിലെ 11 മണി മുതലേ തന്നെ ഈ ഒരു നബിദിനത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ദുബായ് ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിലാണ്, അതെ, മംസാറിലാണ്. അപ്പോൾ ഷുവറായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് നാട്ടിലാണല്ലോ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. നബിദിനത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഈ ഘോഷയാത്രയൊക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കാണാൻ പറ്റും. ഇപ്പൊ ഫൈസൽ റാസി പ്രത്യേകം എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ്, നിങ്ങൾ
1: എല്ലാവരും പറഞ്ഞു.
0: ഓക്കെ ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ടുകൂടി ഇപ്പൊ കേട്ടിട്ട് പോവാം. നമ്മുടെ അംശം സോങ്, ഇത് ശ്രദ്ധിച്ചായിരുന്നു ഫൈസൽ റാസി? ഈ ഒരു പാട്ട് ഇപ്പോൾ ഇപ്പൊ ഒരു 2 മാസം ആയി പാട്ട് വന്നിട്ട് വളരെയധികം ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ ആ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്,
1: ഒന്നുകൂടി കേട്ട് നോക്കാം.
2: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
1: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും
1: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
1: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
1: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
1: Sand Dunes with Akshay.
0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: മലയാളി ഡാ, മലയാളി ഡാ,
7: കേറിവാടാ മക്കളെ, കേറിവാ.
1: മലയാളി ഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
8: ഓണപ്പൂവേ.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഇപ്പൊ കേട്ട ഓണപ്പാട്ട് ഇഷ്ടപ്പെട്ടോ ഫൈസൽ റസി?
2: നല്ല സോങ് അല്ലേ.
1: ഇത് നമ്മുടെ രാധിക സുരേഷ് ഗോപി പാടിയ പാട്ടാണ് കേട്ടോ. ഈ വർഷത്തെ പുതിയൊരു ഓണപ്പാട്ടാണ് രാധിക. സുരേഷ് ഗോപി എല്ലാവർക്കും അറിയാം, അതായത് ഒരു പാട്ടുകാരി എന്ന നിലയിലും പണ്ട് മുതൽ
2: എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും ഈ ഓണം പോലെ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലും എല്ലാവരും കൂടി അങ്ങനെ സംഗമിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന സെലിബ്രേഷൻ, അത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? തമിഴ്നാട്ടിലുണ്ടോ?
1: തമിഴ്നാട്ടിൽ പൊങ്കൽ
2: ആഘോഷിക്കും.
1: അതെ അതെ അതെ, പൊങ്കൽ അവർക്ക് നിറയെ വലിയ ആഘോഷമാണല്ലോ.
2: പൊങ്കൽ ആഘോഷിക്കാറുണ്ട്, ഒരു ഓണം പോലെ തന്നെ.
1: അതെ അതെ, നമ്മുടെ ഏകദേശം ഒരു ഓണം ടൈപ്പ് പോലെ തന്നെയാണ് അവർക്ക് പൊങ്കൽ.
2: കേരളത്തിലും ഇതുപോലെ ഓണം ആഘോഷിക്കുന്നത് പല സ്ഥലങ്ങളിലും
1: പല രീതിയിലാണ്. നമ്മൾ ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കും, പക്ഷെ ചില ഇപ്പോ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ വിഷു അത്ര ആഘോഷിക്കില്ല. പക്ഷെ ഓണമാണ് എല്ലാരും ഒരുപോലെ
2: ആഘോഷിക്കുന്നത്.
1: പക്ഷെ നമ്മളവിടെ
2: വിഷു തന്നെ കേരളത്തിനേക്കാളും കൂടുതൽ ആഘോഷിക്കുന്നത് ഓണം
1: ദുബായിലെ.
2: കാരണം ഞാൻ വർഷങ്ങളോളം കാണുന്നതാണ്, ഒരു ഓണത്തിന്റെ ഒരു തിരുവോണ നാള് മുതല് ഏകദേശം 2 മാസത്തോളം ഓണത്തിന്റെ പ്രോഗ്രാംസ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോസും പ്രോഗ്രാംസും അടുത്തൊരു ഡിസംബർ, ഇനിയിപ്പോ അത് നാഷണൽ ഡേ വരണം അല്ലെങ്കിൽ ക്രിസ്മസ് വരണം ഓണം കഴിയാന്. അതേപോലെ തന്നെ ഒരു ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടും അതുപോലെ എല്ലാവരും ഒരുമിച്ച് ഡ്രസ് ചെയ്തിട്ടും ഒക്കെ ആഘോഷിക്കുന്നത്, എനിക്ക് തോന്നുന്നു നാടിനേക്കാളും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് UAE-യിലായിരിക്കും. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് കൾച്ചറൽ ആൾക്കാരെ, മീൻസ് നമ്മൾ ഓരോ ജില്ലകളിലും ഓരോ കൾച്ചറാണ്, ഓരോ ഭാഷ വരെ വ്യത്യാസമാണ്.
1: അതായത് സ്ലാങ് നമ്മൾ
2: സ്ലാങ്ങുകൾ വ്യത്യാസമാണ്. ഇപ്പോൾ എനിക്ക് നമ്മൾ തിരുവനന്തപുരത്ത് നിങ്ങളെ നാട്ടിൽ വന്ന ചില പദങ്ങൾ അർത്ഥങ്ങൾ അറിയണമെന്നില്ല. കൊളോക്കിയലായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ തീരെ അറിയണമെന്നില്ല. കാസർഗോഡ് പോയി കഴിഞ്ഞാൽ അവിടെ സപ്ത
1: ഭാഷാ
2: സംഗമഭൂമിയാണ്, അവിടെ 7 ഭാഷകളെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഓരോ സ്ഥലങ്ങളിലും മേ ബി 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൾക്കാര് സംസാരിക്കുന്നത് അല്ലേ.
1: ഫൈസലിന്റെ വീട്
2: തൃശ്ശൂരിന്റെ ഭാഷനെ കുറിച്ചിട്ട് എന്താ പറയുള്ളു?
1: നല്ലതല്ലേ, ഇഷ്ടാ, നല്ല രസല്ലേ തൃശ്ശൂർക്കാര് സംസാരിക്കുന്നത്.
2: വളരെ ഇന്നസെൻസ് ഉള്ള ഒരു ഭാഷയാണ് തൃശ്ശൂർ.
1: എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇന്നസെൻസ് ഉണ്ട്. ഫൈസലിന് ഏതൊക്കെ സ്ലാങ്ങിൽ സംസാരിക്കാൻ അറിയാം? ഇപ്പൊ തൃശ്ശൂർ മാത്രമാണോ അതോ മലപ്പുറം കാസർഗോഡ്?
2: മലപ്പുറം നമ്മള് ഇവിടെ ആയതുകൊണ്ടേ ഞാൻ പറഞ്ഞു വരുന്ന അതാണ്, നമ്മൾ നാട്ടിലാണെങ്കിൽ ആ ഏരിയയിലുള്ള മാത്രമാണല്ലോ സംസാരം കേൾക്കുന്നത്. ഇവിടെ നമ്മള് പത്തനംതിട്ടയിലുള്ള ആൾക്കാരോടും കൂടെ സഹവസിക്കുന്ന ആൾക്കാരായിരിക്കും എന്നും. നാട്ടിലങ്ങനല്ലല്ലോ, എന്നും സഹവസിക്കുന്നത് കൂടെ ഉള്ളത് തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും, കാസർഗോഡുള്ള ആളായിരിക്കും, കോഴിക്കോടുള്ള ആളായിരിക്കും, പാലക്കാടുള്ള ആളായിരിക്കും. അപ്പൊ അവരൊക്കെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും, ഇപ്പൊ ഞാൻ മാത്രമല്ല ഓരോ പ്രവാസിയും അങ്ങനെയാണ്, അവരുടെ കൂടെ ഉണ്ടാവുന്നത് ഡിഫറെന്റ് ലാംഗ്വേജസ് ഡിഫറെന്റ് നാഷണാലിറ്റീസ് അങ്ങനെയാണല്ലോ ഇവിടെ.
1: അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് ഇവിടെ എല്ലാവരുമായിട്ടും എല്ലാ നാട്ടിൽ നിന്നുള്ളവരായിട്ടും സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു നാടിൻ്റെതായിട്ടുള്ള ആ ഒരു സ്ലാങ് എല്ലാവർക്കും കാണണമെന്നില്ല. ഇപ്പൊ ഫൈസല് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല താങ്കൾ ഒരു തൃശ്ശൂർക്കാരനാണെന്ന്, കാരണം ആ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലില്ല.
2: അല്ല,
1: എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ആ ഒരു വർത്തമാനാണ് ഫൈസലിനുള്ളത് അല്ലെ? അങ്ങനെ
2: തീർച്ചയായിട്ടും എല്ലാരും പറയാറുണ്ട്, കാരണം തൃശ്ശൂർക്കാരനാണെന്ന് പറയില്ല. കാരണം നമ്മൾ ഇവിടെയാണ്, ഇവിടെ എല്ലാവരുമായിട്ട് നമ്മള് നാഷണൽ ലാംഗ്വേജസ് അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കണം എന്നില്ല, നമ്മൾ സഹവാസത്തിലൂടെയാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഈവൻ പാചകം പോലും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചില സിറ്റുവേഷൻസിലാണ്. ഒരിക്കലും നമ്മൾ സ്കൂളിൽ നിന്ന് പോയിട്ട് ഒരു ഭാഷ ഒരു ലാംഗ്വേജ് പഠിച്ച് ഇവിടെ വന്നിട്ട് അതായിരിക്കില്ല, നമുക്കൊരു ബേസ് ഉണ്ടാവുമെന്ന് മാത്രം. നമ്മളൊരു ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ആൾക്കാരുള്ള, ഇപ്പോൾ ഫിലിപ്പൈൻസ് ആണെങ്കിൽ അവരെ കൂടെ മാത്രം നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ലാംഗ്വേജ് ഓക്കെയാണ്. അറബി ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ആ കമ്മ്യൂണിറ്റിയെ നിൽക്കുമ്പോൾ നമുക്കത് പഠിയും. നമ്മുടെ സ്കൂളിനേക്കാളും കൂടുതൽ പഠിപ്പ് കിട്ടുന്നത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണല്ലോ.
1: അതെ അതെ. ഫൈസലിന് എത്ര ഭാഷകൾ അറിയാം സംസാരിക്കാൻ?
2: എനിക്ക് എഴുതാനും വായിക്കാനും 7 ഭാഷ. ഞാൻ തമിഴ് അടക്കം എഴുതിയും വായിക്കുകയും ചെയ്യാറുണ്ട്.
1: ഓ, തമിഴ് എഴുതാനും വായിക്കാനും അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞിട്ട്, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, അത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും.
2: അറബി,
1: അറബിക്ക്,
2: ഉറുദു,
1: ഉറുദു എഴുതാനും അറിയാം. ഉറുദു ശരിക്കും സിമിലർ നമ്മുടെ ഹിന്ദി പോലെ
2: തന്നെ, വ്യത്യാസമുള്ള.
1: പക്ഷെ എഴുതുന്ന എനിക്ക് തോന്നുന്നു ഉറുദു അറബിയോട് സാമ്യമുണ്ട്, അങ്ങനെയാണ്.
2: കുറച്ച് സാമ്യമുണ്ട്. ഏകദേശം ഈ ഹിന്ദി, അറബി, ഉറുദു ഇത് മൂന്നും ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ ഇങ്ങനെ വരുന്നതാണ്.
1: പക്ഷെ സംസാരിക്കുമ്പോൾ അറബിക്ക് നല്ല
2: വ്യത്യാസമുണ്ട്.
1: ഉറുദു സിമിലർ ടു ഹിന്ദി.
2: അതെ, അറബിക്ക് എന്ന് പറയുന്നതും വേൾഡിലെ ഏറ്റവും ആൻഷ്യൻ ടൈമിലുള്ള ലാംഗ്വേജ് ആണ്.
1: പിന്നെ ഒരു ഭാഷ കൂടെ അറിയാം,
2: ഫാർസി.
1: ഓ, അത് ശരി, അത് നമ്മുടെ പാകിസ്ഥാൻ.
2: എനിക്ക് ഭാഷ പഠിക്കാൻ അല്ല, ഇറാൻ.
1: ഇറാൻ, ആ ഓക്കെ ഓക്കെ.
2: അപ്പൊ അവിടുത്തെ ഭാഷകളൊക്കെ
1: പാകിസ്ഥാൻ പസ്തു, ഇത് ഫാർസി. ഓക്കെ ഓക്കെ.
2: അതൊക്കെ അങ്ങനെ ഞാൻ ഈ ലാംഗ്വേജ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് നല്ലതാ. കാരണം നമ്മൾ കൂടെ സഹവസിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോ, ഇപ്പൊ നമ്മളും സിനിമയെ ബന്ധപ്പെട്ടൊക്കെ ചെന്നൈയിലും ഒക്കെ ഒരുപാട് കാലം നിൽക്കുമ്പോ നമ്മതൊക്കെ പടിഞ്ഞു പോകും.
1: ഓക്കെ ഓക്കെ.
2: നമ്മൾക്കൊരു ബസ്സിന്റെ ഒരു ബോർഡ് നോക്കണമെങ്കിലും തമിഴ്നാട്ടിൽ ഇംഗ്ലീഷിൽ എഴുതൂല.
1: ഓക്കെ, ഫാർസിയിൽ നമ്മൾ എങ്ങനെ ഓണാശംസകൾ പറയാ?
2: ഫാർസിയില് ഓണാശംസകൾ നമ്മൾ പറയാറില്ല.
1: ഫാർസിയിൽ ഓണാശംസ ഇല്ല. അറബിക്കില്? അറബിക്കില്?
2: അറബിക്കില് നമ്മള്
1: ഹാപ്പി ഓണം.
2: ഹാപ്പി ഓണം ഓണത്തിന് ആ വാക്കല്ല മാത്രമല്ല,
1: ഓണത്തിന് കൂടുതലായിട്ട് നമ്മൾ ഹാപ്പി ഓണം പറഞ്ഞു വിടും. അല്ലാതെ ഇപ്പോ നമ്മളിപ്പോ മലയാളത്തിൽ പറയൂലേ, എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു.
2: നമ്മള് സാധാരണ ഒരാളെ കൊണ്ട് പറയിപ്പിക്കും നമ്മള്.
1: അപ്പൊ കഴിഞ്ഞ ദിവസം അറബി ഭാഷയിലെ പറയുന്ന,
2: കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇൻഡോ അറബ് ബന്ധമുള്ള ഒരു സോങ് ആയിരുന്നു. മീൻസ് ഈ ഓണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതില് എല്ലാവരും ഈ അറബികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഓണ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ഇന്നലെ ആയിരുന്നു ആ സോങ്ങിന്റെ റിലീസ്. ഓണം സലാം എന്നാണ് ആ സോങ്ങിന്റെ പേര്.
1: ഓ, അത് ശരി. അതിനകത്ത് ഫൈസൽ ചെയ്തിട്ട്?
2: ഞാനാണ് ലീഡ് ചെയ്തിട്ട് പാടിയിട്ടുള്ളത്, പാടി അഭിനയിച്ചിട്ടുള്ളത്. പാടിയത് വേറെ ആളാണ്, പക്ഷെ അഭിനയത്തില് പാടിയിട്ടുള്ള, പാടി അഭിനയിക്കുന്നത് അതില്.
1: നെക്സ്റ്റ് ടൈം വരുമ്പോ ആ പാട്ടുകൂടെ നമുക്കൊന്ന് പറഞ്ഞാല് നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ.
2: തീർച്ചയായിട്ടും. അതില് ധീരജ് എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു സോങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഓണം മൂഡ് സോങ് പോലെ തന്നെ അത് ട്രെൻഡിങ് ആവാനാണ് സാധ്യത.
1: ആണല്ലേ, ശരി. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ആ പാട്ടൊന്ന് കേൾക്കാം. ഇപ്പൊ നമുക്കൊരു തമിഴ് സോങ്ങിന്റെ സമയമാണ്, കേട്ടിട്ട് വരാം.
2: കേട്ടിട്ട് വരാം.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
1: കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണമുയർത്തി പ്രതിപക്ഷം. 36,000 കോടിയുടെ എക്സ്പ്രസ് വേയിൽ വിള്ളൻ. പാർലമെന്റിന് മുന്നിലെ വെള്ളക്കെട്ടിലും അഴിമതി ആരോപണം. അഴിമതി ആരോപണം മാത്രമോ?
2: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽ ഇ ഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

മലയാളിഡാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: നാടൻ പാട്ടൊക്കെ എപ്പോ കേട്ടാലും നമ്മൾ അങ്ങ് കൂടെ പാടി പോവല്ലേ ഫൈസൽ? ഫൈസലിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ നാടൻ പാട്ടുകൾ കേൾക്കാന്നവർക്ക്. ഒരു പ്രത്യേക എനർജിയാണ് നാടൻ പാട്ടുകൾ എപ്പോഴും.
1: സാധാരണ ഓണം സോറി ആൽബം സോങ്സ് ആണ് നമ്മൾ പ്ലേ ചെയ്യാറുള്ളത്. പക്ഷെ ആൽബം സോങ്സിൽ തന്നെ ഇതുപോലെ ഇടയ്ക്ക് ഓണം അല്ല സോറി ഈ നാടൻ പാട്ടുകൾ വരാറുണ്ട്. നാടൻ പാട്ടുകൾ വളരെ അപൂർവമായിട്ട് വരുന്നതാണ്. എന്നാലും ഈ കഴിഞ്ഞൊരു 8 വർഷം മുന്നെയാണ്, 2018 ഈ ഒരു സോങ് ഇറങ്ങിയത്. മറ്റതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ ഒരുപാട് സോങ്സ് ഉണ്ട്.
0: സാധാരണ ഫൈസൽ എന്നോട് എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു പഴയ ആൽബം സോങ് പ്ലേ ചെയ്യണമെന്ന്. അപ്പൊ അത് അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു നാടൻ പാട്ടിലേക്ക് വന്നത്. സ്പെഷ്യൽ ഒരു ഓണം വൈബൊക്കെ ആയതുകൊണ്ട് നാടൻ പാട്ട് പിടിക്കാന്ന് വിചാരിച്ചു.
1: നാടോടി ഈ ഫോക്ക് സോങ് മധു മുണ്ടകത്ത് എന്ന് പറയുന്ന ഒരാളെ എഴുതിയും പാടിയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും വളരെ ഹിറ്റായിട്ട് 2018 ഇറങ്ങിയ ഒരു സോങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്.
0: പിന്നെ
1: അപ്പൊ അങ്ങനെയാണ് നാളത്തെ നബിദിനം കൂടി ആവുമ്പോ എല്ലാവരും ഒരു ഓഫ് മോഡിലായിരിക്കും അടുത്ത 3 ദിവസം അല്ലേ?
0: ഒരുപാട് പേർക്ക് ഇനിയുള്ള തുടർച്ചയായിട്ടുള്ള 3 ദിവസം അവധിയാണ്. നാളെ വെള്ളി, ശനി, ഞായർ അവധിയാണ്. അത് അവധി ഇല്ലാത്ത സുഹൃത്തുക്കളും ഉണ്ട് എന്നറിയാം. എന്തായാലും അവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം ഹോം 92.2 FM നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ 1-2 കാര്യം കൂടെ പെട്ടെന്ന് പറയാനുള്ളത്, ഒന്നുകൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ് കേട്ടോ നമ്മുടെ ഇന്നലത്തെ ആ ഒരു സദ്യയ്ക്ക്. താങ്കളുടെ കസിൻ്റെ കടയാണല്ലേ, എന്നിട്ട് ഞങ്ങളുടെ അത് പറഞ്ഞില്ല. ഒന്നുകൂടെ പറയാം അതിന്റെ നമുക്ക് പേരും. എത്ര ദിവസം വരെ ഓണസദ്യ ഉണ്ട്?
1: ഇനിയിപ്പോ ഈ മാസം അവസാനം വരെ ഉണ്ടാവും.
0: ടീ കോർണർ ഫ്രഷ് ആൻഡ് സേവ് ടീ കോർണർ ആണ്, കരാമയിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടുത്തെ നിന്ന് സദ്യ കഴിച്ചത്. നിങ്ങൾക്കും കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ സദ്യ കഴിക്കാൻ നാളെയൊക്കെ നിങ്ങൾക്ക് പോവാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ,
1: ഡൈനിങ്ങും ഉണ്ട് അവിടെ, അവിടെ ഇരുന്ന് കഴിക്കാം.
0: ഓക്കെ, മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത്, നബിദിനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രോഗ്രാം
1: നടക്കുകയാണ്. എല്ലാവരും വരണം.
0: ശനിയാഴ്ചയാണ്.
1: ഫോക്ലോർ തിയേറ്ററിലാണ്, ഫോക്ലോർ സൊസൈറ്റി മംസാറിലാണത്.
0: ഓക്കെ, അപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം കാണാനും നിങ്ങൾക്ക് പോവാം, മറന്നു പോവണ്ട. ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിലാണ്. ശനിയാഴ്ച രാവിലെ 11 മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ നിത്യയും അക്ഷയും ഇന്ന് മുഹൈസിനയിൽ അൽഗിസൈസിൽ മാർക്ക് ആൻഡ് സേവിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് മാർക്ക് ആൻഡ് സേവിൽ അക്ഷയും നിത്യയും എത്തുന്നത്. വൈകുന്നേരം 7 മുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അവിടെ എത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്.
1: അപ്പൊ എല്ലാവർക്കും ഓണം സയീദ.
0: ഓണം സയീദ ഓണ ആശംസകൾ ഇപ്പോഴാണ് പറയുന്നത് അല്ലേ? ഓക്കെ,
1: നുറുസ് മുബാറക്.
0: ശരി, ആയിക്കോട്ടെ, തിരിച്ചങ്ങോട്ട് ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു ഫൈസൽ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സമയവും ഏകദേശം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2.
1: വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.
0: അതെ,
1: നിങ്ങൾക്കൊപ്പം നിങ്ങളോടൊപ്പം.
2: 92.2 FM. നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എസി സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.
3: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: നേപ്പാൾ പ്രളയം മരണസംഖ്യ 300 വഖഫ് നിയമിക്കപ്പെടുന്ന അമുസ്ലിങ്ങൾ RSS-ക്കാരാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് ഉമർ ഫൈസി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 300 ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നേപ്പാൾ മേഖലയിലേക്ക് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയ കേരളത്തിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള 33 പേരെക്കുറിച്ച് വിവരങ്ങളില്ല നിലവിൽ. കാണാതായവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 86 പേരും ബംഗാളിൽ നിന്നുള്ള 32 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 61 പേരാണ് ഉള്ളത്. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 21 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി അധികൃതർ. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചൈനീസ് അതിർത്തിയിൽ നിലവിൽ 200 ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ബീജിംഗിലെ ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി ചേർന്ന് ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ 95 പേർ ദാർചിനിലും ബാക്കിയുള്ളവർ ജിലോങ് മേഖലയിലുമാണ് ഉള്ളത്. ഇതിനു പുറമെ ഈഷ ഫൌണ്ടേഷനിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമായി നിലവിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 77 പേരാണ് ഈഷ ഫൌണ്ടേഷന്റെ ഭാഗമായുള്ളത്. ഇവർക്കായി പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ തെരച്ചിൽ തുടരുകയാണ്. നേപ്പാളിലെ പ്രളയബാധിത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിലുണ്ട്. 47 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം നേപ്പാളിലെത്തിച്ചിട്ടുണ്ട്. താൽക്കാലിക ഷെൽട്ടറുകൾ, കമ്പിളികൾ, ജനറേറ്ററുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുരന്ത ബാധിത മേഖലകളിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിനും കാഠ്മണ്ഡു, ബീജിംഗ്, ഇന്ത്യൻ എംബസികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നേപ്പാളിലുണ്ടായ ശക്തമായ പ്രളയം കുട്ടികളുൾപ്പെടെ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക റൂട്ട്സ്. ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നോർക്കയുടെ വിലയിരുത്തൽ. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നേപ്പാൾ ദുരന്തത്തിലെ ദുരിതാശ്വാസ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവലോകന യോഗം വിളിച്ചു ചേർത്തു. നേപ്പാൾ അധികൃതരുമായി ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അതിജീവിച്ചവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനും സഹായിക്കുന്നതിനായി ഡൽഹിയിലെ TN ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ആശിഷ് കുമാറിനെയും ഒരു സംഘത്തെയും കാഠ്മണ്ഡുവിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നേപ്പാളിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാതെയാണ് കാഠ്മണ്ഡുവിലെത്തിയതെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. ദുരന്തത്തിലുണ്ടായ ആൾനാശത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങളിലും അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി X കുറിച്ചു. ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM മലപ്പുറത്ത് നടത്തിയ വഖഫ് സെമിനാറിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിലും സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് ബോർഡംഗമായ തനിക്കെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളുടെ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡ് അംഗമെന്ന നിലയിൽ തന്റെ ബാധ്യത കൂടിയായതുകൊണ്ടാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ഹൈക്കോടതിയിൽ RSS-നും BJP നേതാവിനും അനുകൂലമായി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തപ്പോഴും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ RSS-ന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോഴും മൌനം പാലിച്ചവരാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഫയൽ ചെയ്ത ഹർജിയിൽ വഖഫ് ബോർഡ് കേരളത്തിന്റെ പൊതുക്രമത്തിന് തടസ്സമാണെന്ന RSS നിലപാട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ ഈ വാദത്തെ തള്ളിക്കളയാതെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഫൈസി ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശേരി മുണ്ടപ്പറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഫേസ്ബുക്കിൽ വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനു ശേഷമാണ് യുവാവ് ജീവനൊടുക്കിയത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗ്ഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഏജന്റ് വഴിയല്ലാതെ എംവിഡിയെ നേരിട്ട് സമീപിച്ചപ്പോൾ നിഷേധിച്ചുവെന്നും തന്റെ മരണത്തിന് ഉത്തരവാദികൾ മോട്ടോർ വാഹന വകുപ്പാണെന്നും കുറിപ്പിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് സിപിഐ മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ സിപിഐയുടെ വലിപ്പത്തെ ചോദ്യം ചെയ്ത് സിപിഎം നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സിപിഐക്ക് ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പിടികിട്ടപ്പള്ളി സുകുമാരക്കുറിപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറിപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് യുഎസ് മടങ്ങണമെന്നാണ് ആവശ്യം. യുഎയിലെ പൊതു സ്കൂളുകളിൽ 2-ാം ക്ലാസ് വരെ ഇനി ഹോംവർക്ക് ഇല്ല. 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക 50-50 മൂല്യനിർണയ സ്കീമും പ്രഖ്യാപിച്ചു. സ്കൂളുകളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. യുഎയിലെ ഹോസ്പിറ്റാലിറ്റി കേറ്ററിംഗ് മേഖലകളിലെ പ്രമുഖ മലയാളി സംരംഭകൻ റെയിൻബോ ജോൺസൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺസൺ ജെ മാഞ്ഞൂരാൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഇന്നലെ എറണാകുളത്തായിരുന്നു അന്ത്യം സംഭവിച്ചത്. യുഎയിലെ റെയിൻബോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. അടുത്ത വാർത്ത 5 മണിക്ക്.
3: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. യു ആർ ലിസ്ണിംഗ്.

0: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
10: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma.
2: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ സജീവമാകുന്ന ഒരു ദിവസമാണ്. വാർത്തയുടെ ആധികാരികത സംബന്ധിച്ചിട്ട് ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുകൊണ്ട് നമ്മൾ ആ വിഷയമല്ല ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉയർത്തുന്നു പ്രതിപക്ഷം. 36,000 crore എക്സ്പ്രസ് വേയിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു. പാർലമെന്റിന് മുന്നിൽ വെള്ളക്കെട്ടിലും അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അഴിമതി വെറും ആരോപണം മാത്രമായിട്ട് ചുരുങ്ങുകയാണോ, അതോ ഈ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയും അതുവഴി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതിയിലൊക്കെ ഇത് മാറുമോ എന്നതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്. നമ്മുടെ വിഷയം, കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. 36,000 crore ഒരു എക്സ്പ്രസ് വേയിൽ വിള്ളൽ ഉണ്ടാക്കിയത് വലിയ ഒരു അഴിമതിയാണെന്നാണ് പറയുന്നത്. ഒപ്പം പാർലമെന്റിന് മുന്നിലെ വെള്ളക്കെട്ടിലും കാര്യമായിട്ടുള്ള അഴിമതി ആരോപണം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിയും, ഈ ഒരു പ്രതിപക്ഷ ആരോപണത്തിന് കേന്ദ്രം എങ്ങനെയൊക്കെയാണ് മറുപടി പറയുക എന്നൊക്കെ വിഷയത്തിൽ സംസാരമായല്ലോ. വിളിക്കാം 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്. അതെന്താണ് കോള് വന്നിട്ട് കട്ടായി പോയത്? വിളിക്കുന്നത് ആരാണ്? വിളിക്കുന്ന സമയത്ത് ഫോൺ ഡിവൈസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ ടെലിഫോൺ ലൈനിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, കോൾസ് നിരവധി കോൾസ് വരുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റുന്നില്ല. നേരത്തെ എടുത്ത കോൾ ഡിസ്കണക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആ, ഈ കോൾ കണക്ട് ആയിട്ടുണ്ട്. ആരാണിത്? ഇല്ല, കോൾ കണക്ട് ആയിട്ട് പിന്നെ കട്ടായി പോവാണല്ലോ. അതെന്ത് പറ്റി? ഇപ്പം നോക്കിയിട്ട് വരാം കേട്ടോ എന്താണ് പ്രശ്നം എന്ന്. അതിനിടയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് സുകുമാരക്കുറിപ്പിന്റെ വാർത്ത വരുമ്പോൾ ആ കാര്യത്തിലും ഒരു നിജസ്ഥിതി കൂടുതൽ വ്യക്തമാക്കാനുണ്ട് അല്ലേ.

0: ആരാണിത്? ഇല്ല, കോൾ കണക്ട് ആയിട്ട് പിന്നെ കട്ടായി പോവാണല്ലോ. അതെന്ത് പറ്റി, അതെന്ത് പറ്റി? ഇപ്പൊ നോക്കിയിട്ട് വരാം കേട്ടോ എന്താണ് പ്രശ്നം എന്ന്. അതിനിടയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് സുകുമാരക്കുറിപ്പിന്റെ വാർത്ത വരുമ്പോൾ ആ കാര്യത്തിലും ഒരു നിജസ്ഥിതി കൂടുതൽ വ്യക്തമാക്കാനുണ്ട് അല്ലേ ബ്രോണോ? നമസ്കാരം ഷമീറെ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം അല്ലല്ലോ, വിളിക്കുന്നവരുടെ എവിടെയോ പ്രശ്നമാണ് ഷമീറെ. എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ ഷമീറിനെ നന്നായിട്ട്. എവിടെയാണ്? പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും, അതായത് കേന്ദ്ര സർക്കാര് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരുപാട് കോടികളുടെ പദ്ധതികൾ പേരുകൾ ഇങ്ങനെ പറയൂ. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ പട്ടേൽ പ്രതിമ അടക്കം. അപ്പൊ അതിലെല്ലാത്തിലും ഒരുവിധം ഈ പാലങ്ങൾ പൊളിഞ്ഞു പോയതിനൊരു കൈയും കണക്കൂല. ബീഹാറിൽ മാത്രം ഏതാണ്ട് 18 പാലങ്ങളാണ് പൊളിഞ്ഞു വീണേക്കണേ. നിർമ്മാണ ഘട്ടത്തിലും നിർമ്മിച്ച് ഉദ്ഘാടനത്തിന് ശേഷം ഒക്കെ കൂടി. അപ്പൊ എന്തായാലും നിർമ്മാണ മേഖല ഇത് ഏത് സ്വന്തക്കാരിക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുത്തൊരു സ്ഥിതി വിശേഷം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അഴിമതിയാണോ അതല്ല, ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരും സർക്കാരും എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കൊള്ളയാണോ എന്നറിയില്ല. ഇപ്പൊ പാർലമെന്റ് വന്നിരുമ്പോ പറയാനൊന്നും കണ്ടതല്ലേ, വെള്ളപ്പൊക്കമാണ്. വെള്ളം എല്ലാ ഭാഗത്തു കൂടി വെള്ളം വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്.
0: തീർച്ചയായിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അല്ലേ?
1: അതെ. അപ്പൊ ഈ നിർമ്മാണത്തിന് വരുന്ന അപാകതകള് ഇതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ ഇതിന്റെ ഭരണാധികാരികളൊക്കെ ഇത് അറിയേണ്ടതല്ലേ. ഇതിലൊന്നും വേറെ ആരും ഇല്ലല്ലോ. അവര് ഇപ്പൊ 12 വർഷമായിട്ട് മോഡി സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അവരെ വലിയ പദ്ധതികൾ, അവര് എക്സ്പ്രസ് ഹൈവേ ഒക്കെ എന്ന് വെച്ചാൽ മോഡി ഭയങ്കര ടണല് വരെയും ഉണ്ടാക്കിയ ടണല് വരെയും പൊട്ടി വീണിട്ടുണ്ട്. അപ്പൊ അതായത് ഇത് ജനങ്ങളെ സുരക്ഷിതത്തിന് എന്താ ഇതുള്ളത്? ഇതെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് സുരക്ഷ ഇല്ലാതെ ജനങ്ങൾ, ഇത്ര കോടി ജനങ്ങളല്ലേ യാത്ര ചെയ്യേണ്ടത്, എത്ര വാഹനങ്ങൾ അതിലേ പോകേണ്ടതാണ്. അപ്പൊ ഇതൊന്നും ഗവൺമെന്റ് ഈ അഴിമതി തന്നെ വലിയ തോതിൽ അഴിമതി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാന് ഒരു ഇതിൽ കണ്ട്, ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഴിമതിയിലും ജനാധിപത്യ ധ്വംസനത്തിലും ഒക്കെ വലിയ തോതിൽ റേറ്റിംഗ് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ റേറ്റിംഗിൽ ഇന്ത്യ രാജ്യം പിറകിലയക്കണ് വലിയ രീതി.
0: തീർച്ചയായും അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിൽ വലിയ സത്യമുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്.
1: ഉണ്ട്, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. കാരണം അന്വേഷണം നടത്തേണ്ടതിന് ഈ സർക്കാർ ഇവരെ കീഴിൽ അന്വേഷണങ്ങൾ നടന്നാൽ ഏത് ഏജൻസിയാണ് വിശ്വാസ്യതയുള്ള ഒരു ഏജൻസി ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോ ഈ സർക്കാരിനെ ഇതിനെ ചോദ്യം ചോദിക്കാൻ ഏതെങ്കിലും ഒരു ഏജൻസിക്ക്, ഇപ്പൊ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് കോടതികളും അന്വേഷണ ഏജൻസികളൊക്കെ സർക്കാരിനെതിരെയും അതിലുള്ള മന്ത്രിമാർക്കെതിരെയൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കുകയും അവരൊക്കെ കുറ്റവാളിയായി വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അത്തരത്തോ ആ സർക്കാരിന്റെ കാലത്ത് തന്നെ അത്തരം അഴിമതി ആരോപണങ്ങൾ വരുന്നവരൊക്കെ എതിരെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ആർക്കെതിരെ അന്വേഷണം നടക്കുന്നത്? അന്വേഷണം നടത്താൻ ആരുടെ തീരുമാനിക്കണ്ട്? അപ്പൊ ആദ്യം തന്നെ പ്രധാനമന്ത്രി തന്നെയാണ് അന്വേഷണം നേരിടേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുട്ടി പറഞ്ഞ മാതിരി പ്രധാനമന്ത്രി തന്നെ അന്വേഷണം നേരിട്ടാലോ ഈ രാജ്യത്തെ അഴിമതിയും അല്ലെങ്കിൽ കാര്യസ്ഥതയൊക്കെ മാറുള്ളൂ എന്നുള്ളതാണ്
0: ഷമീറിന്റെ അഭിപ്രായം അല്ലേ? താങ്ക് യു ഷമീറെ. വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു, അഴിമതി ആരോപണം മാത്രമല്ല അഴിമതി തന്നെ നടന്നിട്ടുണ്ട്, അത് ഏത് ഏജൻസി അന്വേഷിക്കും എന്നതാണ് ചോദ്യം. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്റെ കണ്ണുകൾ ടെലിവിഷൻ സ്ക്രീനിൽ തന്നെയാണുള്ളത് കേട്ടോ, കാരണം സുകുമാരക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബ്രൂണോയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുകുമാരക്കുറിപ്പിന്റെ വീട് കണ്ടുപിടിച്ചു, അതിന്റെ അടുത്തെത്തി. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ പിടികിട്ടാപ്പുള്ളി അദ്ദേഹത്തിന്റെ പുതിയ പാസ്പോർട്ട് അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകൾ ഈ വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര എക്സ്ക്ലൂസീവ് എന്ന രീതിയിൽ തന്നെ ആ വാർത്ത പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷയം ഇന്ന് ഏതാണ് അതല്ലല്ലോ അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം.
0: നമസ്കാരം അബ്ദുറഹ്മാൻ റാഷിദ്, സുഖായിരിക്കുന്നോ? പറയൂ.
2: ഇതില് കൊറേ പേര് ലൈൻ കട്ട് ചെയ്ത് പോയി, അവർക്ക് തന്നെ എന്താ പറയണ്ടെന്ന്
0: അറിയുന്നില്ല അല്ലേ? അതുകൊണ്ട് കട്ട് ചെയ്ത് പോയതാണെന്ന് തോന്നുന്നത്.
2: കട്ട് ചെയ്ത് പോയതാണ്. ഞാനും വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കിതിൽ പറയാനുള്ളത് തന്നെ, ഈ കേന്ദ്ര ഈ ഗവൺമെന്റിനെതിരായിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് എത്രയോ ഇങ്ങനെയുള്ള അഴിമതികൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും കൊണ്ടുവരും. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, 3-ാമത്തെ ദിവസം റോബർട്ടിന്റെ അഴിമതിയും മറ്റ് അഞ്ചത്തിയുടെ

0: അഴിമതിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ മിണ്ടാതെ അങ്ങ് പോകും. ഇത്രയും അഴിമതി നടന്നെന്ന് ഇവർ പറയുന്നു. ഏതെങ്കിലും ഒരു അഴിമതി ഇവർ വെറുതെ ഇങ്ങനെ ശബ്ദം കൊണ്ടിങ്ങനെ ആക്കിയതല്ലാതെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ആ സമയത്ത് തന്നെ കള്ളനെക്കാട്ടി വലിയ കള്ളന്മാരാണല്ലോ ഈ അഴിമതിയുടെ പേരിൽ കൊണ്ടുവരുന്നത്, അഴിമതി എന്നും പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ അഴിമതി വരുമ്പോഴൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണല്ലോ അവര് മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ 13 വർഷം എന്ന് പറഞ്ഞത് അഴിമതി നന്നായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ വകുപ്പ് മാറ്റിയാണ് അവർ പ്രവർത്തിക്കുന്നത്. കാരണം നോട്ട് സ്വന്തമാക്കുക, അതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് വിറ്റഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് അവർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പിടിക്കപ്പെടാൻ വളരെ വിഷമമാണ്. പക്ഷെ പ്രതിപക്ഷം ശക്തമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് പിടിക്കാമായിരുന്നു. പക്ഷെ പ്രതിപക്ഷത്തിന്റെ കൈകൾ ശുദ്ധമല്ല. അവരുടെ ഭരണത്തിൽ ഇല്ലാതെ തന്നെ അവരുടെ പേരിൽ എത്രയോ അഴിമതികളുണ്ട്, എത്രയോ ഇങ്ങനെയുള്ള വർഗീയ കലാപങ്ങൾ വരെ അവരുടെ പേരിലുണ്ട്. അതുവരെ ഇനിയിപ്പോ അടുത്ത് തന്നെ പുറത്തേക്ക് വരാൻ പോകുന്നുണ്ട്. അവർ നടത്തിയ വർഗീയ കലാപങ്ങളും അതുപോലെ തന്നെ സിക്കായിട്ടുള്ളതും ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. ഇതെല്ലാം വരുമ്പോൾ ഇനി എന്ത് അഴിമതി ഇന്ത്യയെ തന്നെ മൊത്തം വിറ്റ് കഴിഞ്ഞാലും ഇവർ മിണ്ടത്തില്ല. ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നുണപ്രചരണം നടത്തിക്കൊണ്ട് വർഗീയതയും പുറത്തിറക്കിക്കൊണ്ട് അവിടുത്തെ ഭരണങ്ങളും കേരളം പിടിച്ച മാതിരി പിടിച്ചെടുക്കുക. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സംഗതിയും ചെയ്യാനായിട്ട് ഈ കോൺഗ്രസിനെ കൊണ്ട് ഇനി കഴിയില്ല. കോൺഗ്രസ് തന്നെ ഭൂമിയിൽ നിന്ന്.
1: പക്ഷെ താങ്കൾ ഈ കോൺഗ്രസിനെ പറയുമ്പോഴും ഈ അഴിമതി നടത്തി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെയോ ബി ജെ പി എന്ന പാർട്ടിയോ താങ്കൾ ഒന്നും പറയുന്നില്ലല്ലോ കാര്യമായിട്ട്. അതെന്തുകൊണ്ടാണ്?
0: ഇല്ല, അതുകൊണ്ട് പറഞ്ഞു. കാരണം അവരെല്ലാം അഴിമതിയാണ്. കാരണം അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമായിട്ട് ഇങ്ങനെ അഴിമതി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരതല്ല, ഇവർ രഹസ്യമായിട്ടാണ് അഴിമതിയും കളവും വർഗീയതയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നുണയിലൂടെയും രഹസ്യമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പരസ്യമായി നടത്തുന്നു, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഇന്ത്യയിൽ മൊത്തമായിട്ട് പറഞ്ഞാൽ ഇവരുടെ വർഗീയതയും ഇതുപോലെ തന്നെ കൊള്ളയും പിടിച്ചു പറയും തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞില്ല, ചുമലിരുന്നും കൊണ്ടിട്ടാണ് ഇവർ ചെവി തിന്നുന്നത് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു താങ്കളുടെ അഭിപ്രായം, താങ്കളുടെ നിലപാട്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം
1: ശ്രീ ജോസഫ്, ഹാപ്പി ഓണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചിരുന്നോ?
2: ഇല്ല, ഞാൻ ലൈനിലുണ്ടായിരുന്നു.
1: യെസ്, പറയൂ. ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുപാട് അഴിമതി ആരോപണം ഈ അടുത്ത ഘട്ടങ്ങളിലായിട്ട് വരുന്നു. പാർലമെന്റിന് മുന്നിലുള്ള വെള്ളക്കെട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം വരുന്ന എക്സ്പ്രസ് വേയിലെ വില്ലൽ, അത് 36,000 കോടിയുടെ ഒരു വലിയ പ്രോജക്ടിൽ അഴിമതി നടന്നു എന്നാണ് പറയുന്നത്.
2: നമുക്ക് പിന്നെ ആദ്യത്തെ ഒരു കേസ്, എനിക്കിപ്പോ ഒരു ആരോപണം പറയാം ഒരാളെ കുറിച്ച്. ആ ആരോപണം അന്വേഷിച്ച് തെളിയിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ആർക്കെതിരെയാണോ ആരോപണം പറയുന്നത് അയാൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിലെ വസ്തുത പുറത്തു വരില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാൻ പറ്റുന്ന കേസ് ഉണ്ട്, മുൻകാലങ്ങളിൽ ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും, അത് 2G സ്പെക്ട്രം ആയാലും ശരി, കോള് ഇതിന്റെ അഴിമതി, കൽക്കരിയുടെ അഴിമതി ആയാലും ശരി, ഇതിലൊക്കെ എന്ന് പറയുന്നത് CNDG എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു അതോറിറ്റി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലെന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ഈ റഫേല് വാങ്ങിയ സമയത്ത് നമ്മൾ ഇതുപോലെ കണ്ടു, ഒരു 400 കോടിക്കടുത്ത് 400 കോടിക്കടുത്ത് ഒരു യൂണിറ്റിന്റെ മുകളിൽ എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ റാഫേൽ വാങ്ങിയത്. അതിന് അഡീഷണൽ ആയിട്ട് കുറെ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ മുമ്പ് എഗ്രി ചെയ്ത ഡീലിനേക്കാളും കൂടുതലായിട്ട്. നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത്, കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കേസുണ്ട്. അതായത് നാളെ ഇതുവരെ കാണാത്തതുപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഓൾമോസ്റ്റ് 70% മേലെ ഫണ്ട് കയ്യിലിരിപ്പായിട്ട് വരാം. അതായത് നമുക്കറിയാം, ഒരു 10,000 കോടിക്കടുത്ത് BJPയുടെ ഫണ്ടായിട്ട് കയ്യിലുണ്ട്. ഇത് കൂടാണ്ട് 8,000 കോടിക്കടുത്ത് PM കെയറിന്റെ അകത്തും ഉണ്ട്. ഈ PM കെയറിന്റെ ഫണ്ട് എവിടെ നിന്ന് വന്നതെന്ന് ഇതുവരെ ഒരാൾക്കും ചോദിക്കാൻ പറ്റില്ല. കാരണം മുൻപ് ഇത് ഫോം ചെയ്ത സമയത്ത് ഗവൺമെന്റിന്റെ ഒരു ഇതായിട്ടും ഒരു എക്സ്റ്റൻഷൻ ആയിട്ടും, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. ഇതുവരെ ആർക്കും അറിയില്ല അതിന്റെ അകത്ത് ആ ഫണ്ട് എവിടുന്നാണ് വരുന്നത്, എന്തിനു വേണ്ടി അത് വരും. നമ്മൾ അറിഞ്ഞു വെക്കാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻട്രസ്റ്റ് ഇൻകം തന്നെ കോടികൾ കിടക്കുന്നുണ്ട് അവിടെ. അവർ സ്പെൻഡ് ചെയ്ത ആകെ 300 കോടിയോ 400 കോടിയോ.
1: അപ്പൊ
2: നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ, ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് ഏരിയ, അതായത് BJPയുടെ ഫണ്ടും PM കെയർ ഫണ്ടിൽ ആരാണ് ട്രസ്റ്റി അംഗങ്ങൾ? നരേന്ദ്രമോദി, അമിത്ഷാ, പിന്നെ ധനകാര്യമന്ത്രി അതായത് നിർമ്മലാ സീതാരാമനാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോ ഈ 3 പേര് കൂടിയ ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് PM കെയർ എന്ന് പറഞ്ഞ ഫണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് പ്രൈവറ്റ് ഫണ്ടാണോ അതോ ഗവൺമെന്റ് ഫണ്ടാണോ? ഇതുവരെ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഫണ്ട് അക്യുമുലേഷൻ വരുന്നത് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ആയിട്ട് വഴിയാണോ അല്ലേ എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തില് ഒരു അന്വേഷണമോ ഒരു ഡിക്ലറേഷനോ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇല്ല, ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഇല്ല. ഇനി എന്തുകൊണ്ടാണ് ഏജൻസിന്റെ ഭാഗത്ത് നടപടി ഇല്ലാത്തത്? നമുക്കറിയാം കോൺഗ്രസിലെ പല ആൾക്കാരും, അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ആസാം എടുത്താലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയയിൽ എടുത്താലും, ഈവൻ നമ്മുടെ മഹാരാഷ്ട്രയിലേക്കുള്ള ആൾക്കാർ പോലെ, എൻ സി പിയുടെ ഒരു നേതാവ് ഉണ്ട് ഇതുപോലെ 1000-10000 കോടി ഒക്കെ അഴിമതിയുള്ള ആൾക്കാർ, അന്വേഷണം വന്നപ്പോൾ നാൾക്ക് നാളെ, അതായത് ഒരു രാത്രി വെളുക്കുമ്പോഴേക്കും ബി ജെ പിയിലേക്ക് ചേക്കേറി, അവർക്കെതിരെ ഒരു അന്വേഷണം പിന്നെ ഉണ്ടായിട്ടില്ല, തുടർ നടപടി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആത്മാർത്ഥത ഇല്ലാണ്ടാണ് ഈ ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്ന്. അത് സുപ്രീംകോടതി പോലും പല കേസുകളിലും അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ കേസും, അതായത് ബി ജെ പിക്കെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ മാത്രമേ രാഷ്ട്രീയ നിലപാട് ഈ ഏജൻസികൾ സ്വീകരിക്കുന്നുള്ളൂ, അല്ലാതെ വരുന്ന ആർക്കെതിരെ വരുന്നുണ്ടെങ്കിലും അവർ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിനെയൊക്കെ ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് 100 മണിക്കൂറിന് മേലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർണാടക മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പുള്ളിയുടെ പേര് ഞാൻ
1: ഡി കെ ശിവകുമാർ,
2: അതെ ശിവകുമാർ, ഇയാളെയും നമ്മള് ഡി കെ ശിവകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് അവര് എന്തെങ്കിലും, ഇപ്പൊ നേരത്തെ ഒരു ശ്രോതാവ് പറയണ്ടായിരുന്നു കോൺഗ്രസ്സുകാര് അഴിമതി ഉന്നയിച്ച് 2 ദിവസം കൊണ്ട് അവരത് വിട്ടുകളയെന്ന് പറയാൻ കാരണം, അഴിമതി ഉന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് മെയിൻ ലൈറ്റ്, അതായത് മെയിൻ ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ലൈം ലൈറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും അതിലേക്ക് വരണം. കൂടാതെ അന്വേഷണ ഏജൻസികൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. ഒന്നല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു FIR ഇട്ടിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് അല്ലെ ഇല്ലാന്ന് പറയണം. ഇത് കേസ് പോലും അവരെടുക്കില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ തെളിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? കോടതിയിലേക്ക് കേസ് എത്തണം എന്നുണ്ടെങ്കിൽ FIR എങ്കിലും വേണേ, അല്ലാണ്ട് എങ്ങനെ കോടതിയിലേക്ക് എത്താം? അല്ലെങ്കിൽ കോടതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് പറയണം ഇതിനെതിരെ അഴിമതി ഉണ്ട്, ഇതിന് കേസ് എടുക്കണം. അതിനൊരു തടസ്സം എന്താണ്? ഈ കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാര് റിസൈൻ ചെയ്ത് പുറത്തു വന്നാൽ അടുത്തത് ഗവൺമെന്റ് നോമിനേറ്റഡ് ഗവർണറോ അല്ലെങ്കിൽ MP സ്ഥാനമോ കിട്ടണേ. പിന്നെ നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി അതിന്റെ അകത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുക? റാഫേലിന്റെ കേസിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് കപിൽ സിബലോ ആരോ കേസുമായിട്ട് പോയിട്ട്, മനസ്സിലായി എനിക്ക് ആരോ ഓർമ്മയില്ല, കേസായിട്ട് പോയപ്പോൾ സുപ്രീംകോടതി അതിനകത്ത് ഇനിയൊന്നും ഇടപെടാനില്ല, അത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കേസാണ്, അത് ഇനി കേസായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നാ പറയണേ. ഇങ്ങനെയാണോ പറയാം ഒരു അഴിമതി ഉണ്ടാവുമ്പോൾ? ഇതാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കോൺഗ്രസ് എന്ന പാർട്ടി ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കാതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നേ പൊതുജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് എടുക്കാത്തത് കൊണ്ട് മാത്രം അതിൽ കാതലില്ല എന്ന് പറയേണ്ട കാര്യമില്ല.
1: യെസ്, വളരെ വ്യക്തമാണ് പോയിന്റ് ശ്രീ ജോസഫ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ, PM കെയർ ഫണ്ടിന്റെ അത് സംബന്ധിച്ച കാര്യങ്ങളും, അതിലെ ട്രസ്റ്റി ആരാ, അതിൽ അതൊരു സ്വകാര്യ ഇതാണോ അതോ അത് സർക്കാരിന്റെ സ്വത്താണോ എന്ന് തടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പലർക്കും ഉള്ള സംശയങ്ങൾ പോലും ദൂരീകരിക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് വേയിലുണ്ടായ വിള്ളൽ, 36,000 കോടിയുടെ ഒരു വലിയ പദ്ധതി, നമ്മുടെ പാർലമെന്റിന് മുന്നിലുണ്ടായ ഒരു വലിയ വെള്ളക്കെട്ട്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ കേൾക്കാമോ? ആരാണിത്? ജംഷീർ ഷാർജ. എന്താ ജംഷീർ, ഒരു ഒരു എന്താ പറയാ, ഒരു രസം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്?
3: എന്തെങ്കിലും നിങ്ങളെ ക്വസ്റ്റ്യൻ അവസാനം കേൾക്കുന്നത്?
1: അത് ശരി,
3: ഞാൻ വിളിച്ചേ ഉള്ളൂ, അപ്പൊ അത് മനസ്സിലാക്കണ്ട, എന്താ പറയാനേ.
1: ഓ, അത് ശരി, അങ്ങനെ കേട്ടിരിക്കായിരുന്നു അല്ലേ? കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. അത് ഈ അഴിമതി
3: അഴിമതിയാണല്ലോ, ഇതിപ്പോ അന്വേഷിക്കുന്നില്ല എന്നത് കൊണ്ടും തെളിയിക്കപ്പെടുന്നില്ല എന്നത് കൊണ്ടും ഇത് അഴിമതി അല്ലാതാവുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളെ ഇത് ഹൈവേ വികസനത്തിൽ വരെ അഴിമതിയല്ലേ? ഇപ്പൊ ഇവര് ഈ ടോള്, ഇപ്പൊ കേരളത്തിലൊക്കെ എത്ര സ്ഥലത്ത് ടോളുണ്ട്, ഇപ്പം ഈ ഇവര് ഇത് പിരിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയില് ഗുണ്ടകളെ കൊടുന്നാക്കിയിട്ടാണല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ജനങ്ങളെ പൈസ എടുത്തിട്ട് ഹൈവേ ഉണ്ടാക്കുക, എന്നിട്ട് ഇവര് ഇത് ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുക, അത് എന്നിട്ട് അവരെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഫണ്ടിലേക്ക് ബോണ്ടായിട്ട് വേറായിട്ടുള്ളതായിട്ടൊക്കെ തിരിച്ചെടുക്കുക. ഇത് വേറെ രീതിയിലുള്ള അഴിമതി തന്നെ ഉള്ളൂ, അഴിമതി അല്ല അഴിമതി തന്നെയാണ് കട്ടുനിന്നുക. ഇപ്പോ ഈ നരേന്ദ്രമോദിക്ക് കുടുംബമില്ല, അതുകൊണ്ട് ആള് കത്തുന്നില്ല എന്നൊക്കെ മുമ്പ് ആരോ പറഞ്ഞിട്ടിരുന്നു. പക്ഷേ ആൾക്കാരുണ്ട്, ആളെ ഇതിലേക്ക് എത്തിച്ച ആളുകളുണ്ട്, അദാനി അടക്കമുള്ള ടീമുകള്, അവർക്ക് വേണ്ടി ഇവർ പണിയെടുക്കാണ്. ഇതൊക്കെ അഴിമതിയുടെ ഇതിൽ തന്നെയാണ് വരുന്നത്.
1: എന്നിട്ട് ഈ അഴിമതിയിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു
3: ടീമുകള് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ തന്നെ ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടിന്റെ നേതാക്കന്മാരെ കണ്ടില്ലേ, വീണ്ടും ഇപ്പൊ അറസ്റ്റ് ചെയ്തു സത്യേന്ദ്ര ജയിനൊക്കെ. അവരൊക്കെ ഒരുപാട് ഇതിലാണ്, മാസങ്ങളാണ് വർഷങ്ങളും ജയിലിൽ കടന്നു. മനീഷ് ജോഷി, അതേപോലെ കെജ്രിവാളും സഞ്ജയ് സിംഗും ഒക്കെ. ഇപ്പം ഇവർക്ക് ഇപ്പൊ കോടതി കുറ്റമുക്തമാക്കിയാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും അതേപോലുള്ള സി ബി ഐക്കും ഇവർക്കൊക്കെ സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോവാ. അവരിത് കേസ് അവസാനിപ്പിക്കണില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്.
1: അപ്പൊ വളരെ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കേസ് ഇങ്ങനെ വരും അല്ലെങ്കിൽ അഴിമതി ആരോപണം വരുന്നല്ലാതെ ഇതിനൊരു അവസാനം കാണാൻ ഒക്കില്ല എന്നാണ് അല്ലെ. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ചർച്ച വൈൻഡ് അപ്പ് ചെയ്താലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഇല്ല, കോള് നമ്മുടെ കോളുകൾ ഡ്രോപ്പ് ആവുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കോളുകളും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്ന് പല കോളും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സാങ്കേതിക പ്രശ്നം നേരിടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ക്ഷമിക്കുക എല്ലാവരും. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നാളെ നമുക്കിവിടെ പബ്ലിക് ഹോളിഡേ ആണല്ലേ, എന്ന ദിനത്തോടനുബന്ധിച്ച് നമുക്ക് അവധി ലഭിച്ചിരിക്കുന്ന നാളെയാണ്. അതുകൊണ്ട് നാളെ ഇല്ല, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. നമുക്കൊരുപാട് സുകുമാരക്കുറിപ്പിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചർച്ചയാക്കാമെന്ന് വിചാരിക്കുന്നു. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
4: Let's talk with Mini Padma.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി ജെഎമ്മിന്റെ എ സിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് Dubai, a division of Dhanya Group since 1982.
7: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
8: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
9: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
6: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: നേപ്പാൾ പ്രളയം മരണസംഖ്യ 350. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 350 പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രളയത്തിനും നാശനഷ്ടങ്ങൾക്കും പിന്നാലെ നേപ്പാളിലും ചൈന അതിർത്തിയിലും വീണ്ടും പ്രളയഭീതി പടരുകയാണ്. അതിർത്തിക്കപ്പുറത്ത് ചൈനയിൽ പുതുതായി രൂപപ്പെട്ട തടാകം ഏത് നിമിഷവും തകരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നദികളുടെ സംഗമസ്ഥാനത്ത് പുതിയൊരു തടാകം രൂപപ്പെട്ടതായി ചൈനീസ് ജലവിഭവ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തടാകം തകർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം നേരിടാൻ ചൈനീസ് എഞ്ചിനീയർമാർ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേപ്പാളിലുണ്ടായ ശക്തമായ പ്രളയം കുട്ടികൾ ഉൾപ്പെടെ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക റൂട്ട്സ് അറിയിച്ചിട്ടുണ്ട്. ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നോർക്കയുടെ വിലയിരുത്തൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുകയാണ്. ഇതിനകം 350 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 48 മലയാളികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. 18 പേരുമായി ബന്ധുക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നേപ്പാൾ ദുരന്തത്തിലെ ദുരിതാശ്വാസ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിക്കുന്ന അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നു. നേപ്പാൾ അധികൃതരുമായി ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അതിജീവിച്ചവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുമായി ഒരു സംഘത്തെ അദ്ദേഹം കാഠ്മണ്ഡുവിലേക്ക് അയക്കുകയും ചെയ്തു. നേപ്പാളിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാതെയാണ് കാഠ്മണ്ഡുവിൽ എത്തിയതെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ. ദുരന്തത്തിലുണ്ടായ ആൾനാശത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങളിലും അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ദുരന്തം നടക്കുമ്പോൾ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലായിരുന്നു. കാഠ്മണ്ഡുവിൽ എത്തിയപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി അറിഞ്ഞതെന്നും ശശി തരൂർ. 2015 ഭൂകമ്പത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിത്. റോഡുകളും ഗതാഗത മാർഗ്ഗങ്ങളും പൂർണ്ണമായി തകർന്നത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. അപകടത്തിൽ 800 പേരെ കാണാതായി. 466 പേർ വിനോദസഞ്ചാരികളെന്ന് നേപ്പാൾ സർക്കാരിന്റെ സ്ഥിരീകരണം. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ജാഗ്രത ശക്തമാക്കി. പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. NDRF സംഘങ്ങളെ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിൽ വിന്യസിച്ചിരിക്കുകയാണ്. നേപ്പാളിൽ വൻ രക്ഷാ ദൌത്യത്തിന് ഇന്ത്യ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിനായി നേപ്പാളിൽ. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ ടൺകണക്കിന് ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും എത്തിച്ചിട്ടുണ്ട്. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ച് നേപ്പാൾ. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം. കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് നിഗമനം. അതിനിടെ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും മറ്റൊരു പാസ്പോർട്ടിലും പേരിലും ബ്രൂണോയിൽ താമസമുണ്ടെന്നുമുള്ള മാധ്യമ വാർത്തകളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറിൽ. വിദ്യാർത്ഥി സമരത്തിലെ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്നും രാഹുലിന്റെ എക്സ്പോസ്റ്റ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ധാരണ. രണ്ടാം ടെസ്റ്റും വിജയിച്ച ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരാമെന്ന ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. ഫോളോ ഓണിന് അയക്കപ്പെട്ടിട്ടും ബാറ്റിംഗ് നിരയുടെ കരുത്തിൽ രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് വിജയത്തോളം പോന്ന സമനില. ഫോളോ ഓൺ ചെയ്ത് അഞ്ചാം ദിനം ബാറ്റിംഗ് തുടർന്ന ലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസിൽ നിൽക്കെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ടെസ്റ്റ് ജയിച്ച ഇന്ത്യ ഇതോടെ പരമ്പര സ്വന്തമാക്കി. 6 for 229 റൺസ് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയുടെ 3 വിക്കറ്റുകൾ മാത്രമാണ് അഞ്ചാം ദിനം ഇന്ത്യയ്ക്ക് വീഴ്ത്താനായത്. തുടർച്ചയായ 2 innings സെഞ്ചുറി നേടിയ സുനൽ ദിനുഷയാണ് ഇന്ത്യയ്ക്കും വിജയത്തിനുമിടയിൽ വിലങ്ങ് തടിയായത്. 264 പന്തുകൾ നേരിട്ട താരം 133 റൺസുമായി പുറത്താകാതെ നിന്നു.
8: Home FM News was brought to you by Danya Group of Companies since 1982.
9: Time check.
8: Brought to you by Ozone Cargo.
7: Good evening. Station clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 57%.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായി എല്ലാവരുടെയും ഓണാഘോഷങ്ങൾ, ഓണത്തിന്റെ ആവേശം, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? ഇന്നും ഒരുപാട് ഓഫീസുകളിൽ, പ്രത്യേകിച്ചും തിരുവോണത്തിൻ്റെ അന്ന്, കഴിഞ്ഞ ദിവസം പല വിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പല ബിസി സ്കെഡ്യൂളിലൊക്കെ പോകുന്ന പല ഓഫീസുകളും ഇന്നും ഓണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു നിറവിൽ തന്നെ ആയിരിക്കും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് 1, 2, 3 ഓഫീസുകളിൽ പോയെടുത്തും ആക്ച്വലി അതിൽ 2 ഓഫീസുകളിലും ഇന്ന് അറൌണ്ട് ഇന്നായിരുന്നു ഓണാഘോഷം. അതായത് അവർ പൂക്കളം ഒരുക്കിയതാവട്ടെ, അല്ലെങ്കിൽ സദ്യ കഴിച്ചതാവട്ടെ, അവരുടെ ടീംമേറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് ആഘോഷിച്ചതാവട്ടെ. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയുള്ള ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് അവരെ റാൻഡംലി സാരിയെ കൊടുത്ത് വരുന്ന കണ്ട കൂട്ടത്തിൽ, അപ്പോൾ ഈ കുശലാന്വേഷണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞത് ആകെ 3 മലയാളി എംപ്ലോയീസ് എവിടെയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസ്സ് ആ കമ്പനിയുടെ അതോറിറ്റീസിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ആൻഡ് ഗംഭീരമായിട്ട് അവരും ഇന്നാണ് ഓണം കൊണ്ടിട്ടുണ്ടായിരുന്നത് അത്രേ. അപ്പോൾ നമ്മുടെ ആവേശം അല്ലെങ്കിൽ ഓണാഘോഷങ്ങൾ കഴിയുന്നില്ല. പ്രവാസ ലോകത്ത് ഓഫ്കോഴ്സ് അറിയാലോ, ക്രിസ്മസ് വരെയും പല അസോസിയേഷൻസിൻ്റെതാവട്ടെ, പല കൂട്ടായ്മകളുടേതാവട്ടെ ഒക്കെ തന്നെ ഈ ഒരു ഓണം വൈദ് ഇങ്ങനെ നിലനിൽക്കും. നമ്മുടെ ഇവിടെ തന്നെയുള്ള പ്രധാനപ്പെട്ട റെസ്റ്റോറൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു സദ്യയൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 1-2 ആഴ്ചത്തേക്കൊക്കെ സദ്യ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം ബുക്കിംഗ്സ് ആണ് സദ്യക്കും കാര്യങ്ങൾക്കും ഒക്കെ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലേ. പക്ഷേ ആകെ ഒരു വെല്ലുവിളിയായിട്ടുള്ളത് ചൂട് മാത്രമാണ്. സുഹൈൽ വന്നു കഴിഞ്ഞാൽ ചൂടൊരു പരിധിക്ക് കുറയും. നമുക്കിപ്പോൾ ഔട്ട്ഡോറിലൊരു ഗ്യാതറിങ് ഒരു കൂട്ടായ്മ ഒക്കെ ഒപ്പിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചൂട് രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഈ ദിവസങ്ങളിലൊക്കെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻസിഎമ്മിൻ്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പുണ്ടായിരുന്നു, ഐ തിങ്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം യുഎയിൽ തന്നെ ചില ഇടങ്ങളിലൊക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മഴ എവിടെയെങ്കിലും പെയ്തതായിട്ട് ഞാൻ ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല. നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ എവിടെയെങ്കിലും അത്യാവശ്യം മഴയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിച്ചേക്കുക കേട്ടോ. ഈ പൊടിക്കാറ്റിൻ്റെ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ചേക്കുക. ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പൊടിക്കാറ്റ് ഇന്നും നാളെ രാവിലെയും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി, ഫോഗ് കൂടാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കെയർ എന്തായാലും റോഡിൽ കൊടുത്തോളൂ. ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം, അത് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Amore, yenda idu? Ee vandide AC adichu poyalla.
6: Idakka sradhikkanna.
5: Eda amore, poda poi. Vandide AC adichu poi.
6: Annam pedikkanada.
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്മാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്മാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
1: ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ.
9: ആഘോഷങ്ങളിലേക്ക് കൊതിപ്പിക്കുന്ന രുചിക്കൂട്ടുകളുമായി ഭാഷാഭായ് ബിരിയാണിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.
1: ABC കാർഗോയുടെ ഓണാശംസകൾ. നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് ABC കാർഗോയുടെ ഓണാശംസകൾ.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: ഓണപ്പൂവേ, കോമൽ പൂവേ.
12: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916. ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ച്വലി നമ്മൾ ഈ ഓണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളിലും പല വിധങ്ങളായിട്ടുള്ള വിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിലും ചിത്രത്തിലില്ലാത്ത ഒരാൾ വന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. സുകുമാരക്കുറുപ്പ്, കുറുപ്പെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പോലും ഇത്രയും വലിയ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. എന്തായാലും ഈ പത്രങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലങ്ങളായിട്ട് വലിയ തലക്കെട്ടായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി തന്നെയാണല്ലേ കുറുപ്പ്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും പല തരത്തിലുള്ള വാർത്തകളാണ് സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറുപ്പിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സംഭവ വികാസങ്ങൾ അന്ന് നടന്നിട്ടുള്ള ആ ഒരു കൊലപാതകം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ അട്രോസിറ്റീസ് ഒന്നും തന്നെ പരിചിതമല്ലാത്ത ഏറ്റവും പുതിയ തലമുറയ്ക്ക് ജെൻസിക്ക് പോലും ദുൽഖർ സൽമാൻ അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമയിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള കഥാപരിസരങ്ങളും നമുക്ക് പരിചിതമായിട്ടുള്ള സന്ദർഭങ്ങളും ഒക്കെ തന്നെയാണ് ഇവയൊക്കെ തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു റെവലേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തെ അല്ല ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ക്രൈംബ്രാഞ്ച് ഈ സുകുമാര കുറുപ്പ് എന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മരിച്ചിട്ടുണ്ടാകാം എന്ന് കരുതിയിട്ട് കേസ് ക്ലോസ് ചെയ്യുന്നു എന്ന റിപ്പോർട്ട് വന്ന കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു ന്യൂസ് ഔട്ട്.

0: ഉണ്ടായത് 91 മുതൽ പൂർണ്ണമായും രൂപം മാറി, അല്ലെങ്കിൽ ഒരു പുതിയ ഐഡന്റിറ്റിയിൽ അയാൾ ജീവിക്കുകയാണ്. പ്രായത്തിൻ്റെതായിട്ടുള്ള അവശതകളൊക്കെ ഉണ്ടെങ്കിലും അയാൾ ഇപ്പോൾ ബ്രൂണയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. ബ്രൂണയെ അധികം നമ്മൾ ഇന്ത്യൻ പ്രവാസികൾ ഒപ്റ്റ് ചെയ്യാത്തൊരു രാജ്യമാണ്. അയാൾ മലേഷ്യയിലേക്ക് എത്തി, മലേഷ്യയിൽ നിന്ന് ബ്രൂണയിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ആക്ച്വലി കംപ്ലീറ്റ്ലി ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലേക്ക് എവിടെ നിന്നോ വന്ന ഒരു സുകുമാരക്കുറിപ്പ് വാർത്തകളിൽ നിറയുന്നൊരു കാഴ്ചയാണ്. ശരിക്കും മലയാളികളുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ക്യൂരിയോസിറ്റികളിൽ ഒന്ന് തന്നെയാണ് ഈ സംഗതികൾ, അല്ലേ? പല വിധങ്ങളായിട്ടുള്ള ഇപ്പോൾ നമ്മൾ സുപ്രസിദ്ധി അല്ല എങ്കിൽ പോലും കുപ്രസിദ്ധി ആർജിച്ച സംഭവങ്ങളാണെങ്കിൽ തന്നെയും നമ്മൾ എല്ലായ്പ്പോഴും ഇങ്ങനത്തെ ചില കോൺസ്പിറസി സാധനങ്ങളൊക്കെ, തിയറീസൊക്കെ ഒരുപാട് വരുന്ന കേസുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് കുറിപ്പിൻ്റെ സംഭവം. അപ്പോൾ ഇന്ന് എന്തായാലും വീണ്ടും വാർത്തകളിൽ പലതരത്തിലുള്ള കോൺസ്പിറസി, ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഈ ഒരു വാർത്തകൾ തന്നെ ആയിരിക്കും ഇങ്ങനെ അലയടിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഈ സമയത്ത് നമ്മുടെ റോഡിലെ സിറ്റുവേഷൻസ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻസ് എന്താണെന്ന് ചടപടയെ നോക്കാം. എനിക്ക് തോന്നുന്നു പൊതുവേ ആള് കുറവാണ് റോഡിൽ, അങ്ങനെ ഒരു പ്രതീതി കാണുന്നുണ്ട്. നോക്കട്ടെ ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ എന്താണ്.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: ഹെസ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഉമ്മുസഖീം സ്ട്രീറ്റിലും ഉമ്മുസഖീം സ്ട്രീറ്റിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. യൂഷ്വലി വൈകുന്നേരങ്ങളിലൊരു അത്രയും ട്രാഫിക് പാക്ക് സിറ്റുവേഷൻസ് ഒന്നുമില്ല. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലും മൽക്കൽ സ്ട്രീറ്റിലും ഒക്കെ നല്ല രീതിയിലുള്ള കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് ഉണ്ട് ചില ഏരിയാസിൽ മാത്രം, പെർട്ടിക്കുലർലി ചില ഏരിയാസിൽ മാത്രം. അല്ലാത്ത പക്ഷം ഒരു ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. റിബാ സ്ട്രീറ്റിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഊദുമേത്ത സ്ട്രീറ്റ് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഈ സമയത്ത് കാണുന്നത്. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ വൈകുന്നേരങ്ങളിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. പിറകെ വരുന്നവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
0: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
5: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
5: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
6: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണാശംസകൾ.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

ഓൾറൈറ്റ്, ഓണത്തിന്റെ ഈ ആവേശങ്ങൾക്കിടയിൽ, ഓണത്തിന്റേതായിട്ടുള്ള ആഘോഷങ്ങൾക്കിടയിൽ പൂക്കുളമിട്ട് പായസവും കുടിച്ച് സദ്യയും കഴിച്ചിരുന്നാൽ മതിയോ? നമുക്കും കുറേയധികം സന്തോഷങ്ങൾ കിട്ടുന്ന തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം വലിയ ഹാപ്പിനെസ് എന്താണുള്ളത് അല്ലേ? സമ്മാനം ഓണസമ്മാനം തന്നെ ആയിക്കോട്ടെ, ഈ ഓണക്കാലത്ത് നാട്ടിലേക്ക് എന്തായാലും പണം അയക്കും. തീർച്ചയായിട്ടും ഈ ഒരു സാലറി ടൈമൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നാട്ടിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് പണം അയക്കുന്നത് ഡൂപേയിലൂടെ തന്നെ ആയിക്കോട്ടെ. കാരണം ഡൂപേയിലൂടെ നിങ്ങൾ പണം അയക്കുകയാണെങ്കിൽ ഏതാണ്ട് 1500 ദിർഹംസ് വരെ ഈസി ആയിട്ട് സ്വന്തമാക്കാം കേട്ടോ. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇതുവരെയും ഡൂപേ വഴി പണം അയക്കാത്തവരാണെങ്കിൽ ഡൂപേ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൂപേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുന്നായിട്ട് നാട്ടിലേക്ക് പണം അയക്കുക. ആൻഡ് ഈ അയച്ചതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി. 0586105980 സിമ്പിൾ നമ്പറല്ലേ? 0586105980 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഒന്നത് വാട്സ്ആപ്പ് ചെയ്യുക, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഐ ഡി ഒന്ന് വാട്സ്ആപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ഡൂപേ ഒരുക്കുന്ന ഒരു കിടിലൻ ഭാഗ്യ സമ്മാനം, ഏതാണ്ട് 1500 ദിർഹംസ് വരെയുള്ള സമ്മാനത്തുക നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. സെപ്റ്റംബർ 6 നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ തൃശ്ശൂരും ഹോമഫോമും കൂടി നടത്തുന്ന മെഗാ ഓണം ഇവൻറ്റിൽ വെച്ച് നമ്മൾ ഈ ഒരു വിജയിയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് പണം അയച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങൾ അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മറക്കാതെ ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 0586105980 ആൻഡ് ഡൂപേയിലൂടെ ഈ ഒരു ഓണക്കാലത്ത് ഒരു ലക്കി വിന്നറായി കുറച്ചധികം എക്സ്ട്രാ എമൗണ്ട് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷമില്ലാത്തത് അല്ലേ? അപ്പോൾ മറക്കണ്ട, ഡൂപേയിലൂടെ തന്നെ ഇത്തവണ നാട്ടിലേക്ക് പണം അയച്ചോളൂ. You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.
8: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ഷമാ ഗോൾഡ് ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
9: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ LEDയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പൊന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
5: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: നേപ്പാൾ പ്രളയം മരണസംഖ്യ 300 53 മലയാളികൾ കുടുങ്ങിയതായി നോർക്ക. വഖഫ് നിയമിക്കപ്പെടുന്ന അമുസ്ലിങ്ങൾ RSS-കാരാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് ഉമർ ഫൈസി. MVD-ക്കെതിരെ പോസ്റ്റിട്ട ശേഷം യുവാവ് ജീവനൊടുക്കി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 300 അടുക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നേപ്പാൾ മേഖലയിലേക്ക് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയ കേരളത്തിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള 33 പേരെക്കുറിച്ച് വിവരങ്ങളില്ല നിലവിൽ. കാണാതായവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 86 പേരും ബംഗാളിൽ നിന്നുള്ള 32 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 61 പേരാണ് ഉള്ളത്. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 21 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി അധികൃതർ. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചൈനീസ് അതിർത്തിയിൽ നിലവിൽ 200 ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ബീജിംഗിലെ ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി ചേർന്ന് ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ 95 പേർ ദാർചിനിലും ബാക്കിയുള്ളവർ ജിലോങ് മേഖലയിലുമാണ് ഉള്ളത്. ഇതിനു പുറമെ ഈഷ ഫൌണ്ടേഷനിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമായി നിലവിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 77 പേരാണ് ഈഷ ഫൌണ്ടേഷന്റെ ഭാഗമായുള്ളത്. ഇവർക്കായി പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ തെരച്ചിൽ തുടരുകയാണ്. നേപ്പാളിലെ പ്രളയബാധിത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിലുണ്ട്. 47 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം നേപ്പാളിലെത്തിച്ചിട്ടുണ്ട്. താൽക്കാലിക ഷെൽട്ടറുകൾ, കമ്പിളികൾ, ജനറേറ്ററുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുരന്ത ബാധിത മേഖലകളിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിനും കാഠ്മണ്ഡു, ബീജിംഗ്, ഇന്ത്യൻ എംബസികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നേപ്പാളിലുണ്ടായ ശക്തമായ പ്രളയം കുട്ടികളുൾപ്പെടെ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക റൂട്ട്സ്. ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നോർക്കയുടെ വിലയിരുത്തൽ. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നേപ്പാൾ ദുരന്തത്തിലെ ദുരിതാശ്വാസ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവലോകന യോഗം വിളിച്ചു ചേർത്തു. നേപ്പാൾ അധികൃതരുമായി ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അതിജീവിച്ചവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനും സഹായിക്കുന്നതിനായി ഡൽഹിയിലെ ടി എൻ ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ആശിഷ് കുമാറിനെയും ഒരു സംഘത്തെയും കാഠ്മണ്ഡുവിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നേപ്പാളിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാതെയാണ് കാഠ്മണ്ഡുവിലെത്തിയതെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. ദുരന്തത്തിലുണ്ടായ ആൾനാശത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങളിലും അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പു നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM മലപ്പുറത്ത് നടത്തിയ വഖഫ് സെമിനാറിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിലും സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് ബോർഡംഗമായ തനിക്കെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളുടെ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡ് അംഗമെന്ന നിലയിൽ തന്റെ ബാധ്യത കൂടിയായതുകൊണ്ടാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ഹൈക്കോടതിയിൽ RSSനും BJP നേതാവിനും അനുകൂലമായി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തപ്പോഴും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ RSSന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോഴും മൌനം പാലിച്ചവരാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതിയുമായി രംഗത്തുവന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഫയൽ ചെയ്ത ഹർജിയിൽ വഖഫ് ബോർഡ് കേരളത്തിന്റെ പൊതുക്രമത്തിന് തടസ്സമാണെന്ന RSS നിലപാട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ ഈ വാദത്തെ തള്ളിക്കളയാതെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഫൈസി ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശേഷം ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴേരി മുണ്ടപ്പറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഫേസ്ബുക്കിൽ വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനുശേഷമാണ് യുവാവ് ജീവനൊടുക്കിയത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗ്ഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഏജന്റ് വഴിയല്ലാതെ MBD നേരിട്ട് സമീപിച്ചപ്പോൾ നിഷേധിച്ചുവെന്നും തന്റെ മരണത്തിന് ഉത്തരവാദികൾ മോട്ടോർ വാഹന വകുപ്പാണെന്നും കുറിപ്പിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM-CPI തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPI വലിപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPI ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പിടികിട്ടപ്പുള്ളി സുകുമാരക്കുറിപ്പിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം അന്വേഷണം അവസാനിപ്പിക്കും. നേരത്തെ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറിപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിവാദമായ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടാൻ ധാരണ. കമ്പനിയുടെ ഉടമകളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടുവെന്നും സമരസമിതി അറിയിച്ചു. മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ധാരണ. കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായിരുന്ന PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയായ അദ്ദേഹത്തിന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനുവേണ്ടി അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് PH കുര്യനെന്ന് മുഖ്യമന്ത്രി BD സതീശൻ അനുശോചിച്ചു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചയാളാണ് അദ്ദേഹമെന്നും ക്യാൻസർ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഗംഗാനദിയുടെ തീരത്തിനടുത്ത് പരിശീലന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. രാവിലെ നടന്ന അപകടത്തിൽ ഇൻസ്ട്രക്ടർ പൈലറ്റും ട്രെയിനി പൈലറ്റുമാണ് മരിച്ചത്. 4 സീറ്റുകളുള്ള ഇരട്ട എഞ്ചിൻ പരിശീലന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൌമാരക്കാരിൽ ആസക്തിയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ മെറ്റ 1 നഷ്ടപരിഹാരം നൽകണം. US വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, ഏതാണ്ട് 1.71 ലക്ഷം കോടി രൂപ നൽകാൻ തയ്യാറെന്ന് മെറ്റ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാനിൽ നിന്ന് പെട്രോളിയവും പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്തതിന് 4 ഇന്ത്യൻ കമ്പനികൾക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തി. ഇറാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളും അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും കഴിഞ്ഞ ദിവസം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് മോത്തബ ഖാംനയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോത്തബ ഖാംനയിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. യു എസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മോത്തബ ഖാംനെയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മോത്തബ ഖാംനെയെ കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. യുഎയിലെ പൊതു സ്കൂളുകളിൽ രണ്ടാം ക്ലാസ് വരെ ഇനി ഹോംവർക്കില്ല. 9 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക 50-50 മൂല്യനിർണയ സ്കീമും പ്രഖ്യാപിച്ചു. സ്കൂളുകളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. യുഎയിലെ ഹോസ്പിറ്റാലിറ്റി കേറ്ററിംഗ് മേഖലകളിലെ പ്രമുഖ മലയാളി സംരംഭകൻ റെയിൻബോ ജോൺസൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺസൺ ജെ മാഞ്ഞൂരാൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഇന്നലെ എറണാകുളത്തായിരുന്നു അന്ത്യം സംഭവിച്ചത്. യുഎയിലെ റെയിൻബോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. Keep listening to Home 92.2 FM.
7: Home FM News was brought to you by Danya Group of Companies since 1982.
8: Time check.
7: Brought to you by Ozone Cargo.
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 11 മിനിറ്റ്.
8: Time check.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
7: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
8: വെദർ അപ്ഡേറ്റ്
7: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: റൈറ്റ്, ബാക്ക് ടു ഹോമിൽ ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ദുബായിലേക്ക് 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ, ടൂറിസ്റ്റ് വിസ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയെ കുറിച്ചൊക്കെ അറിഞ്ഞ കാര്യം മുതൽ അറിഞ്ഞ സമയത്ത് മുതൽ തന്നെ അതിനെക്കുറിച്ചിട്ട് പല വിധങ്ങളായിട്ടുള്ള ക്യൂരിയോസിറ്റി പലർക്കും ഉണ്ടായിരിക്കും. എന്തായാലും അതിൽ ഏതാണ്ട് ക്ലാരിഫിക്കേഷൻസ്, പ്രത്യേകിച്ചും അതിന്റെ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ GDRFA പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. ദുബായിലേക്ക് അപ്പോൾ 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് ഈ പറയുന്നത്. അതായത് ഓരോ പ്രാവശ്യത്തിലും 90 ദിവസം വരെ രാജ്യത്ത് തങ്ങാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ 5 വർഷത്തേക്കുള്ള ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ളൊരു ധാരണ, 5 വർഷം നമുക്ക് തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ജോബ് വിസ എടുക്കുന്നതിനേക്കാളൊക്കെ പ്രാക്ടിക്കലി നല്ലതല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 5 വർഷത്തേക്കൊക്കെ നിന്നുകൂടെ എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ, അങ്ങനെയല്ല കാര്യങ്ങൾ. അതായത് ഓരോ പ്രാവശ്യത്തിലും നമ്മൾ വരുന്ന സമയത്ത് 90 ദിവസം വരെ തുടർച്ചയായിട്ട് നമുക്ക് രാജ്യത്ത് തങ്ങാൻ വേണ്ടി പറ്റും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് 90 ദിവസം ഒരു എക്സ്ട്രാ 90 ഡേയ്സ് കൂടി നമുക്ക് നീട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ടോട്ടലി ഓൾമോസ്റ്റ് ഇപ്പോൾ പല സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു വർഷത്തിൽ ആകെ 180 ദിവസം മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ വേണ്ടി പറ്റൂ. 180 ദിവസം നിൽക്കാം എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ പറയണം. കാരണം ഏതാണ്ട് അറൌണ്ട് ഇപ്പോൾ 2 തവണയായിട്ട് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് 6 മാസത്തോളം നമുക്ക് UAE-യിലായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷേ 90 ഡേയ്സിൽ ഒന്ന് എക്സിറ്റ് ആവണം. 90 ഡേയ്സിൽ പുറത്തു പോയതിനു ശേഷം മാത്രമേ നിൽക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ക്രൈറ്റീരിയാസ് വരുന്ന സമയത്ത് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രം നമുക്ക് 90 ഡേയ്സ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 90 ദിവസം കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപേക്ഷിക്കാൻ വേണ്ടത് 6 മാസമെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ടാണ്, കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, മിനിമം $4,000 ബാലൻസ് എങ്കിലും നമുക്ക് ബാങ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഒരു പേഴ്സണൽ ഫോട്ടോ, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് റിട്ടേൺ ടിക്കറ്റ്, ആൻഡ് നമ്മൾ UAE-യിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ റെസിഡൻസ് ഫ്ലാറ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഇജാരി കോൺട്രാക്ട് ഉള്ളവരാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോട്ടൽ ബുക്കിംഗ്സും കാര്യങ്ങളും കൃത്യമായിട്ട് അതുകൂടി കാണിക്കണം എന്നുള്ളതാണ്. GDRFA ദുബായിയുടെ ഡിജിറ്റൽ സ്മാർട്ട് സർവീസിലൂടെ ഓൺലൈനായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. രേഖകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി നമ്മുടെ ഈ വിസ ഇമെയിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഓണേഴ്സായിട്ടുള്ള നാട്ടിലും ഇവിടെയും പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നവർ, അല്ലെങ്കിൽ ചില പ്രൊജക്ട് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കമ്പനി വർഷത്തിൽ 2-3 തവണ ഇവിടെ വന്നാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. മാസത്തിൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച ഇവിടെയും 2 ആഴ്ച നാട്ടിലുമായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും. വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്തിട്ട് സർട്ടൻ പ്രൊജക്ട്സിന് മാത്രം ഇവിടെ റിപ്പോർട്ടിംഗ് കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട്. അത്തരക്കാർക്കൊക്കെ വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ കേട്ടോ.
1: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
12: 055-666-5859.
13: Home 92.2 FM. Home is a feeling. ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. പാട്
14: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
13: അമ്പാണ് എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
17: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0500330796.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴായിരിക്കും? ഡ്രൈവ് ചെയ്യുന്ന സമയത്താണോ, ഓഫീസിലിരിക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ, അതോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ? മെജോറിറ്റി ഓഫ് ആളുകളുടെയും ഒരു ഉത്തരം രാത്രിയിൽ എന്നുള്ളത് തന്നെയായിരിക്കും. പ്രത്യേകിച്ചും രാത്രി ഒന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് ഇരച്ചെത്തുന്നത് 1000 ചിന്തകളായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും ഓവർ തിങ്കിങ്ങിന് അടിമകളായി മാറാറുള്ളത് ശരിക്കും ഈ രാത്രി കാലങ്ങളിൽ തന്നെയായിരിക്കും. മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകൾ പറയാം. ഇറ്റ്സ് ടൈം ഫോർ Health tips
1: brought to you by NVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: അപ്പോൾ പലതരത്തിൽ ഓവർ തിങ്കിങ്ങിൻ്റെ അതായിട്ടുള്ള തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. കാരണം രാത്രി ഒരു കാര്യം ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ട് നീണ്ട് അനാവശ്യ ടെൻഷനിലേക്കൊക്കെ എത്തിയിട്ട് പിന്നെ ഉറക്കമില്ലാത്ത രാത്രിയായി മാറുന്ന അനുഭവം പിറ്റേന്നത്തെ ദിവസം മുഴുവൻ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് നടക്കേണ്ട അവസരം ഒക്കെ നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നതാണ്. ചിലർക്ക് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഈ ഓവർ തിങ്കിങ്ങിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള ചില വഴികളുണ്ട് കേട്ടോ. തുടക്കത്തിലെ തന്നെ പിടിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു അനാവശ്യ ചിന്തയാണ് എന്ന് ഉറക്കെ പറഞ്ഞ് അതിനെ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ തലച്ചോറിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാണുന്ന 5 കാര്യങ്ങൾ, അതായത് 5-4-3-2-1 ഗ്രൗണ്ടിങ് എന്ന് പറയും. നമ്മൾ കാണുന്ന 5 കാര്യങ്ങൾ, തൊടാൻ കഴിയുന്ന 4 കാര്യങ്ങൾ, കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ എന്നിവയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ പതിയെ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ടഡ് ആയിട്ട് സമാധാനമുള്ള ഒരു ഉറക്കത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. 5-4-3-2-1 എന്ന് പറയുന്ന 5-4-3-2-1 ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ട്രിക്ക്, അതായത് 5 കാര്യങ്ങൾ, തൊടാൻ കഴിയുന്ന 5 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, കാണാൻ കഴിയുന്ന 4 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, കേൾക്കാൻ കഴിയുന്ന 3 ശബ്ദങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആൻഡ് അതിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ശ്രദ്ധ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓവർ തിങ്കിങ്ങിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് മോക്ഷം കിട്ടുമെന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം ഓവർ തിങ്കിങ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഭാവിയെ കുറിച്ചിട്ടുള്ള ആവലാതി തന്നെ ആയിരിക്കാം. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ജോലി എത്ര കാലം സുസ്ഥിരമായി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും, നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മുടെ ഫാമിലി എങ്ങനെ മുന്നോട്ട് സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ അത് അങ്ങനെ നീണ്ടുപോകുന്ന പലതരത്തിലുള്ള ചിന്തകൾ. ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതും, ഏതാണ്ട് 99% ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് സൈഡിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്തരം ഓവർ തിങ്കിങ്ങുകൾ വരുന്ന സമയത്ത് ഏറ്റവും അധികം ആവലാതിപ്പെടുന്ന കാര്യങ്ങളിലൊന്നായിരിക്കും നമ്മുടെ ഒരു അഭാവത്തിൽ നമ്മുടെ കുടുംബം എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം അത്രമാത്രം പ്രയറായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ

0: ചിന്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു ആരോഗ്യാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രം ടൈമും എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഈസിലി മാറ്റി നിർത്താൻ കഴിയുന്ന, നമുക്ക് ഉപേക്ഷ വിചാരിക്കാൻ കഴിയുന്ന, പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ തന്നെ. പലപ്പോഴും ഇപ്പോൾ പല രോഗങ്ങളും വരുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഫാമിലിയിൽ ഇത്തരം ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുന്നതിനിടയിൽ കമ്പൽസറി ആയിട്ടും പല ചെക്കപ്പുകൾ, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമുക്കറിയാലോ, ഇതിനു വേണ്ടുന്ന ഒരു എമൗണ്ടിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം, അതൊക്കെ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതിനെ മാറ്റി വെക്കാറുള്ളത്. ആൻഡ് എമൗണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പോയി ഈ ഒരു ചെക്കപ്പുകളൊക്കെ നടത്തുന്നതിനേക്കാൾ അഫോർഡബിൾ ആയിട്ട്, അതായത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള പലതരത്തിലുള്ള ചെക്കപ്പുകൾക്ക് വേണ്ടി വരുന്ന റേറ്റിനേക്കാൾ ഏതാണ്ട് 50%നേക്കാൾ അധികം ഡിസ്കൗണ്ടിൽ പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകളുമായി നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഇടമാണ് ദുബായ് ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്, ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് പാക്കേജുകളുണ്ട്. എല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ചെക്കപ്പ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മൾ നമ്മുടെ സമയം മാത്രം മാറ്റിവെച്ച് അവരുമായി ഒന്ന് ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യവും, ശരീരത്തിന്റെ സർവീസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. സോ അതിൽ വൈകിപ്പിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഭാവി തന്നെയാണ് ഏറ്റവും അവതാളത്തിലാവുന്നത്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യമേ പോയിട്ട് ഏതെങ്കിലും ഒരു സ്കാൻ എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെക്കപ്പ് എടുക്കാനോ അല്ല അവർ പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രോപ്പർ ട്രാക്കിലൂടെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാപ്തരായിട്ടുള്ള ആളുകളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം MVR സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ വിളിക്കുക 050-860-9611 എന്ന നമ്പറിലേക്ക്, 050-860-9611 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും, അവർ കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്തോളും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: അവർ ചാടുന്ന കുതിര
3: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൻസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
4: സാൻഡ് ഡ്യൂൻസ് വിത്ത് അക്ഷയ്
0: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
0: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
5: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

ദുൽഖർ സൽമാൻ ഈസ് ബാക്ക്. അപ്പോൾ ഐ ആം ഗെയിം തിയേറ്ററുകളിൽ റിലീസായതിനു ശേഷം ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സ്ക്രീനിലേക്കുള്ള മലയാളം സ്ക്രീനിലേക്കുള്ള ഒരു വലിയ തിരിച്ചുവരവായിട്ട് നമുക്ക് ഈ ഒരു വാചകം പറയാൻ വേണ്ടി പറ്റട്ടെ. പക്ഷേ ദുൽഖർ സൽമാൻ തിരികെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ആസ് എ സിംഗർ, സിംഗർ ഡി ക്യു ഇസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം എനിക്ക് ഒന്ന് 2021 മറ്റോ കുറുപ്പിന് വേണ്ടിയിട്ട്, ഓ ഇന്ന് സുകുമാരക്കുറുപ്പാണല്ലോ ചർച്ചാ വിഷയം, കുറുപ്പിൻ്റെ സിനിമയിൽ ഡിങ്കിരി ഡിങ്കാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുള്ളി പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആക്ച്വലി ഡി ക്യു പാടിയ അധികം സോങ്സ് ഒന്നും നമ്മളങ്ങനെ കേട്ടിട്ടില്ല ഇല്ലേ. അതിനുശേഷം വേറൊന്നും പാടിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിലെ നാലാമത്തെ ചിത്രമായിട്ടുള്ള ABCD ആദ്യമായിട്ട് ഡി ക്യു ഒരു പാട്ട് പാടുന്നത്, ജോണി മോനെ ജോണി. അത് ഒരു ഹിറ്റ് ട്രാക്ക് തന്നെയായിരുന്നു അല്ലേ. അതിനുശേഷം ഏറെക്കുറെ ഡി ക്യു പാടിയിട്ടുള്ള ദുൽഖറിൻ്റെ പാട്ടുകളെല്ലാം തന്നെ വലിയ ഹിറ്റുകളായിട്ടുണ്ട്. മംഗ്ലീഷിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. പിന്നെ ചാർലിയിലെ ചുന്ദരിപ്പെണ്ണെ, അത് ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ ശബ്ദങ്ങൾക്കുള്ളൊരു വലിയ പ്രത്യേകതയാണ്. ഇവരെ ഒരു ഹൈപ്പിച്ച് പാടുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഡി ക്യു പാടിയിട്ടുള്ള പാട്ടുകൾ കൂടുതലും ഇത്തരത്തിൽ ഹൈപ്പിച്ച് സോങ്സ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. കോമ്രേഡ് ഇൻ അമേരിക്ക, നമ്മുടെ CIA പടത്തിൽ വാനം തിളതിളക്കണമെന്ന് പറയുന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം ഗോപിസുന്ദറിന് വേണ്ടിയിട്ട്. CIA തന്നെ കേരള മണ്ണിനായും പാടിയിരിക്കുന്നത് ഡി ക്യു തന്നെയാണെന്ന് തോന്നുന്നു ഒരു പോർഷൻ. പിന്നെ പറവയിൽ പാടിയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത ഡിയർ കോമ്രേഡ് എന്ന് പറയുന്ന തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നെ മണിറയിൽ അശോകന് വേണ്ടി ഉണ്ണിമായ പാട്ട്, എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്തൊക്കെ പുറത്തുനിന്നൊരു പാട്ടായിരുന്നു, ഭയങ്കര രസമുള്ളൊരു ഒരു സോങ് ആയിരുന്നു ഉണ്ണിമായ പാട്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം അദ്ദേഹം വീണ്ടും ഒരു പാട്ട് പാടിയിരിക്കുകയാണ്, ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഐ എം ഗെയിമിന് വേണ്ടിയിട്ട് ലൂസർ എന്ന് പറഞ്ഞൊരു ട്രാക്ക്. ഞാൻ ഇതുവരെയും കേട്ടില്ല. എന്തായാലും നിങ്ങൾക്കും നമുക്കും എല്ലാം ഒരുമിച്ചിരുന്ന ഒരു ട്രാക്ക് കേൾക്കുക എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് 2-3 തവണ കൈതരിച്ചിട്ടും പാട്ട് പ്ലേ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ സോങ് ലൈവ്ലി.

ആക്ച്വലി ലിറിക്സ് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദുൽഖറിന്റെ ഒരു ഡാൻസ് പോർഷൻസ് കൂടെ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സിംഗർ ദുൽഖർ സൽമാൻ, ലിറിക്സ് സുഹൈൽ കോയ.

0: ആക്ച്വലി ലാസ്റ്റ് കേട്ട ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നീരജ് മാധവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നീരജ് മാധവ് ആണ് യെസ് ക്രെഡിറ്റ്സിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട് അത് നീരജ് മാധവ് ആണ് പെർഫോം ചെയ്തിരിക്കുന്നതും റൈറ്റ് ചെയ്തിരിക്കുന്നതും. ആൻഡ് യെസ് ഒരു വെറൈറ്റി ഉള്ള ട്രാക്ക് അല്ലേ, കുറച്ച് റാപ്പ് പോർഷൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. ദുൽഖറിൻ്റെതായിട്ട് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാധാരണ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് കുറച്ചുകൂടെ വോക്കലായിട്ടുള്ള കുറച്ചുകൂടെ ഒരു സെലിപ് മോഡ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഒരു റൂട്ടഡ് കൾച്ചർ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ദുൽഖറിൻ്റെ സൗണ്ടിൽ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു പക്ക അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ട്രാക്ക്. എനിക്ക് ഈ പാട്ട് കേട്ട സമയത്ത് ജോണി മോനെ ജോണിയുടെ ഒരു ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും രസമുണ്ട്, ഒരു ഒരു എനർജറ്റിക് ട്രാക്കായിട്ട് തന്നെയാണ് സംഭവം പുറത്ത് വന്നിട്ടുള്ളത്. ഇനിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം, വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഐ എം ഗെയിമിലെ ഏറ്റവും പുതിയ ജസ്റ്റ് എന്താ പറയുന്നത് ബ്രാൻഡ് ന്യൂ ട്രാക്ക് കേട്ട് കഴിഞ്ഞിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. എന്തായാലും ഇപ്പോൾ ദുൽഖർ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടുകൂടെ ഒന്ന് കേൾക്കാം. ജോണി മോനെ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പൊന്നോണം നിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും മൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
5: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
6: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: നേപ്പാൾ പ്രളയം, മരണസംഖ്യ ഉയരുന്നു. സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ടെന്ന്, സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. എറിഞ്ഞുവലഞ്ഞ ഇന്ത്യൻ ബൌളർമാർ, രണ്ടാം ടെസ്റ്റ് സമനിലയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 300 മുകളിൽ. കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് മേഖലയിൽ 200 പേർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗതാഗത കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റങ്ങൾ ഒഴിവാക്കാത്തതിനാലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നേപ്പാൾ മേഖലയിലേക്ക് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയ കേരളത്തിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള 33 പേരെക്കുറിച്ച് വിവരങ്ങളില്ല നിലവിൽ. കാണാതായവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 86 പേരും ബംഗാളിൽ നിന്നുള്ള 32 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 61 പേരാണ് ഉള്ളത്. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 21 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി അധികൃതർ. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചൈനീസ് അതിർത്തിയിൽ നിലവിൽ 200 ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ബീജിംഗിലെ ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി ചേർന്ന് ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ 95 പേർ ദാർചിനിലും ബാക്കിയുള്ളവർ ജിലോങ് മേഖലയിലുമാണ് ഉള്ളത്. ഇതിനു പുറമെ ഈഷ ഫൌണ്ടേഷനിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമായി നിലവിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 77 പേരാണ് ഈഷ ഫൌണ്ടേഷന്റെ ഭാഗമായുള്ളത്. ഇവർക്കായി പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ തെരച്ചിൽ തുടരുകയാണ്. നേപ്പാളിലെ പ്രളയബാധിത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിലുണ്ട്. 47 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം നേപ്പാളിലെത്തിച്ചിട്ടുണ്ട്. താൽക്കാലിക ഷെൽട്ടറുകൾ, കമ്പിളികൾ, ജനറേറ്ററുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുരന്ത ബാധിത മേഖലകളിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിനും കാഠ്മണ്ഡു, ബീജിംഗ്, ഇന്ത്യൻ എംബസികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വി.ഡി സതീശൻ അറിയിച്ചു. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. 40 വർഷമായി പോലീസിനെ വട്ടം കറക്കിയ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഒളിവിൽ കഴിയുന്നതായി കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇയാൾ 25 വർഷത്തിലേറെയായി വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. 2023 സുകുമാരക്കുറിപ്പെടുത്ത ചിത്രം പുറത്തുവിട്ട് ദൃശ്യമാധ്യമം. അബുദാബിയിലുള്ള ഭാര്യയും മക്കളെയും സുകുമാരക്കുറുപ്പ് നിരന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളുണ്ടെന്നും മാധ്യമം പറയുന്നു. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തുക എന്നത് തങ്ങൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കാര്യമെന്ന് കൊല്ലപ്പെട്ട ചാക്കോയുടെ മകൻ ജിതിൻ ചാക്കു. കുറുപ്പിന് കൃത്യമായി ആരുടെയൊക്കെയോ പിന്തുണ ഉണ്ടെന്ന് ജിതിൻ. കേരള പോലീസിനെ പതിറ്റാണ്ടുകളായി വെട്ടിച്ച ഒളിവിൽ കഴിയുന്ന സുകുമാരക്കുറുപ്പ് മറ്റൊരു രാജ്യത്ത് വേറെ പേരിൽ ജീവനോടെയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. ഇത്തരത്തിലുള്ള യാതൊരു വിവരവും നിലവിൽ പോലീസിന്റെയോ ആഭ്യന്തരവകുപ്പിന്റെയോ പക്കലില്ലെന്ന് അനൌദ്യോഗിക വിശദീകരണം. CPM മലപ്പുറത്ത് നടത്തിയ വഖഫ് സെമിനാറിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിലും സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് ബോർഡംഗമായ തനിക്കെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളുടെ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡ് അംഗമെന്ന നിലയിൽ തന്റെ ബാധ്യത കൂടിയായതുകൊണ്ടാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ഹൈക്കോടതിയിൽ RSSനും BJP നേതാവിനും അനുകൂലമായി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തപ്പോഴും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ RSSന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോഴും മൌനം പാലിച്ചവരാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഫയൽ ചെയ്ത ഹർജിയിൽ വഖഫ് ബോർഡ് കേരളത്തിന്റെ പൊതുക്രമത്തിന് തടസ്സമാണെന്ന RSS നിലപാട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ ഈ വാദത്തെ തള്ളിക്കളയാതെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഫൈസി ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശേഷം ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശേരി മുണ്ടപ്പറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഫേസ്ബുക്കിൽ വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനുശേഷമാണ് യുവാവ് ജീവനൊടുക്കിയത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗതാഗത കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റങ്ങൾ ഒഴിവാക്കാത്തതിനാലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM-CPI തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPI വലിപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്ത്. 2,00,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPI ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കണമെന്ന് വാദിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ചവരുമായി ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായാണ് ചർച്ച നടത്തിയത്. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ BJP സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ RSSനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും RSSനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാൻ പരമോന്നത നേതാവ് മുർത്തബ ഖാംനെയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുർത്തബ ഖാംനെയിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുർത്തബ ഖാംനെയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മുർത്തബ ഖാംനെയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. രണ്ടാം ടെസ്റ്റും വിജയിച്ച് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരാമെന്ന ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. ഫോളോണിന് അയക്കപ്പെട്ടിട്ടും ബാറ്റിംഗ് നിരയുടെ കരുത്തിൽ രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് വിജയത്തോളം പോന്ന സമനില. ഫോളോ ഓൺ ചെയ്ത് 5-ാം ദിനം ബാറ്റിംഗ് തുടർന്ന ലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസിൽ നിൽക്കെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ടെസ്റ്റ് ജയിച്ച ഇന്ത്യ ഇതോടെ പരമ്പരയിൽ 1-0 മുന്നിൽ. 6-229 റൺസ് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയുടെ 3 വിക്കറ്റുകൾ മാത്രമാണ് 5-ാം ദിനം വീഴ്ത്താനായത്.
8: Home FM News was brought to you by Danya Group of Companies since 1982.
9: Time check.
8: Brought to you by Ozone Cargo.
10: Good evening. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
11: വെദർ അപ്ഡേറ്റ്
9: was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: കുട്ടികളുടെ ഒരു പ്രായത്തെക്കുറിച്ച് നമ്മൾ പറയും. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവർ ഒരുപാട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഭാരം ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളതെന്ന്. പക്ഷേ ചില കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അവർ കണ്ടറിഞ്ഞ് പഠിക്കേണ്ട ഒരു പ്രായമുണ്ട് അല്ലേ. ഒരു 10 വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു 6-7 വയസ്സ് വരെയുള്ള പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങളിലൂടെയും അതിൻ്റെ ചുറ്റുവട്ടവും കാണുന്ന തൻ്റെ സമൂഹത്തിലൂടെയും അല്ലെങ്കിൽ സമൂഹവുമായിട്ടുള്ളൊരു കുട്ടികളുടെ ഇൻട്രാക്ഷനൊക്കെ ആരംഭിച്ച് തുടങ്ങുന്നത് ആ ഒരു പ്രായത്തിൽ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് യുവ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ യു എയിൽ കിൻഡർ ഗാർഡൻ മുതൽ 2ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പുതിയ പരിപാടി അല്ലെങ്കിൽ പുതിയൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു സ്കൂളിംഗ് ഡേയ്സിൽ ഇനി അവർക്ക് ഹോംവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. കൊച്ചിലെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഹോംവർക്കുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ ഹോംവർക്കൊന്നും നമുക്ക് വലിയ തലവേദന ആവാറില്ല, അല്ലെങ്കിൽ ഹോംവർക്കുകൾക്ക് വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യാതെ വന്നതിൻ്റെ പേരിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അധികം ഉണ്ടായിട്ടുണ്ടാവില്ല. അതിന് മുൻപെയുള്ള ചെറിയ ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ടും ഈ ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ കുട്ടികൾ കൂടുതലും, അതായത് ഒഴിവ് സമയങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ, അവർ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, പുസ്തകങ്ങൾക്കപ്പുറത്തേക്കുള്ള ലോകത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് യു എയിൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഹോംവർക്ക് ഒഴിവാകുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് ഒഴിവ് സമയം നൽകുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം മുതൽ ഈ ഒരു മാറ്റം നിലവിൽ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് മാത്രമല്ല, ഈ ഒരു അടുത്ത അധ്യയന വർഷം മുതൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പേരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡിവൈസുകൾക്കൊക്കെ കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും സ്കൂളിംഗ്സ് ഒക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ഡിവൈസും കാര്യങ്ങളും ഒക്കെ തന്നെ, ഇപ്പോൾ ടാബ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ഇ ലേണിംഗ് എന്ന് പറയുന്ന പരിപാടി കുറച്ചുകൂടി കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് മാറിയിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം അതിൻ്റെ ആവശ്യകത ഇല്ല, കാരണം ഫിസിക്കലി സ്കൂളിംഗ്സ് ഒക്കെ അത്രമാത്രം പോസിബിൾ ആയിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഡിവൈസുകൾക്കൊക്കെ കുറച്ച് നിയന്ത്രണം കൊണ്ടുവരികയാണ്. യു എയിലെ സ്കൂളുകളിൽ പുസ്തക പഠനത്തിനായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം നൽകുക. 2026-27 അധ്യയന വർഷം മുതൽ പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വരികയാണ് കേട്ടോ. ക്ലാസ് മുറികളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് കൺവെൻഷണൽ ആയിട്ടുള്ള പഠന രീതികളെ കുറച്ചുകൂടി അധികം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം. കൃത്യമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിരീക്ഷിക്കുന്നവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് പ്രോസസ്സ് ആക്ച്വലി ചില സാഹചര്യങ്ങളിൽ നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അല്ലെങ്കിൽ കുട്ടികളെ ഈ ഒരു അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള റൂട്ട് ട്രാക്കിൽ കൃത്യമായി നയിച്ചുകൊണ്ട് പോകുന്നതിനും ഏറ്റവും നല്ലത് കൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു പുസ്തക പഠന രീതി തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മികവും ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു ഡിജിറ്റൽ ഉപകരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാതെ തന്നെ അവയുടെ ഉപയോഗം കൃത്യമായിട്ട് നിയന്ത്രിക്കാനുള്ള പുതിയ തീരുമാനത്തിലേക്ക് മിനിസ്ട്രി എത്തിയിട്ടുള്ളത്. പേരൻസൊക്കെ ശ്രദ്ധിച്ചോളൂ, ഈ ഒരു പുതിയ അധ്യയന വർഷം മുതൽ ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിലേക്ക് വരികയാണ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
0: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

ഏകദേശം ആ ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തൊഴിൽ വിഭാഗം തന്നെ ഉദയം ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. ഏകദേശം ആ ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്

0: വിദ്യാഭ്യാസം നേടിയെടുത്തിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള അവരുടെ യുണീക്കായിട്ടുള്ള സ്റ്റൈലിലൂടെ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള കോണ്ടന്റുകളിലൂടെ നമുക്കൊക്കെ സുപരിചിതരായിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ചും യൂട്യൂബേഴ്സ് ഉണ്ട്. ആൻഡ് മാത്രമല്ല അവർക്കൊരു മേജർ റവന്യൂ യൂട്യൂബിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ബ്രാൻഡുകളുമായിട്ടുള്ള കൊളാബിലൂടെയും ഒക്കെ തന്നെ ഒരു വലിയ വരുമാനം എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്, അല്ലെ? സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എല്ലാവരും അതിനെ കുറിച്ചിട്ട്, ഞാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, യൂട്യൂബിൽ തന്നെ കുറേയധികം കോണ്ടന്റുകൾ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് യൂട്യൂബിനൊപ്പം തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇവയ്ക്കൊപ്പം തന്നെ ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി ഉദയം ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ അലയൊലികൾ ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നുണ്ട്. ചൈനയുടെ യൂട്യൂബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ബിലിബിലി എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടോ. ഇതുവരെയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയൊരു റീച്ചില്ല എന്നൊക്കെ കരുതി ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ബിലിബിലിയിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോ. കാരണം ബിലിബിലി ഒരു അപ്കമിംഗ് പ്ലാറ്റ്ഫോമാണ്, യൂഷ്വൽ യൂട്യൂബ് റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു 1000 views നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു കോണ്ടന്റിന് കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് $0.7 വെച്ച് പേയ്മെന്റ് സ്ട്രക്ചറിലാണ് ബിലിബിലി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഗ്ലോബൽ വർക്കിംഗ് ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയൊരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ബിലിബിലിയിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ, ആദ്യ ഘട്ടത്തിലെത്തി കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയവരാണ് ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് അല്ലെങ്കിൽ ഇന്ന് ആ ഒരു നമ്മൾ കാണുന്ന ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ അക്വയർ ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ യൂട്യൂബിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആക്ച്വലി യൂട്യൂബിൽ വീഡിയോ വ്യൂസ് ഒക്കെ ഇനിയിപ്പോൾ കുതിക്കും, കാരണം മില്യൻസ് ഒക്കെ ഷടപടയെന്ന് കിട്ടും. യൂഷ്വലി 1 സെക്കൻഡോ 2 സെക്കൻഡോ ഒക്കെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന വീഡിയോസിന്റെ കൗണ്ട് അവർ വ്യൂസ് കൗണ്ടിൽ കൂട്ടത്തില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇനി മുതൽ 1 സെക്കൻഡെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വ്യൂസ് കൗണ്ടിലേക്ക് ആഡ് ചെയ്യും എന്നുള്ളത് ഉൾപ്പെടെ യൂട്യൂബും പുതിയ പുതിയ പരിപാടികളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി ഇപ്പോഴും അത് ശരിയാവോ ശരിയാവത്തില്ലയോ എന്നൊക്കെ കരുതി ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തുടങ്ങിക്കോ. സിമ്പിളായിട്ട് തുടങ്ങിയാൽ മതി, തെറ്റുകൾ വരുത്തിക്കൊണ്ട് തന്നെ തുടങ്ങിയാൽ മതി, നമുക്ക് പോകുന്ന വഴിയിൽ തിരുത്താമല്ലോ. ചിലപ്പോൾ ഒരു പുതിയ എന്താ പറയുന്നത് പുതിയൊരു ഒരു ഒരു ഒരു ഒരു റവന്യൂ മാർഗം മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഹിഡനായി കിടക്കുന്ന ഒരു ടാലന്റ് തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള വലിയ അവസരമായിരിക്കും അതിലൂടെ കിട്ടുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: റിലീസ് ആയി ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 6 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മോഹൻലാലിന് പുറമെ 2 അല്ലെങ്കിൽ 1-ൽ അധികം 100 കോടി ചിത്രങ്ങളുള്ള മലയാള നടൻ എന്ന റെക്കോർഡ് കൂടി അങ്ങനെ നിവിൻ പോളി സ്വന്തമാക്കിയിരിക്കുകയാണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലാലേട്ടനെ പോലെ തന്നെയാണ് നിവിൻ പോളിയുടെ ഒരു ഫാൻ ബേസും. കാരണം സ്ലീപ്പർ സെൽസ് ആയിട്ടുള്ള ഫാൻസ് ഏറ്റവും അധികം ഉള്ളത് ഒരു നിവിൻ പോളി സിനിമയ്ക്ക് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ സിനിമയിൽ കുറച്ച് തമാശകളുണ്ട് എന്ന റിപ്പോർട്ട്, അതിനൊരു കംപ്ലീറ്റ് പോസിറ്റീവ് റിപ്പോർട്ട് പോലും വേണമെന്നില്ല. നിവിൻ പോളി ചിരിക്കുന്ന കുറച്ചധികം തമാശകളുള്ള ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിന് ആക്ച്വലി ഭയങ്കര ഗംഭീര റെസ്പോൺസ് ആയിരുന്നു, ഗംഭീര റിവ്യൂസ് ആയിരുന്നു, നല്ല തമാശകൾ. അതും നമുക്കെല്ലാവർക്കും ഈ ഗൃഹാതുരത തോന്നുന്ന തരത്തിലുള്ള തമാശകളും കാര്യങ്ങളും ഒക്കെയാണ്. എന്തായാലും പടം വലിയ രീതിയിൽ അർഹിച്ച വിജയം തന്നെ നേടിയെടുത്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിവിൻ പോളി മാത്രമല്ല കേട്ടോ, നമിതാ ബൈജുവിനും ഈ പറഞ്ഞ പോലെ ഒരു ലക്കി ചാം ലേബിൾ ഇപ്പോൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. നമിതാ ബൈജുവിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള 100-ാമത്തെ സിനിമയാണ് 100 കോടി ക്ലബിൽ കയറിയതെന്ന് നമ്മൾ ആലോചിക്കണം. പ്രേമലു 100 കറോറിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു, അത് ഈ ടീമിന്റെ തന്നെ സിനിമയായിരുന്നു. പിന്നെ തമിഴിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനനായകനാവട്ടെ ആൻഡ് ഡൂഡാവട്ടെ, പിന്നെ വന്ന് ഇപ്പോൾ റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ്, പിന്നെ തുടർച്ചയായിട്ടുള്ള 5-ാമത്തെ ചിത്രം ദേ ബെത്ലഹേം കുടുംബ യൂണിറ്റും 100 കോടിയിലേക്ക് കയറിയിരിക്കുകയാണ്. 100 കറോർസ് വിട്ട് എനിക്കൊരു കളിയില്ല എന്നാണ് ഇപ്പോൾ മമിതാ ബൈജുവിന്റെ ഫാൻസൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഈ സിനിമകൾ ആക്ച്വലി ഈ ഒരു സിനിമകളുടെയൊക്കെ വലിയ വിജയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു സംഗതി കൂടി ഉണ്ട് കേട്ടോ, വിനയ് ഫോർട്ട് എന്ന നടനെ കുറിച്ചിട്ട്. അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടുകഴിഞ്ഞ് ഇറങ്ങുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ കൈ കിട്ടിയാൽ പിടിച്ച് ഞെരിച്ചങ്ങ് വിടും എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലേക്കുള്ള അത്രമാത്രം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് വിനയ് ഫോർട്ട് ചെയ്ത് ഫലിപ്പിച്ചിരിക്കുന്നത്. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് വിനയ് ഫോർട്ടിനെ ചുറ്റിപ്പറ്റിയും, അതായത് വിനയ് ഫോർട്ടിനെ സെക്കൻഡ് ഹാഫിൽ സിനിമയിൽ കാണുകയാണെങ്കിൽ നിങ്ങളൊരു പടം ടോപ്പ് ഗിയറിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കോളംസിലൊക്കെ കൂടുതലും സിനിമാ നിരൂപകരൊക്കെ പറയുന്നത്. കാരണം ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ചില സിനിമകൾ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെയാണ് നമുക്ക് വിനയ് ഫോർട്ടിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പടം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹം പടത്തെ അതുവരെയും പടം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ട്രാക്കിൽ നിന്നും വേറൊരു ലെവൽ ട്രാക്കിലേക്ക് പുള്ളിക്കാരൻ കൂട്ടിക്കൊണ്ടങ്ങ് പോകും. നമ്മളത് മോഹിനിയാട്ടത്തിൽ കണ്ടതായിരുന്നു. മോഹിനിയാട്ടത്തിലെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആകെ സ്ക്രീൻ ടൈം വരുന്നത് എറൗണ്ട് ക്ലൈമാക്സിനോട് അടുത്തുള്ള ഒരു 10-15 മിനിറ്റാണ്. പക്ഷേ പടം വേറെ ലെവലിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ക്ലൈമാക്സിനെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു റോള് വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു അല്ലേ. അപ്പോൾ 2026 ഇറങ്ങിയ 2-ാമത്തെ സൂപ്പർ ഹിറ്റ് സിനിമയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള രംഗപ്രവേശം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. പടത്തിൻ്റെ ഒരു ഫൈനൽ ആക്ടിന് തൊട്ട് മുൻപായിട്ട് രംഗപ്രവേശം ചെയ്യുക, പിന്നെ പടത്തെ വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കുക, ടോപ്പ് ഗിയറിൽ തന്നെ പടത്തെ കൊണ്ടുപോവുക. ആദ്യം കാണുമ്പോൾ വെറുതെ വന്നു പോകുന്നൊരു കഥാപാത്രമായിട്ടാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു ക്യാരക്ടറിന് എനിക്ക് തോന്നിയത്. പക്ഷേ കഥയുടെ ഗതി തന്നെ മാറ്റി വിടുന്നത് അലക്സിൻ്റെ ആ ഒരു ഡിറ്റക്റ്റീവ് എന്താ പറയുക ത്വര തന്നെയാണ്. അലക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അദ്ദേഹം ഡിറ്റക്റ്റീവ് ഒന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അന്വേഷണാത്മക ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൂടെയാണ് നമ്മുടെ നായകൻ ജസ്റ്റിൻ്റെ വലിയൊരു ശത്രുവായിട്ടൊക്കെ അദ്ദേഹം മാറുന്നത്. എന്തായാലും പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണൂ, കണ്ടു തന്നെ മനസ്സിലാക്കൂ. ഇനിയും കഴിഞ്ഞിട്ടില്ല, വിനയ് ഫോർട്ടിൻ്റെതായിട്ട് ഇനിയും ഗംഭീര ക്യാരക്ടർ അദ്ദേഹം ചെയ്യുന്ന 2-3 സിനിമകൾ കൂടി വരാനുണ്ട്. അതിലൊന്ന് അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദുൽഖർ സൽമാന്റെ ആം ഗെയിമാണ്. ആൻഡ് അതോടൊപ്പം തന്നെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് പറയുന്ന എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കേട്ടോ. ആ ഒരു സിനിമയിലും അദ്ദേഹം മുഖ്യ കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. പിന്നെ അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടവും വരുന്നുണ്ട് കേട്ടോ. ഈ അവറാച്ചൻ ആൻഡ് സൺസ് ആക്ച്വലി അധിക പേരാരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു പടമാണ്. തമ്പി എന്നാണ് അതിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. പക്ഷേ ഈ തമ്പി എന്നുള്ള ഡയറക്ടറിൻ്റെ പേര് നിങ്ങൾ ആരും അധികം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ആ സംവിധായകൻ ചെയ്തൊരു വർക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ കരിക്കിൻ്റെ പാരലൽ പ്ലാറ്റ്ഫോമിലൂടെ കരിക്ക് ഒരു സമയത്ത് കുറേയധികം ഷോർട്ട് സിനിമകളൊക്കെ വിടുമായിരുന്നല്ലോ, ഷോർട്ട് മൂവീസ് പോലെ ഷോർട്ട് സീരീസ് ഒക്കെ വിടുമായിരുന്നു കരിക്ക് ഫ്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ. അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഇത് ഇൻസോമാനിയ നൈറ്റ്സ്. ഇൻസോമാനിയ നൈറ്റ്സ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ ഇദ്ദേഹം RDX-ലേക്ക് വില്ലനിലുണ്ടല്ലോ, പുള്ളിയുടെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹമാണ് അതിൽ മുഖ്യ കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകനാണ് ഈ തമ്പി. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഓവറാച്ചൻ ആൻഡ് സൺസ്. അപ്പോൾ ഇതിലെല്ലാം വിനയ് ഫോർട്ട് ഗംഭീര റോളുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇനിയും വിനയ് ഫോർട്ടിൻ്റെ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് എന്ന് സാരം. 2026 തന്നെ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ AC സ്പെയർ പാർട്സിന്റെ പൊന്നോണാശംസകൾ.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ
1: ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
5: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
6: നേപ്പാൾ പ്രളയം മരണസംഖ്യ ഉയരുന്നു. സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ടെന്ന് സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. എറിഞ്ഞുവലഞ്ഞ ഇന്ത്യൻ ബൌളർമാർ, രണ്ടാം ടെസ്റ്റ് സമനിലയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 300 മുകളിൽ. കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് മേഖലയിൽ 200 പേർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗതാഗത കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റങ്ങൾ ഒഴിവാക്കാത്തതിനാലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നേപ്പാൾ മേഖലയിലേക്ക് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയ കേരളത്തിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള 33 പേരെക്കുറിച്ച് വിവരങ്ങളില്ല നിലവിൽ. കാണാതായവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 86 പേരും ബംഗാളിൽ നിന്നുള്ള 32 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 61 പേരാണ് ഉള്ളത്. അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 21 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി അധികൃതർ. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചൈനീസ് അതിർത്തിയിൽ നിലവിൽ 200 ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ബീജിംഗിലെ ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി ചേർന്ന് ഊർജ്ജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ 95 പേർ ദാർച്ചിനിലും ബാക്കിയുള്ളവർ ജിലോങ് മേഖലയിലുമാണ് ഉള്ളത്. ഇതിനു പുറമെ ഈഷ ഫൌണ്ടേഷനിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമായി നിലവിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 77 പേരാണ് ഈഷ ഫൌണ്ടേഷന്റെ ഭാഗമായുള്ളത്. ഇവർക്കായി പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ തെരച്ചിൽ തുടരുകയാണ്. നേപ്പാളിലെ പ്രളയബാധിത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിലുണ്ട്. 47 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം നേപ്പാളിലെത്തിച്ചിട്ടുണ്ട്. താൽക്കാലിക ഷെൽട്ടറുകൾ, കമ്പിളികൾ, ജനറേറ്ററുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുരന്ത ബാധിത മേഖലകളിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിനും കാഠ്മണ്ഡു, ബീജിംഗ്, ഇന്ത്യൻ എംബസികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കടുത്ത പ്രതിസന്ധിഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായ്ക്ക് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ചു നേപ്പാൾ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്രഷായും വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമാണ് ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. 40 വർഷമായി പോലീസിനെ വട്ടം കറക്കിയ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഒളിവിൽ കഴിയുന്നതായി കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇയാൾ 25 വർഷത്തിലേറെയായി വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. 2023 സുകുമാരക്കുറിപ്പെടുത്ത ചിത്രം പുറത്തുവിട്ട് ദൃശ്യമാധ്യമം. അബുദാബിയിലുള്ള ഭാര്യയും മക്കളെയും സുകുമാരക്കുറുപ്പ് നിരന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളുണ്ടെന്നും മാധ്യമം പറയുന്നു. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തുക എന്നത് തങ്ങൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കാര്യമെന്ന് കൊല്ലപ്പെട്ട ചാക്കോയുടെ മകൻ ജിതിൻ ചാക്കു. കുറുപ്പിന് കൃത്യമായി ആരുടെയൊക്കെയോ പിന്തുണ ഉണ്ടെന്ന് ജിതിൻ. കേരള പോലീസിനെ പതിറ്റാണ്ടുകളായി വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന സുകുമാരക്കുറുപ്പ് മറ്റൊരു രാജ്യത്ത് വേറെ പേരിൽ ജീവനോടെയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. ഇത്തരത്തിലുള്ള യാതൊരു വിവരവും നിലവിൽ പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ പക്കലില്ലെന്ന് അനൌദ്യോഗിക വിശദീകരണം. സിപിഎം മലപ്പുറത്ത് നടത്തിയ വഖഫ് സെമിനാറിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിലും സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് ബോർഡംഗമായ തനിക്കെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളുടെ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡ് അംഗമെന്ന നിലയിൽ തന്റെ ബാധ്യത കൂടിയായതുകൊണ്ടാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ഹൈക്കോടതിയിൽ ആർഎസ്എസിനും ബിജെപി നേതാവിനും അനുകൂലമായി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തപ്പോഴും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആർഎസ്എസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോഴും മൌനം പാലിച്ചവരാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഫയൽ ചെയ്ത ഹർജിയിൽ വഖഫ് ബോർഡ് കേരളത്തിന്റെ പൊതുക്രമത്തിന് തടസ്സമാണെന്ന ആർഎസ്എസ് നിലപാട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ ഈ വാദത്തെ തള്ളിക്കളയാതെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഫൈസി ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശേഷം ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശേരി മുണ്ടപ്പറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഫേസ്ബുക്കിൽ വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനുശേഷമാണ് യുവാവ് ജീവനൊടുക്കിയത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗ്ഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗതാഗത കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റങ്ങൾ ഒഴിവാക്കാത്തതിനാലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കം പരസ്യമായ പോരിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് സിപിഐ മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ സിപിഐയുടെ വലിപ്പത്തെ ചോദ്യം ചെയ്ത് സിപിഎം നേതാക്കൾ രംഗത്ത്. 200,000 വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സിപിഐക്ക് ഒറ്റയ്ക്ക് 5,000 വോട്ട് കിട്ടുമോയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കണമെന്ന് വാദിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ചവരുമായി ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായാണ് ചർച്ച നടത്തിയത്. വിദ്യാർത്ഥി സമരത്തിൽ ബീഹാറിലെ ബിജെപി സർക്കാരിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഉത്തരമുട്ടുമ്പോൾ സർക്കാർ പോലീസിനെ ആയുധമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്നുവെന്ന് എക്സ്പോസ്റ്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 5 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന NSUI ആരോപണം പങ്കുവച്ചാണ് രാഹുൽഗാന്ധിയുടെ വിമർശനം. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ മോഹൻ ഭാഗവത് പ്രസംഗിക്കാനിരിക്കെ ആർഎസ്എസിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ US കമ്മീഷൻ വീണ്ടും രംഗത്ത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാവുകയാണെന്നും ആർഎസ്എസിനെതിരെ US ഉപരോധം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരട് രേഖയിൽ ധാരണയിലെത്തി ഇറാനും ഒമാനും. കടലിടുക്കിന്റെ നിയന്ത്രണവും വരുമാനവും പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ധാരണ. ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഒരു സൈനിക കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് അടച്ചിടുമെന്നും ഇറാന്റെ ഭീഷണി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഒമാനുമായുള്ള കരാറിലേക്ക് US മടങ്ങണമെന്നാണ് ആവശ്യം. ഇറാൻ പരമോന്നത നേതാവ് മോത്തബ ഖാംനയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോത്തബ ഖാംനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ട്രംപ്. റേഡിയോ അവതാരകൻ ഗ്ലെൻബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖാംനയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മോത്തബ ഖാംനയി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന്റേതായുള്ള ഫോട്ടോകളും പുറത്തുവന്നില്ല. ഇതേ തുടർന്ന് മോത്തബ ഖാംനയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. രണ്ടാം ടെസ്റ്റും വിജയിച്ച ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരാമെന്ന ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. ഫോളോ ഓണിന് അയക്കപ്പെട്ടിട്ടും ബാറ്റിംഗ് നിരയുടെ കരുത്തിൽ രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് വിജയത്തോളം പോന്ന സമനില. ഫോളോ ഓൺ ചെയ്ത് 5-ാം ദിനം ബാറ്റിംഗ് തുടർന്ന ലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസിൽ നിൽക്കെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ടെസ്റ്റ് ജയിച്ച ഇന്ത്യ ഇതോടെ പരമ്പരയിൽ 1-0 മുന്നിൽ. 6-229 റൺസ് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയുടെ 3 വിക്കറ്റുകൾ മാത്രമാണ് 5-ാം ദിനം വീഴ്ത്താനായത്. Keep listening to Home 92.2 FM.
7: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

0: ഈ ഓണത്തിൽ നിറവേറ്റാം വാക്കുകൾ മഹാബലി പകർന്ന പോലെ.
1: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണക്കാലത്തിന്റെ ഏറ്റവും വലിയ ആവേശം ഓണത്തിന് കിട്ടുന്ന 10 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന അവധി തന്നെയായിരുന്നു അല്ലേ. പിന്നീട് ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൾഫിലേക്ക് വന്ന സമയത്ത് ഏറ്റവും അധികം മിസ് ചെയ്യുന്നതും ഓണത്തിന് കിട്ടുന്ന ആ ഒരു നീണ്ട അവധി തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു വീക്കെൻഡ്, ഈ ഒരു വാരാന്ത്യത്തിൽ നമുക്ക് ആക്ച്വലി ഒരു ചെറിയ ഒരു ഷോർട്ട് ലോങ് വീക്കെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, 3 ദിവസത്തെ ഒരു അവധിയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് വീക്ക് ഡേയ്സിൽ വന്നിട്ടുണ്ടായിരുന്ന നബിദിനത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അവധി അത് വീക്കെൻഡിലേക്ക് മാറ്റിയതായിരുന്നു. അപ്പോൾ നബിദിനവും ഓണവും എല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് ഈ ഒരു ഓണത്തിന്റെ വാരാന്ത്യത്തിൽ നമുക്ക് ആക്ച്വലി ഒരു 3 ദിവസത്തേക്കുള്ള അവധി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നാളെ പബ്ലിക് ഹോളിഡേ ആണ്, മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഓഫീസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തിരക്കധികം കുറവായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയട്ടെ. അതായത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദുബായിലും അതുപോലെ തന്നെ അബുദാബിയിലുമുള്ള പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുബായിൽ ഫ്രീ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച, അതായത് നാളെ ദുബായിലെ പൊതു പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അല്ലെങ്കിൽ പബ്ലിക് പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കുമെന്നുള്ള കാര്യം ആർ ടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അബുദാബിയിലേക്ക് വരികയാണെങ്കിൽ അബുദാബിയിലും ഇത്തരത്തിൽ പൊതു പാർക്കിങ്ങും ആൻഡ് ദർബിന്റെ ടോളും ഒക്കെ സൗജന്യമായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ വാഹനം ഓടിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത തന്നെയല്ലേ ഈ സംഗതി. അപ്പോൾ നഗരത്തിലെ, പ്രത്യേകിച്ചും അബുദാബിയിലെ കാര്യം പറയാനാണെങ്കിൽ, നഗരത്തിലെ പബ്ലിക് പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും ആൻഡ് ദർബിന്റെ ടോൾ ഗേറ്റുകളും നിരക്ക് ഈടാക്കില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ ഫാമിലിയായിട്ടൊക്കെ പലവിധങ്ങളായിട്ടുള്ള പ്ലാനുകളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അടിച്ചു പൊളിക്കുക, ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരിക്കുക. പ്രവാസത്തിൻ്റെതായിട്ടുള്ള ഖേദങ്ങൾ പലപ്പോഴും നമ്മൾ ഇത്തരം ആഘോഷ വേളകളിലാണ് മനസ്സിലേക്ക് എത്തുക. പ്രത്യേകിച്ചും ഫാമിലിയായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി മിസ് ചെയ്യുന്നതൊക്കെ ഇത്തരം ദിവസങ്ങളിലാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു വീക്ക് കംപ്ലീറ്റ്ലി പലതരത്തിലുള്ള മിസ്സിങ്ങുകളായിരുന്നു. പ്രത്യേകിച്ചും ഓണം ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷങ്ങൾ, അവരൊരുമിച്ചുള്ള സദ്യാകാര്യങ്ങളൊക്കെ മിസ് ചെയ്യും. ആൻഡ് നബിദിനം കൂടി എടുത്തു വന്നതുകൊണ്ട് നബിദിനത്തിന് നമ്മുടെയൊക്കെ നാട്ടിൽ ഭയങ്കര വലിയ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെയാണ് നടത്താറുള്ളത്. അപ്പോൾ അതും മിസ്സിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള മിസ്സിങ്ങുകൾ, പലതരത്തിലുള്ള മിസ്സിങ്ങുകളൊക്കെ നമ്മുടെ പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഇവിടെ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളോടൊപ്പം ഏറ്റവും സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: சுட்டு புள்ளுன மரிபூமி ஓடி தளர்ந்து வரும் பிருத்விராஜ். அப்ப தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கும். காரின் அகத்து நின்றும் மிட் மோர்னிங் வித் நித்யா கேட்கும்.
3: Welcome back to Mid Morning with Nithya on Home 92.2.
2: பிருத்விராஜ் இங்க சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கிறது.
4: புள்ளிக்கல் தூட்டி
2: அதொன்னும் புள்ளி ரிலாக்ஸ் ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുവല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ആയിട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. You are

0: ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയുടെ 80% എംപ്ലോയീസും കോടീശ്വരന്മാർ. കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ശരിക്കും ആ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ ഞാനൊരു കോടീശ്വരനായി മാറും എന്നുള്ള ചിന്തയായിരിക്കും പലരുടെയും മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന പല ടെക് ജെയിൻസിന്റെയും വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് ആ ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റും. അവര് വളരെ ചെറിയ എമൗണ്ടിൽ, ഒരുപക്ഷെ ആ ഒരു പ്രസ്ഥാനം ഏറ്റവും അധികം സംഘർഷം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ആ കമ്പനിയോടൊപ്പം അല്ലെങ്കിൽ ആ പ്രസ്തുത പ്രസ്ഥാനത്തോടൊപ്പം നിലകൊണ്ടിട്ടുള്ളവരായിരിക്കും അതിന്റെ ഏർലി സ്റ്റേജ് മുതലേ ഉള്ള എംപ്ലോയീസ്. പക്ഷെ അവര് ആ ഒരു ടെക് റെവല്യൂഷൻ ലോകത്ത് സംഭവിക്കുകയും വലിയ രീതിയിൽ, ഇപ്പോൾ ആമസോൺ ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ആൽഫാബേറ്റ് ആവട്ടെ, ഗൂഗിളിന്റെ മദർ കമ്പനി ആയിട്ടുള്ള ആൽഫാബേറ്റ് ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, മെറ്റ ആവട്ടെ, ഈ ഒരു കമ്പനികളിലൊക്കെ ആരംഭഘട്ടത്തിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ശരിക്കും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അത്രമാത്രം വലിയൊരു എമൗണ്ട് അവിടെ നിന്ന് ഡ്രോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളർന്ന അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നതിനേക്കാൾ ഭാവിയിലേക്ക് വളരും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള അത്തരം നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം, അതിന്റെ ബെനിഫിറ്റ് എല്ലാ തരത്തിലും നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച 80% ജീവനക്കാരും കോടീശ്വരന്മാരായിട്ടുള്ള ആ ഒരു കമ്പനി, ഇറ്റ്സ് നൺ അദർ ദാൻ എൻവിഡിയ കേട്ടോ. അപ്പോൾ എൻവിഡിയ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ചിപ്പുകൾ നിർമ്മിക്കുന്ന ചിപ്പ് കമ്പനി കൂടിയാണ്. അപ്പോൾ എൻവിഡിയ ആണ് തങ്ങളുടെ എംപ്ലോയീസിലെ 80% ടെക് ലോകത്തെ വൻകിട പിരിച്ചുവിടലുകളും ആൻഡ് തൊഴിലില്ലായ്മയും ഒക്കെ വാർത്തകളിൽ നിറയുന്നതിനിടയിലാണ് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കഥ, ഒരു സംഗതി തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനിയിൽ ഏതാണ്ട് 80% എംപ്ലോയീസും ഇന്ന് കോടീശ്വരന്മാരാണ് എന്നാണ് റിപ്പോർട്ട്. ശമ്പളത്തിനൊപ്പം തന്നെ ജോലി ഭാരവും റെസ്പോൺസിബിലിറ്റിയും കൂടുന്ന ടെക്കികളല്ല ഇവിടുത്തെ സാധാരണ എഞ്ചിനീയർസ് എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. സിലിക്കൺ വാലിയിലുള്ള എൻവിഡിയ ഏറ്റവും അധികം വർക്ക് ലൈഫ് ബാലൻസിന്റെ പേരിൽ ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെട്ട കമ്പനികളിൽ ഒന്ന് തന്നെയാണ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അങ്ങനെ ചാടന്ത കുതിര.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
4: With Sand Dunes, only on Home 92.2 FM.
3: അപ്പോ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: Sand Dunes with Akshay.
7: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
12: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
13: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
14: Affordable and immediate. That's the power of radio advertising.
15: For our special packages, call now or WhatsApp to 055-666-5859.
16: That's 055-666-5859.
17: Home 92.2 FM. Home is a feeling.
18: You are listening to

0: നിങ്ങളുടെ ഓരോ യാത്രയിലും കുളിർമയുടെ സന്തോഷം നിറച്ച് അൽറാസ് ഓട്ടോ എ സി സ്പെയർ പാർട്സിന്റെ പൊന്നോൺ ആശംസകൾ.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: സ്നേഹവും തനിമയും തഴുകിയെത്തുന്ന ഈ ഓണനാളുകളിൽ ആരു ആയുർവേദ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം ഏവർക്കും ഗ്രീൻ ഫാം ഫുഡ് പ്രൊഡക്ട്സ് നേരുന്നു പൊന്നോണ ആശംസകൾ.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
1: You're listening to Home 92.2 FM. Home is a feeling.

ആഘോഷങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും സന്തോഷത്തിന്റെ നിറച്ചാർത്തേകി അൽമറായ കാർ റെന്റൽസിന്റെ പൊന്നോണാശംസകൾ

മനസ്സിൽ ഓർമ്മകളുടെ പൂക്കളം ഒരുക്കി നമ്മളോടൊപ്പം ഓസോൺ കാർഗോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ കാർഗോയുടെ ഓണാശംസകൾ.

0: Brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: പൂവിളിയുടെ സംഗീതവും നന്മയുടെ തിളക്കവുമായി ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ ശ്രോതാക്കൾക്കും ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പൊന്നോണാശംസകൾ.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പകിട്ടോടെ ക്ഷമ ഗോൾഡൻ ഡയമണ്ട്സ് നേരുന്നു ഏവർക്കും ഐശ്വര്യപൂർണമായ പൊന്നോണാശംസകൾ.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ഓരോ മനസ്സിലും വാനോളം സന്തോഷവും ഓരോ വീട്ടിലും പ്രകാശത്തിന്റെ പൊൻകിരണങ്ങളും നിറയുന്ന ഒരു മനോഹരമായ ഓണക്കാലമാകട്ടെ. വോൾക്കാനോ എൽഇഡിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കൽ തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling. You

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening to Home

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.
4: പാൽമണം തൂകുന്ന രാത്രി

0: ഓണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും.
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ,
0: ഓണക്കോടിയുടെ പുതുമണം, ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ,
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ,
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ.
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM.
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: പൊന്നോണം നിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും മൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: പൊന്നോണം എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: തന്നോണമിങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം
1: ആഹാ ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.